ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര. ഇന്ന് ശകവർഷം 1948, ശ്രവണം 11. മലയാള വർഷം 1201, കർക്കടകം 17. 2026 ഓഗസ്റ്റ് 2, ഞായറാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 59 സെക്കൻഡും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഹുസൈൻ മടവൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 അലിയുൽ ഷെയ്ഖ് പങ്കെടുക്കുന്ന യുവവേദി എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ദൃശ്യവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാന വ്യാപകമായി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലായി വെള്ളപ്പൊക്കം രൂപപ്പെടുകയും മലയോര മേഖലകൾ ഉരുൾപൊട്ടൽ ഭീതിയിലുമായി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ കൂടുതൽ നാശം വിതച്ചത്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പദ്ധതി ഇന്ന് രാജ്യവ്യാപകമായി ആരംഭിക്കും. പദ്ധതിയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവജനങ്ങളുമായി ഓൺലൈനിൽ സംവദിക്കും. മൂലധന വികസന ചെലവുകൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അധിക നികുതി വിഹിതം അനുവദിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിന് 2,597 കോടി രൂപ ലഭിക്കും. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇന്നലെയുണ്ടായ കനത്ത റഷ്യൻ വ്യോമാക്രമണത്തിൽ 9 പേർ മരിച്ചു. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഗെയിംസ് ഇന്ന് സമാപിക്കും.

0: വാർത്താ അവലോകനം. അവതരിപ്പിക്കുന്നത് ജനയുഗം ന്യൂസ് എഡിറ്റർ രമേശ് ബാബു.
1: കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു ഹാട്രിക് സ്വർണം നേടി രാജ്യത്തിന് അഭിമാനമായി. ഗ്ലാസ്കോ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണ് മീരാബായ് ചാനു നേടിയത്. ജൂഡോയിലും ഇന്ത്യ ഇരട്ട സ്വർണം നേടി. വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ അസ്മിത ഡേയും പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഹർഷ സിംഗുമാണ് സ്വർണം കരസ്ഥമാക്കിയത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂഡോയിൽ ഇന്ത്യ സ്വർണം നേടുന്നത്. ഹൈജമ്പിൽ ഇന്ത്യയുടെ സർവേഷ് കുശാരെ വെള്ളി നേടിയപ്പോൾ ലോങ് ജമ്പിൽ മലയാളി കായിക താരം എം ശ്രീശങ്കറും വെള്ളി നേടി. ഭാരോദഹനത്തിൽ അജയ് ബാബു വള്ളൂരിയാണ് രാജ്യത്തിന് മറ്റൊരു വെള്ളിത്തിളക്കം സമ്മാനിച്ചത്. അതേസമയം പാരാ അത്ലറ്റിക്സ് വനിതാ ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ ശർമിള ധൻഗർ റെക്കോർഡോടെ രാജ്യത്തിന് സ്വർണം സമ്മാനിച്ചു. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹരിയാന സ്വദേശിയായ ശർമിള. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 29.02 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടും. 3 കമ്പനികളുടേതുൾപ്പെടെ 12 പ്രതികളുടെ സ്വത്താണ് കണ്ടുകെട്ടുന്നത്. നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ഈ സ്വത്തെല്ലാം ബാങ്ക് നിക്ഷേപങ്ങളാണ്. ഈ കണ്ടുകെട്ടലിന് ശേഷം പ്രതികളുടെ കെട്ടിടം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ED കടക്കും. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ ലോകത്തിനു മുന്നിൽ ശ്രദ്ധേയമാക്കിയ സഹകാരി രമേശൻ പാലാരി ഓർമ്മയായി. ലോകത്തിലെ മുൻനിര സഹകരണ സ്ഥാപനമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ വളർത്തിയ ചെയർമാൻ രമേശൻ പാലാരി ചൊവ്വാഴ്ചയാണ് വിട പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർ മർദ്ദിച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷന് സ്റ്റേയില്ല. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ് സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചത്. ചീഫ് സെക്രട്ടറിക്ക് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമില്ലെന്നും മന്ത്രിക്കാണ് അധികാരമെന്നും സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്നുമായിരുന്നു അജിത് കുമാറിന്റെ വാദം. ജൂലൈ 30 ഉണ്ടാകുന്ന DGP ഒഴിവിൽ സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് കിട്ടുവാൻ സാധ്യത ഉണ്ടാകില്ലെന്ന് കാട്ടി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അജിത് കുമാറിന്റെ ഹർജി. ഹർജി ഓഗസ്റ്റ് 20 വീണ്ടും പരിഗണിക്കാനായി മാറ്റിവെച്ചു. OpenAI ആയ ChatGPT പരിശീലനത്തിന് ഡേറ്റ ഉപയോഗിക്കുന്നത് പകർപ്പവകാശ ലംഘനമാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. വാർത്താ ഏജൻസിയായ ANI ഹർജിയിലാണ് ജസ്റ്റിസ് ജെ അമിത് ബൻസാലിന്റെ വിധി. ചങ്ങനാശ്ശേരി സ്വദേശിയും ബംഗളൂരു നാഷണൽ ലോ സ്കൂൾ പ്രൊഫസറുമായ ഡോക്ടർ അരുൺ ജോർജ് സ്കറിയയുടെ വാദങ്ങളാണ് കോടതി ശരിവച്ചത്. OpenAIക്കെതിരെ രാജ്യത്ത് ആദ്യമായി വന്ന പരാതിയാണിത്. കേരളത്തിൽ 10 വർഷത്തിനിടയിൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 158,386 സ്ത്രീ പീഡന കേസുകൾ. ഇതിൽ കോടതി നടപടികളിലൂടെ ശിക്ഷ കിട്ടിയത് 9,403 പ്രതികൾക്ക് മാത്രമാണ്. 20 പോലീസ് ജില്ലകളിലും റെയിൽവേ പോലീസുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ് ഈ കേസുകൾ. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ 2016 മെയ് 1 മുതൽ 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കിലാണ് സ്ത്രീ പീഡന കേസുകൾ പരാമർശിച്ചിരിക്കുന്നത്. 10 വർഷ കാലയളവിലെ ഈ കേസുകളിൽ 918 സ്ത്രീകൾ കൊല്ലപ്പെട്ടിരുന്നു. 35,028 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് 10 രൂപയുടെയും 20 രൂപയുടെയും പ്ലാസ്റ്റിക് കറൻസി പരീക്ഷണാടിസ്ഥാനത്തിൽ അച്ചടിച്ചിറക്കാൻ റിസർവ് ബാങ്കിന് കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകി. പോളിമർ നോട്ടുകൾ എന്നറിയപ്പെടുന്ന ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ സാധാരണ നോട്ടുകളേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുമെന്നും വെള്ളം, അഴുക്ക്, കീറൽ എന്നിവയെ പ്രതിരോധിക്കുമെന്നുമാണ് വിലയിരുത്തൽ. തലസ്ഥാനത്ത് വ്യാജ കാൾ സെന്റർ സജ്ജമാക്കി ലോൺ ആപ്പിലൂടെ അമേരിക്കൻ പൌരരിൽ നിന്ന് കോടികൾ കൊള്ളയടിച്ച ഉത്തരേന്ത്യൻ സംഘം പിടിയിൽ. പോലീസ് നടത്തിയ റെയ്ഡിൽ ഉത്തരേന്ത്യക്കാരായ 18 പേരാണ് കസ്റ്റഡിയിലായത്. 50 കമ്പ്യൂട്ടറുകളുമായാണ് തിരുവനന്തപുരത്ത് സംഘം വ്യാജ കാൾ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. അമേരിക്കക്കാർ വായ്പയ്ക്ക് സമീപിക്കുന്ന ലെൻഡ് ജെറ്റ് സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇടപാടുകാരെ അങ്ങോട്ട് വിളിച്ചായിരുന്നു തട്ടിപ്പ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പാറ ഉത്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് കേരളത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. പാറ, പാറപ്പൊടി, എം സാൻഡ്, മെറ്റൽ, റോഡ് നിർമ്മാണത്തിനുള്ള പാറ കൊണ്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാറ ഉൽപ്പന്നങ്ങളുടെ വരവ് നിലച്ചാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തെ വളരെയധികം ബാധിക്കും. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനുള്ള വലിയ പാറകൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇനിയും 35 ലക്ഷം മെട്രിക് ടൺ പാറയാണ് തുറമുഖ നിർമ്മാണത്തിന് വേണ്ടിവരുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. തമിഴ്നാടിന്റെ പാറ വിലക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായുള്ള നിർമ്മാണത്തെയും ദേശീയപാത നിർമ്മാണ പുരോഗതിയെയും മന്ദഗതിയിലാക്കുമെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. MDMA ഇടപാടിൽ അറസ്റ്റിലായ അധ്യാപികമാർ കീർത്തന, കാവ്യ എന്നിവർക്ക് പുറമെ നീഷ്മ എന്ന മറ്റൊരു അധ്യാപികയും അറസ്റ്റിലായി. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് നീഷ്മ. ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി SSIക്ക് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കേസിൽ ജിജിൽ കുരിയാക്കോസ് എന്ന കൂട്ടാളിയും അറസ്റ്റിലായിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 3 അധ്യാപികമാർ അറസ്റ്റിലായത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ദയനീയവും ഞെട്ടിക്കുന്നതുമാണെന്നും ആധുനികത ഇവിടെങ്ങും എത്തിനോക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി. മനുഷ്യാവകാശ ലംഘനമാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്നതെന്നും അവസ്ഥ പൈശാചികമാണെന്നും കോടതി പറഞ്ഞു. മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉള്ളത്. രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന മുറികളെ സെൽ എന്നൊന്നും പറയാനാകില്ല. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടും പതറുന്നില്ലെങ്കിൽ അവർ മനുഷ്യരല്ല, കോടതി നിരീക്ഷിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി വേണമെന്നും പണമില്ലെന്ന് പറഞ്ഞ സർക്കാർ പിന്മാറരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ചോർന്നുവെന്ന കണ്ടെത്തൽ തള്ളി പ്രതിരോധ മന്ത്രാലയം. ഡാർക്ക് വെബ് വഴി പുറത്തുവന്നത് പ്രാധാന്യമില്ലാത്ത പഴയ രേഖകളാണെന്നും ഈ 31 GB ഡാറ്റ വിവരങ്ങൾ അതിരഹസ്യ സ്വഭാവമുള്ളതല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. 2020-22 കാലത്തെ പഴയതും പൊതുവായതുമായ രേഖകളിൽ ഹാക്കർമാർ കൃത്രിമം നടത്തി പുതിയതാണെന്ന തരത്തിൽ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ആസൂത്രണ ബോർഡ് ചീഫ് നിയമന പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. പരാതിക്കാരനായ ആലപ്പുഴ സ്വദേശി ജയലാലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ പേരോ പദവിയോ FIRൽ വ്യക്തമല്ല. പ്രതികളായി കണ്ടെത്തിയ 2 ഉദ്യോഗസ്ഥരുടെ പേര് ചേർത്ത് 2 ദിവസത്തിനകം കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SIT 90 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്നിലാണ് FIR ഇട്ടിട്ടുള്ളത്. 2025-26 സാമ്പത്തിക വർഷം എത്തിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ഇടിവന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിദേശ നിക്ഷേപത്തിൽ അയൽ സംസ്ഥാനങ്ങൾ ശക്തമായ വളർച്ച കൈവരിച്ചപ്പോഴാണ് കേരളത്തിന്റെ പ്രകടനം പിന്നിലേക്ക് പോയത്. സർക്കാർ ഓഫീസുകളിലേക്ക് ഏതു മഷികൊണ്ടും അപേക്ഷ എഴുതാം. മഷിയുടെ നിറം ഏതായിരിക്കണമെന്നതിന് പ്രത്യേകിച്ച് നിയമമോ ചട്ടമോ നിലവിലില്ല. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപ്പീൽ അപേക്ഷയിലാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി മഷിയുടെ നിറം സംബന്ധിച്ച് മറുപടി നൽകിയത്. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് M. ഗീതാനന്ദനടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. 2 പ്രതി വേഡർ കോളനിയിൽ അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയതെന്ന് മാത്രമേ പ്രോസിക്യൂഷന് തെളിയിക്കാനായുള്ളൂ. അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ കോടതി ശിക്ഷ വിധിച്ചില്ല. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാം, വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ M. ഗീതാനന്ദൻ, ബിനു, രമേശൻ കൊയ്യാലിപ്പുര, അനിൽകുമാർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇവർ 5 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 42,000 രൂപ വീതം പിഴയുമടയ്ക്കണം. തെരുവ് നായകളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. 2007 റോഡിൽ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ 70-കാരന് 10,000 രൂപ നഷ്ടപരിഹാരം വിധിച്ചതിനെതിരെ കണ്ണൂർ ഇരുവശ്ശേരി ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് P. കൃഷ്ണകുമാർ ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നായയുടെ കടിയേറ്റ 70-കാരൻ തങ്കപ്പന് 19 വർഷത്തിന് ശേഷം പലിശ സഹിതം 30,000 രൂപ നൽകാനാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിൽ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിനെ അവഗണിച്ചത് ചർച്ചയായിരിക്കുകയാണ്. ടീമിൽ സ്ഥാനമില്ലാത്ത അവസ്ഥയിൽ സഞ്ജു സാംസൺ 2026 ക്രിക്കറ്റ് ലോകകപ്പിന് മുൻപ് തന്നെ തന്റെ ഇഷ്ടത്തിന്

0: വാർത്താ അവലോകനം അവതരിപ്പിച്ചത് ജനയുഗം ന്യൂസ് എഡിറ്റർ രമേശ് ബാബു.
1: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
2: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: മുത്തശ്ശാ, ഇതേതു പ്ലാന്റാണ്?
3: ടാഞ്ചറീൻ, നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ? ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
2: മുത്തശ്ശാ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
3: എന്തേ,
2: ഇത് SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
3: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 6 പേരെ കാണാതായി. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ജില്ലയുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടങ്ങളുമായും സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 65 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1,465 പേർ എത്തിയതായും അറിയിച്ച മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും വ്യക്തമാക്കി. 17 വീടുകൾ പൂർണ്ണമായും തകർന്നു. 127 വീടുകൾ ഭാഗികമായും മഴക്കെടുതിയിൽ തകർന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളും കൃഷിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും ഗവൺമെന്റ് മതിയായ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും NHM ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും

0: യും അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കോട്ടയം ജില്ലകളിലാണ് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. മദ്രസകൾ, മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. വഞ്ചിപ്പാട്ട്, സോപാനം പരിപാടിയും വെള്ളപ്പൊക്കം മൂലം മാറ്റിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് ജില്ലയിലെ തയ്യേനി, വായിക്കാനത്തും മാലോത്ത് കാറ്റാം കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഈസ്റ്റളരി പഞ്ചായത്തിലെ തയ്യേനി, വായിക്കാനത്തും മാലോത്ത് കാറ്റാങ്കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. വായിക്കാനത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈത്രവാഹിനി, കാര്യംകോട് തുടങ്ങിയ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരെയും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടോതുരുത്തി, അച്ചാതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുമ്പള, കോയിപ്പാടി, പള്ളിക്കര, ബേക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. കോയിപ്പാടി കടപ്പുറത്തുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യംകോട് പുഴയിൽ ഭീമനടി റിവർ ഗേജിൽ പയ്യന്നൂർ ഹൈഡ്രോളജി സെക്ഷൻ അപകട മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ ഉൾപ്പെടെ മതപഠന കേന്ദ്രങ്ങളും ട്യൂഷൻ സ്ഥാപനങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
2: ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ 4 ക്യാമ്പുകളിലും പയ്യന്നൂർ താലൂക്കിലെ 3 ക്യാമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിട്ടി മണത്തണ കുട്ടുംചുരത്തെ ഹനീഫയെ കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായിട്ടുണ്ട്. 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ജില്ലയിലെ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മലയോരത്ത് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും പരമാവധി ഉയർത്തിയിരിക്കുകയാണ്.
0: കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 364 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ പ്രാഥമിക കണക്കനുസരിച്ച് 5 വീടുകൾ ഭാഗികമായി തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. വടകര താലൂക്കിലെ വില്യാപ്പള്ളി കീഴലിൽ വീടിന് മുൻവശത്തെ മതിൽ പൂർണ്ണമായും തകർന്നു. കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 755.50 മീറ്ററിൽ എത്തിയതിനാൽ ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റിത്താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലാണ് ക്യാമ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് തുടക്കം കുറിക്കുക. രാജ്യത്തെ 10,000-ലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ ലഹരിക്കെതിരെ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മൂലധന വികസന ചെലവുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിക ഗഡു നൽകുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയും എന്ന റെക്കോർഡ് നേട്ടത്തോടെ കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ ബോക്സിംഗ് മെഡൽ പട്ടികയിൽ 1 സ്ഥാനത്താണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: 5000 മീറ്റർ ദീർഘദൂര ഓട്ടത്തിൽ വെങ്കലം നേടിയ ശേഷം 10000 മീറ്ററിൽ വെള്ളിമെഡലും നേടി ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് ചരിത്രം രചിച്ചു. ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റും 5000 മീറ്ററിൽ കോമൺവെൽത്ത് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ഗുൽവീർ സിംഗ്. പാരാ അത്ലറ്റിക്സിലും ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടമാണ്. പുരുഷന്മാരുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ സോമൻ റാണ സ്വർണവും ശുഭം ജുയാൽ വെള്ളിയും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലും രാജ്യത്തിന്റെ ആദ്യത്തെ ഇരട്ട പോഡിയം ഫിനിഷും ഈ നേട്ടത്തിലൂടെയാണ്. പുരുഷ ട്രിപ്പിൾ ജംപ് ഇനത്തിൽ പ്രവീൺ ചിത്രവേൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ജൂഡോ മാറ്റിൽ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മ വെങ്കല മെഡൽ നേടി. പുരുഷ വിഭാഗത്തിൽ 90 കിലോഗ്രാം വിഭാഗത്തിൽ കരൺജിത് സിംഗ് മാൻ ക്വാർട്ടർ ഫൈനലിലെത്തി.
0: ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 51 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ സാക്ഷി ചൌധരിയെയും 60 കിലോ ബോക്സിംഗ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പ്രിയ ഖാംഗിംസിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയികളായ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ സച്ചിൻ സിവാച്ച്, വനിതകളുടെ ബോക്സിംഗ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അരുന്ധതി ചൌധരി, പ്രിയ ഗംഗാസ്, സാക്ഷി, വെള്ളിമെഡൽ നേടിയ ലവ്ലിന ബോർഗോഹൈസൺ, ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ സോമൻ റാണ എന്നിവരെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലെ സ്മാരകമന്ദിരം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17-ാമത് ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം മലപ്പുറത്ത് നടത്തിയ ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിന്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ കായിക താരവും പുല്ലൂരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ പരിശീലകനുമായിരുന്ന സി കെ സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100, 200 മീറ്റർ സ്പ്രിന്റുകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ സത്യൻ കായികരംഗത്തുനിന്നും വിരമിച്ച ശേഷം പരിശീലന രംഗത്ത് തുടരുകയായിരുന്നു. സാഹിത്യകാരൻ, വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹിക ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പ്രൊഫസർ എം കെ സാനുവിന്റെ 1 ചരമവാർഷികം ഇന്ന്. എം കെ സാനുവിന്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളും സാഹിത്യ പ്രവർത്തകരും ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1,152 കിലോഹെർട്സിൽ ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഹുസൈൻ മടവൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവെട്ടിയും, 7:45 അലിയുൽ ഷെയ്ഖ് പങ്കെടുക്കുന്ന യുവവേദി എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു.

ഇനി വിവിധ ദ്വീപുകളെ രേഖപ്പെടുത്തിയ താപനില. അകത്തി കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസും. അമിനി കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസും. മിനിക്കോയ് കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസും. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി. സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹുസൈൻ മടവൂർ.
1: നമ്മിൽ വളരെ കൂടുതൽ ആളുകൾ അസ്വസ്ഥരാണ്. ശുഭപ്രതീക്ഷയില്ലാത്ത വാക്കുകൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ അവർ വിവരിച്ചുകൊണ്ടിരിക്കും. അവസാനം ജീവിതം ആകപ്പാടെ പരാജയമാണെന്ന് വിധിക്കുകയും ചെയ്യും. ചിലർ അതോടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആലോചിക്കും. ഇതൊക്കെയുണ്ടാവുന്നത് എന്താണ് ഈ ജീവിതമെന്നും എന്തിനാണ് ഈ ജീവിതമെന്നും ഉള്ള ഒരു വീക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. ആളുകളിൽ പലരും വിചാരിക്കുന്നത് അവർ വിചാരിച്ചതൊക്കെ നടക്കും എന്നാണ്. അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് അവർക്കറിയാം. ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. കുറെ കാര്യങ്ങൾ സന്തോഷകരമായത് വരും, കുറെ കാര്യങ്ങൾ സന്തോഷമില്ലാത്തതുമുണ്ടാവും. ഇതൊക്കെ ജീവിതത്തിലെ അനിവാര്യതകളാണ് എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകുവാൻ സാധിക്കണം. ഈ വർഷം ലോകാരോഗ്യ ദിനത്തിൽ വിഷാദരോഗമായിരുന്നു പ്രമേയം. ഓടിച്ചാടി നടന്നിരുന്ന കൌമാരപ്രായത്തിലുള്ള കുട്ടികൾ മെല്ലെ മെല്ലെ ഉൾവലിയുന്നതായി കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാതെ അവസാനം ഈ കുട്ടികൾ ആരോടും മിണ്ടാതെ ഒരു കാര്യത്തിലും താൽപ്പര്യമില്ലാതെ വിഷാദരോഗം ബാധിച്ച് ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയായിപ്പോയ കുറെ കുട്ടികളുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും. ദമ്പതികൾക്കിടയിൽ കാണപ്പെടുന്ന അകൽച്ചകൾ ക്രമേണ വിഷാദത്തിലേക്കും ഉന്മാദത്തിലേക്കും വഴിവെക്കുന്നുണ്ട്. അപ്രകാരം തന്നെ പ്രായമായ മാതാപിതാക്കൾ ഏകാന്തതയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നതും കാണാം. എന്താണ് ഇവരുടെയെല്ലാം പ്രശ്നങ്ങളെന്നറിയാതെ വെറും ഉപദേശങ്ങൾ കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കാണുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും ഇത്തരം പ്രയാസങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സമൂഹം എന്തു ചെയ്യണമെന്ന് പഠിക്കുവാനും തയ്യാറാവാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയില്ല. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അർഹമായ പരിഗണനയും അംഗീകാരവും കിട്ടുന്നില്ല എന്ന തോന്നലാണ് കുട്ടികളെയും മുതിർന്നവരെയും വിഷാദരോഗത്തിലേക്ക് തള്ളിവിടുന്നത്. ആ തോന്നൽ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ പിന്നെ നിരവധി കാര്യങ്ങൾ ആ കൂട്ടത്തിലേക്ക് കണക്കെഴുതും. അപ്പോഴേക്കും അയാൾക്ക് വിഷാദരോഗം ശക്തമായിട്ടുണ്ടാവും. ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീട്ടിലും സമൂഹത്തിലുമുള്ള മറ്റുള്ളവർ അല്പം ശ്രദ്ധിച്ചാൽ സാധിക്കുന്നതേയുള്ളൂ. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ അംഗീകാരവും ഇഷ്ടവും ആഗ്രഹിക്കുന്നതിനാൽ അത് ലഭ്യമാക്കുവാൻ നാം തയ്യാറാവുക എന്നതാണ് അനിവാര്യം. അങ്ങനെ നാം ചെയ്താൽ പ്രശ്നങ്ങൾ തീർന്നു. ഭാര്യക്കോ ഭർത്താവിനോ ഒരു പിശക് പറ്റിയാൽ അതിന്റെ പേരിൽ ശകാരിച്ചും വാശി പിടിച്ചും നിൽക്കുന്നവർ ഓർക്കണം, ആരും തെറ്റുകുറ്റങ്ങൾക്ക് അതീതരല്ലെന്ന്. എല്ലാവർക്കും തെറ്റുപറ്റും, ചെറുതോ വലുതോ ആയ തെറ്റുകൾ. സംഭവിച്ച അബദ്ധം സാരമില്ലെന്ന് വെക്കുകയും സുബദ്ധങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്താൽ ഒരുപാട് പൊല്ലാപ്പുകൾ ഒഴിവാക്കാൻ സാധിക്കും. മക്കളിൽ നിന്നുണ്ടാവുന്ന പല ചാപല്യങ്ങളും രക്ഷിതാക്കളായ മുതിർന്ന ആളുകൾക്ക് അരോചകമായിരിക്കും. ഈ രണ്ട് തലമുറയും തമ്മിലുള്ള അകലം അഥവാ പ്രായവ്യത്യാസം കൂടുതലാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടാനാണ് സാധ്യത. കുട്ടികളുടെ പ്രായവും അവരുടെ ആവശ്യങ്ങളും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാത്ത മാതാപിതാക്കളോട് കുട്ടികൾക്ക് പൊതുവെ വെറുപ്പ് കൂടിക്കൂടി വരും. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളെപ്പോലെ പെരുമാറാൻ നാം തയ്യാറായാൽ മക്കൾക്ക് അത് വലിയ ആനന്ദവും സ്നേഹവും ഉണ്ടാക്കും. അതുപോലെ തന്നെ പ്രായമായ അച്ഛനോടും അമ്മയോടും ആദരവോടും ബഹുമാനത്തോടും കൂടി പെരുമാറുവാൻ മക്കൾ ശീലമാക്കിയാൽ മുതിർന്നവരുടെ പ്രശ്നങ്ങളും തീർക്കുവാൻ സാധിക്കും. നബി തിരുമേനിയുടെ ഒരു ഉപദേശമുണ്ട്: മുതിർന്നവരെ ആദരിക്കാത്തവനും ഇളയവരോട് കാരുണ്യം കാണിക്കാത്തവനും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന്. അതായത് മതവിശ്വാസ സമൂഹം

0: ജനത്തിൽ ഉൾപ്പെടുന്നവനല്ല എന്ന്. ഈ നബിവചനത്തിന്റെ താൽപര്യം എല്ലാ മനുഷ്യർക്കും മാനസികമായ സന്തോഷവും സാമൂഹിക ജീവിതത്തിൽ സ്വസ്ഥതയും നൽകുവാൻ മാത്രം പര്യാപ്തമാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹുസൈൻ മടവൂർ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം കേൾക്കാം. നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി ഓഗസ്റ്റ് 3 വരെ കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡിജിറ്റൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണം സംഘടിപ്പിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളിലും യുവാക്കളിലും ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് നിവാസികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. AI പോസ്റ്റർ നിർമ്മാണം, AI സാങ്കേതിക വിദ്യയോ ഡിസൈൻ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ലഹരിമുക്ത ലക്ഷദ്വീപ് എന്ന പ്രമേയത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാം. റീൽസ് മത്സരം, 60 സെക്കൻഡിൽ കവിയാത്ത ലഹരിവിരുദ്ധ സന്ദേശമടങ്ങിയ ഹാസ്യ വീഡിയോകൾ നിർമ്മിച്ചേക്കാം. പെയിന്റിംഗ് മത്സരം, A4 അല്ലെങ്കിൽ A3 പേപ്പറിൽ വരച്ച് പെയിന്റിങ്ങുകൾ കവരത്തി ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ ക്വിസ്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നിവ വഴി ദിവസേന നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്വിസ് മത്സരങ്ങൾ, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പോസ്റ്ററുകളും റീലുകളും lax.sdo@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക. എൻട്രികളോടൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അയക്കേണ്ടതാണ്. എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 3 വൈകുന്നേരം 5 മണി വരെ. മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുമായി ബന്ധപ്പെടുക.

ദ്വീപ് വിശേഷങ്ങൾ സമാപിക്കുന്നു.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിനു പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. മെഡൽ പട്ടികയിൽ 4th സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടുമുള്ള 10,000-ലധികം കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടാകും. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ലധികം ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് പിന്നിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ കഴിവുകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ പരിപാലനം, ജലസംരക്ഷണം, പ്രകൃതി വിഭവ സംരക്ഷണം എന്നിവയിൽ യുവജനങ്ങൾ സജീവമായി പങ്കാളികളാകണമെന്നും തദ്ദേശീയ നിർമ്മിതികൾ സമ്മാനമായി നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂരിൽ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററായ വിവേക സ്മാരക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഴിനടത്തുകയും രാഷ്ട്രനിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയുമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: സ്വാമി വിവേകാനന്ദ യുവാവോ കി ശിക്ഷ കോ രാഷ്ട്ര നിർമ്മാണ കാ മജ്ബൂത് ആധാർ മാനത്തെ ഥേ. ആജ് യുവാ ദുനിയാ കേ വികാസ് കോ ഗതി ദേ രഹാ ഹൈ. ആജ് ഭാരത് കി അർത്ഥവ്യവസ്ഥ സബ്സേ തേജി സേ ആഗേ ബഡ് രഹി ഹൈ. ഭാരത് കേ യുവാവോ കേ സാമർത്ഥ്യ സേ.
1: 2026 നീറ്റ് PG പരീക്ഷയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി JP നദ്ദ. ഈ മാസം 30 നീറ്റ് PG പരീക്ഷ. പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. 273,183 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ നീറ്റ് PG പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1,09,019 രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. August 10 നൽകേണ്ട പതിവ് പ്രതിമാസ വിഹിതത്തിന് പുറമേയാണിത്. സംസ്ഥാനങ്ങളിലെ വികസന മൂലധന ചെലവുകൾക്ക് വേഗം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് തുക മുൻകൂട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2,597 രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഓദിലോവിഷ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഈ മാസം 5 വരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. ഈ
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
4: കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്താകെ 65 ക്യാമ്പുകൾ തുറന്നതായും 1465 പേർ ക്യാമ്പുകളിലുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ KCB നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറേറ്റുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 127 വീടുകൾ ഭാഗികമായും 17 പൂർണ്ണമായും തകർന്നു. വിവിധ ജില്ലകളിലായി 6 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറെന്ന് മന്ത്രി M. Liju. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, അന്ധകാരനഴി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കേരളത്തിൽ തുടരുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.ams.kerala.gov.in. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്തുവാനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. പെയ്ഡ് സദ്യ പാഞ്ചജന്യം ഒളിച്ചൊറിയത്തിൽ നടക്കും. ഇന്നത്തെ വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ്സിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി. ഗുസ്തി താരങ്ങളായ പ്രീതി പവാർ, ജയ്സ്മിൻ ലംബോറിയ, പ്രിയ ഖൻഗാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പൻഖാൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സ്വർണം നേടി. ജാദുമണി സിംഗ്, ലവ്ലീന ബർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ എന്നിവർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 5000 മീറ്റർ ഫൈനലിൽ ദീർഘദൂര റണ്ണർ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. ഈ വർഷത്തെ ഗെയിംസിൽ ഗുൽവീർ സിംഗിന്റെ 2nd മെഡലാണിത്. ഇതോടെ ആകെ സ്വർണ്ണ നേട്ടം 13 ഉയർത്തിയ ഇന്ത്യ 39 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4th സ്ഥാനത്തേക്കുയർന്നു. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരായുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ പൌരന്മാർ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമാധാന നടപടികൾക്ക് തയ്യാറെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഗസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സ്പെയിൻ നഗരമായ സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് EU രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പെറുവിൽ വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നു വീണ് 13 പേർ കൊല്ലപ്പെട്ടു. നാസ്ക നഗരത്തിന് സമീപമാണ് വിമാനം പതിച്ചത്. പെറുവിയൻ എയർലൈനായ എയറോഡിയാനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4th സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:35:36.
6: ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് നേവൽ ബേസിന്റെ അടുത്താണ്. ഇവിടെ ഒരു സുഹൃത്തുണ്ട്, ആളൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
7: എന്റെ പേര് മുഹമ്മദ് സാദിഖ്.
6: മുഹമ്മദ് സാദിഖ് എന്താ ചെയ്യുന്ന ഇപ്പോ?
7: ഞാനിപ്പോ ചെറിയ ബിസിനസ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവാണ്.
6: ബിസിനസ് ആണല്ലേ. സാദിഖ് എവിടെയാ സ്ഥലം?
7: കവരത്തി തന്നെയാണ്.
6: പ്രോപ്പർ ആയിട്ട് ഇവിടെ ജനിച്ചു വളർന്നതാണോ?
7: ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന്.
6: സാദിഖ് പഠിച്ചിട്ടില്ലേ?
7: പഠിച്ചിട്ടുണ്ട്. ജോലി പല മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ട്. പല രീതിയിലും പല സ്ഥലങ്ങളായിട്ട് ഓരോ വർഷങ്ങൾ ഓരോ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ നമ്മൾ എന്താ ചെയ്യാ, ഒരു ജോലി നമ്മൾ പല ജോലി നമ്മൾ ട്രൈ ചെയ്യുക, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്.
6: അതാണ് സാധിക്കേണ്ട ഒരു പോളിസി അല്ലേ? അതെ. ബിസിനസ്സിൽ
7: ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ
6: എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശം?
7: അത് ഇൻഷാല്ലാ പറയാം. ഇപ്പൊ നമ്മള് അതിന്റെ പ്രവർത്തനങ്ങളിലാണ്
6: തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സക്സസ് ആയി വരികയാണെങ്കിൽ
7: കുറച്ച്,
6: അതായത് സീക്രട്ട് ആയിട്ട് തന്നെ കിടക്കട്ടെ അല്ലേ. സാധിക്കിന്റെ വീട്ടിലാരൊക്കെയുണ്ട്?
7: ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയൻ.
6: അപ്പോ സാധിക്ക് ഈ ആകാശവാണിയിലത്തെ പരിപാടികളൊക്കെ കേൾക്കുന്ന ആളാണോ അതോ?
7: സ്ഥിരം ശ്രോതാവെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്.
6: അതെ, സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ ആകാശവാണി കവരത്തിയിലെ ഈ ഫാട്ട് പെട്ടി എന്ന പരിപാടി?
7: കേൾക്കാറുണ്ട്. ഇങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നതും അവര് അവരുടെ ഇഷ്ടഗാനങ്ങളൊക്കെ പറയുന്നതും കേൾക്കാറുണ്ട്.
6: ഇപ്പോ നമ്മള് പണ്ടൊക്കെ ആണെങ്കിൽ പണ്ട് നമ്മുടെ ഫോണിൻ പരിപാടിയായിരുന്നു. ഇപ്പൊ നമ്മള് ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പുതിയൊരു രീതിയാണ്.
7: അതെ, നിങ്ങളുടെ പരിപാടി നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇടയ്ക്ക് കേൾക്കാറുണ്ട്. കുഴപ്പമില്ല, നല്ല അവതരണങ്ങളാണ്. ഇപ്പൊ പുതിയൊരു രീതി കൊണ്ടുവന്നതിൽ വളരെ നല്ലൊരു തീരുമാനമാണ്. ഫോണിൻ പരിപാടി മാറ്റിയിട്ട് ആൾക്കാരെ കണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവണതയാണ്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്.
6: അപ്പോ സാധിക്ക് ഇപ്പോ ഈ പാട്ട് പെട്ടിയിൽ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
7: ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും എന്റെ മനസ്സിൽ ആദ്യം വരുന്നതെന്ന് വെച്ചാല് പാടാം വനമാലി എന്ന് പറയുന്ന കാക്കക്കുയിലെ നമ്മുടെ മോഹൻലാലും മുകേഷൊക്കെ അഭിനയിച്ച
6: നല്ല പാട്ടും
7: MG ശ്രീകുമാറൊക്കെ പാടിയ നല്ലൊരു പാട്ടാണ്. അത് വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു.
6: അത് ഇങ്ങനെ പാട്ടൊക്കെ പാടിയോ?
7: അങ്ങനൊന്നും പാടാറൊന്നുമില്ല.
6: പാട്ട് കേൾക്കുന്ന ആളാണ്?
7: കേൾക്കുന്ന ആസ്വാദകനാണ്.
6: സാധിക്കിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് മലയാളത്തില്?
7: മലയാളം യേശുദാസ്, MG ശ്രീകുമാർ, പിന്നെ അങ്ങനെയുള്ള
6: എല്ലാവരെയും
7: എല്ലാവരും ഇഷ്ടമാണ്. പാട്ടിനനുസരിച്ചാണ് നമുക്ക് ഓരോ ആൾക്കാരുടെ ഓരോ
6: ഗായികമാരല്ലോ.
7: KS ചിത്ര, സുജാത,
6: അവരൊക്കെ. അപ്പോ പാടാം വനമാലി എന്ന് പറയുന്ന ഈ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
7: പാട്ട് പറ്റിയുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഡെഡിക്കേറ്റ് ചെയ്യും.
6: പാട്ട് പറ്റി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും സാധിക്ക് ആവശ്യപ്പെട്ടതുപോലെ ഈ പാട്ട് വെച്ചുതരാം.
7: താങ്ക് യു.
6: നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. അപ്പൊ ഏതായാലും നമുക്ക് വീണ്ടും ഒരു ദിവസം കാണാം.
7: ഓക്കെ.
6: താങ്ക് യു.
7: താങ്ക് യു.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 24 സെക്കൻഡും.
1: ആകാശവാണി കവരത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത അലീൽ ഷെയ്ഖിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇനിയിപ്പോൾ എനിക്ക് കവരത്തിയെക്കുറിച്ച് നമുക്ക് വ്ളോഗിലൂടെ പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്?
2: കവരത്തി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കവരത്തിയിലെ വ്ളോഗ് ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ജോലി തിരക്കുകളുണ്ട്, അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ വ്ളോഗിൽ വരുന്നതായിരിക്കും. കവരത്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇവിടെ വന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കവരത്തിയല്ല കവരത്തിക്കാരെയാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. അതെന്തെന്ന് വെച്ചാൽ ഞാൻ കാണുന്ന കവരത്തി, ഈ പറയപ്പെടുന്ന ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയിൽ ഇന്ന് കാണുന്ന തിരക്കുകളും ഇതിനെല്ലാം മുമ്പ് ഈ കവരത്തിയിലോട്ട് ഒരുപാട് ദ്വീപിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇന്നാട്ട് ഈ ഇപ്പോൾ കാണുന്ന ലോഡ്ജ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ നാട്ടിലോട്ട് വന്നപ്പോൾ ജെട്ടിയെന്ന് ഇവിടുത്തെ കാക്ക കാരണവന്മാർ നേരെ അവരുടെ സ്വന്തം വീട് പോലെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കിടത്തി, അവർ വരെ കടപ്പുറത്ത് കിടന്നിട്ട് ഇവർക്ക് വീട്ടിൽ കിടക്കാനുള്ള സൗകര്യം ചെയ്തു, ഭക്ഷണം കൊടുത്തു. ഇവിടെയുള്ള ഇന്ന് ലക്ഷദ്വീപിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ പലരും ഈ കവരത്തിയിലെ പല വീടുകളിലും താമസിച്ച് അവിടുത്തെ ഉമ്മമാരുടെ പ്രാർത്ഥനയും ആ ഉമ്മമാരുടെ ഭക്ഷണവും കഴിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കവരത്തി എന്ന് പറയുന്ന കവരത്തിയിലുള്ള കവരത്തിക്കാരെക്കുറിച്ച് ഇൻഷാല്ലാ ഞാൻ എന്തായാലും അത് കൂടുതൽ പറയുന്നില്ല, നമുക്കെന്തായാലും വരുന്നേ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള യഥാർത്ഥത്തിലുള്ള കവരത്തിയെക്കുറിച്ചാണ് ഞാൻ കൂടുതലെങ്കിലേ ഒരു നാടിൻ്റെ ഭംഗിയേക്കാൾ കൂടുതൽ അവിടുത്തെ മനുഷ്യന്മാരുടെ ഭംഗിയാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. അപ്പോൾ തീർച്ച അത്തരം രീതിയിൽ ഇൻഷാല്ലാ കവരത്തിയിൽ തുടരും.
1: നമ്മുടെ പൂർവികർ പറഞ്ഞ് ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഇന്നിവിടെയുള്ള ഇവിടുന്ന് റിട്ടയർഡായി പോയ പലരും നമ്മുടെ വീടുകളിലും വന്ന് ഭക്ഷണം കഴിച്ച് പോയ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് കവരത്തിയും ബിത്രയും പരിചയപ്പെടുത്തി. അപ്പോൾ കടമത്ത് ദ്വീപ് സ്വദേശിയായ താങ്കളുടെ കടമത്ത് ദ്വീപിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ആ തീർച്ചയായിട്ടും നാടിനെക്കുറിച്ച് എന്താണ് ഞാൻ പറയേണ്ടത്, ഒരു കടമത്ത് ദ്വീപുകാരനാണ്, കടമത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്, ആ നാട്ടിൽ നിന്നാണ് ഞാൻ മുളച്ചത്.
1: അതെ.
2: ഓക്കെ. അപ്പോൾ ഈ പറയപ്പെടുന്ന ചത്തിലാത്ത്

0: ബിത്ര ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതിന് മുമ്പ് എന്നെ, അതായത് മറ്റാരും അംഗീകരിക്കാത്ത സമയത്ത് അംഗീകരിച്ചവരാണ് എൻ്റെ നാട്ടുകാർ. ആ ഒരു അംഗീകാരമാണ് ഇന്ന് ചെറിയ ചെറിയ അംഗീകാരങ്ങൾക്കുള്ള തുടക്കം.
1: തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു സപ്പോർട്ട് കൂടി.
0: അതെ അതെ, തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്.
1: ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഇന്നത്തെ യുവാക്കളോട് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്?
0: മോട്ടിവേഷൻ ഞാൻ കൂടുതലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ വച്ചാണ് പലപ്പോഴും പലരോടും സംസാരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ വലിയ തുടക്കമല്ല വേണ്ടത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് വലിയൊരു രീതിയിൽ അതിൻ്റെ സെറ്റപ്പിൽ എത്തിയിട്ട് തുടങ്ങുക എന്നുള്ളൊരു കാര്യമല്ല വേണ്ടത്, ഒരു ചെറിയ തുടക്കം മാത്രം മതി. കാരണം നമുക്കുള്ള കഴിവ് വിശ്വസിച്ച് ഓരോ ദിവസവും ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റെന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, എന്തായാലും നമ്മളത് ചെയ്യാം, പ്ലാൻ ചെയ്യാം, അത് അതിൻ്റെ ഇന്ന രീതിയിൽ എത്തിയിട്ട് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക, പിന്നീട് അതിൻ്റെ യഥാർത്ഥ നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടും.
1: അതുപോലെ താങ്കളുടെ വ്ലോഗിൽ കൂടുതലും കുട്ടികളുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതായിട്ട് തോന്നുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് അടുപ്പം കുട്ടികളോടാണ്. കുട്ടികളോട് കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരെ ഒരിക്കലും ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, അവരെ പഠിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ മാത്രമല്ല കുട്ടികൾ ഏറ്റവും വലിയ കാര്യം നമ്മുടെ സ്നേഹം അവർ പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ അവരെ ബഹുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ അവരെ നമ്മളെ തിരിച്ച് ബഹുമാനിക്കുമെന്ന് മുമ്പപ്പോൾ നമ്മൾ അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ചുറ്റിലും ഇപ്പോൾ നമ്മളെ കൂടുതൽ നമുക്കറിയാം കുട്ടികൾ നമ്മളിപ്പോൾ കുറേ കുട്ടികൾ വീഡിയോയിലൂടെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം കുട്ടികളിലുണ്ട്. പക്ഷേ നമ്മൾക്കതല്ല, ആ കൗതുകം അത്ര കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെ ആയിരുന്നാലും ഇപ്പോൾ ആരോട് സംസാരിക്കുന്ന സ്ഥലത്തായാലും ഒരു കുട്ടി അടുത്തുകൂടി വന്നിട്ട് അലു ഷെയ്ക്ക് എന്ന് പറഞ്ഞ് വിളിച്ചാലും ഞാൻ ആ എന്ത് സംസാരമാണെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കും. അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവർക്ക് കൊടുക്കുന്ന ആ ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ, അത് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടിട്ട് കൂടുതലുള്ള കുട്ടികൾ അവരും അത് തുടരുന്നു. അങ്ങനെയാണ് ഈ ചുറ്റിലും കുട്ടികൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു വാല്യൂ അവരത് അത് ഞാനങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്.
1: അതൊരു നല്ല കാര്യമാണ്. അതുപോലെ ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് കണ്ടന്റ് ക്രിയേഷൻ, ടൂറിസം, സമൂഹ സേവനം എന്നിവയിൽ എന്തെല്ലാം അവസരങ്ങൾ കാണുന്നുണ്ട്?
0: നമ്മുടെ ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ കണ്ടന്റ് ക്രിയേഷനിലൂടെ ഒരുപാട് അവസരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് ഒരിക്കലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളോ വന്നില്ല. എൻ്റെ ഒരു പാഷൻ തുടർന്ന് വന്നു, അതിൽ ആൾക്കാർ സപ്പോർട്ട് കിട്ടിയപ്പോൾ വീണ്ടും അത് തുടർന്ന് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതലും ആൾക്കാർക്ക് എന്തെങ്കിലും ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള സന്തോഷിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ യുവാക്കൾക്ക് കാണുന്ന ഏറ്റവും വലിയൊരു അവസരം, ഇപ്പോൾ ഞാൻ എനിക്കന്ന് ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട്, പല കേരളത്തിൽ നിന്നും നമ്മുടെ ദ്വീപിൽ നിന്നും ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രൊമോഷൻസ് പൈസ വാങ്ങിച്ചിട്ട് പ്രൊമോഷൻസ് ചെയ്യുന്ന ഒരാളല്ല, അത് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ചാരിറ്റിയിലോട്ട് മാറ്റാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒരാൾക്ക് ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് തന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരുപാട് നമ്മളിവിടെ ചാരിറ്റി നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് കുട്ടികളുടെ അസുഖങ്ങൾ, അതുപോലെ മദ്രസയിലുള്ളതും വേറെ പല പല കാര്യങ്ങളും. അപ്പോൾ അതിലോട്ട് അങ്ങനെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടിപ്പോൾ. അപ്പോൾ നമ്മളെ യുവാക്കളോട് പറയാനുള്ളത്, എൻ്റെ ഏജിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തുടർന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊമോഷനൊക്കെ വരും. ഇരിക്കുന്ന സ്ഥലത്ത് 5,000, 10,000, 15,000 രൂപ കിട്ടാനുള്ള വകുപ്പ് സോഷ്യൽ മീഡിയയിലേ ഉണ്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക, കണ്ടിന്യൂസ് കാര്യങ്ങൾ ചെയ്യുക. ഒന്നും ഇവിടെ നിന്ന് പോകരുത്, നിങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ആലോചിക്കാൻ ഒന്നും നിൽക്കേണ്ട. ആദ്യം കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടാവും, ഞാൻ ഇപ്പോഴും പാളിച്ചകളുണ്ട് എനിക്ക് ഒരുപാട്. എന്നിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തും, എത്തുമ്പോൾ ആൾക്കാർ നിങ്ങളെ മീറ്റ് ചെയ്ത് തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾക്ക് അതൊരു ഏണിങ്സ് ആയിട്ട് മാറ്റാം അല്ലേ. കാരണം നമ്മളെ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഈ രീതിയിലോട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇൻഷാല്ലാ അങ്ങനെ പോവും. പക്ഷെ അത്തരം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ട്, നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക.
1: അതുപോലെ ലക്ഷദ്വീപിന്റെ പ്രകൃതിയും സംസ്കാരവും സംരക്ഷിക്കുന്നതിൽ സോഷ്യൽ മീഡിയ എന്ത് പങ്ക് വഹിക്കാനാകും?
0: തീർച്ചയായിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മളും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലക്ഷദ്വീപിലത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു ബീച്ചിലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അവിടെ വളരെ ക്ലീൻ ആയിട്ടും വൃത്തിയായിട്ടുമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അവിടെ പ്ലാസ്റ്റിക് ഇടുന്നില്ല, ഇവിടെ നീറ്റാണ്, ഇവൾ ക്ലീനാണ് എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ, കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ അവർ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അവർ വരുമ്പോൾ അത് കണ്ടിന്യൂസ് ചെയ്യുക, അവിടെ മറ്റേ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ, ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ വരുന്നവർ അത് കണ്ടിട്ട് അത് ഫോളോ ചെയ്യും. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ലക്ഷ്യത്തിൻ്റെ എന്ത് കാര്യങ്ങളും നമ്മൾ യഥാർത്ഥ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുമാർക്ക് അവർ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നുമില്ല, അവർ അറിയാണ്ട് ചെയ്യുന്നു ചില കാര്യങ്ങളായി പോകും. ഇത്തരം കാര്യങ്ങളിലൂടെ ചിലത് അറിയാൻ പറ്റൂല അവർക്കും.
1: അത് നല്ല കാര്യമാണ്. ഏതായാലും താങ്കളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്?
0: സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ഈ സംസാരത്തിൻ്റെ ഇതിൽ ഞാൻ ഒരിക്കലും പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ആയിട്ടുമില്ല. കാരണം ഇതെൻ്റെ ഒരു തുടക്കം മാത്രമാണ്. എൻ്റെ സ്വപ്നം എന്തെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതായത് അത് നടക്കുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഇവിടെ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ നേഴ്സറി എങ്കിലും കുട്ടികൾക്കായിട്ട് അലൽ ഷെയ്ക്ക് വ്ലോഗ് എന്ന് പറയുന്ന ഇതിൽ എന്നെങ്കിലും, ഇന്നൊന്നല്ല, ഈ വർഷം അടുത്ത വർഷമൊന്നുമില്ല, 10-20 വർഷം കഴിഞ്ഞോട്ടെ, എപ്പോഴെങ്കിലും ഇൻഷാല്ലാ മരിക്കുന്നതിന് മുമ്പ് ആയസുണ്ടെങ്കിൽ കുട്ടികൾക്കായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തെങ്കിലും ഒരു നേഴ്സറിയോ എന്തെങ്കിലും ഒരു സംഭവം കുട്ടികൾക്കായിട്ടൊരു തുടങ്ങണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്.
1: വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഇതുപോലുള്ളൊരു ആശയം പങ്കുവെക്കുന്നത് കേൾക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. കാരണം സമൂഹത്തിന് ഇത്രയും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്.
0: കുട്ടികൾ ഫ്രീ ആയിട്ട് പഠിക്കണം അവിടെ, അത് വ്യത്യസ്തമായ കാര്യങ്ങളോട്, അത് അവരുടെ അവർ എന്താണ് അവർ അവരുടെ കയ്യിലുള്ള സ്കില്ല്, ആ സ്കില്ല് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഏരിയ അവർക്ക് കൊടുക്കണം. അവർ സ്കൂളുകളിൽ പഠിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ നമ്മുടെ അടുത്ത് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. ഇങ്ങനെ ഒരു സ്വപ്നങ്ങൾ ഞാൻ ഇങ്ങനെ എപ്പോഴും കാണും, ഇങ്ങനെ ഇമാജിൻ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഇൻഷാല്ലാ ഒരു ദിവസം സാധ്യമാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക.
1: തീർച്ചയായിട്ടും അത് നടക്കും. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളെ എത്തിച്ചേരും എന്നുള്ളതാണ് പറയുന്നത്.
0: അതെ.
1: അതുപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് കവരത്തി, ബിത്ര, അതുപോലെ ലക്ഷദ്വീപിലെ മൊത്തം ശ്രോതാക്കൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: മൊത്തം എല്ലാവർക്കും നൽകാനുള്ള സന്ദേശം എന്ന് വെച്ചാൽ, അത്ര വലിയൊരു സന്ദേശം നൽകാനുള്ള അത്രയും ഞാൻ വളർന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും മൊത്തം എല്ലാവർക്കും അല്ല, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പാരൻസ് ഉണ്ടാവുമല്ലോ, അവരോട് ഞാൻ സംസാരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളാണ് ആദ്യത്തെ അധ്യാപകർ, കുട്ടികളുടെ ആദ്യത്തെ അധ്യാപകർ പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയോ. കാരണം എല്ലാവരും ഡോക്ടറായാലും എല്ലാവരും എൻജിനീയർമാരായാലും അങ്ങനെയല്ല, അവർക്കിഷ്ടമുള്ള ആൾക്കാരാക്കി മാറ്റൂ. അതിന് നിങ്ങൾ അവരുടെ സ്വപ്നം, അവരുടെ താല്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ അവർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. കാരണം നാളെ ഈ നാടിൻ്റെ അഭിമാനമാകുന്ന അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറയും, ചിലപ്പോൾ അത് എങ്ങനെയാണ് ആൾക്കാർ ഏത് ആംഗിൾ കൂടി കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥമായിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബാണ് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുക, സേവിക്കുക, വി സെർവ് ടു സേവ്. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രൊഫഷണലി ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയാസമയങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇത് എനിക്കിങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ പാരൻസും എൻ്റെ കൂടെ അടുത്തുനിന്ന സുഹൃത്തുക്കളും എൻ്റെ അധ്യാപകരും പലരും കണ്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ശബ്ദങ്ങൾ ഇത്ര ആൾക്കാർ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കുക. കാരണം അത് തുടക്കത്തിൽ ചെയ്താൽ വളരെ മികവോടെ നല്ല സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എനിക്കിങ്ങനെ ഒരു സംഭവത്തിലേക്ക് എനിക്കിങ്ങനെ ഒരു സംതിങ് സ്കില്ലുണ്ടെന്ന് അറിയുന്നത് 10-24-25 വയസ്സിന് ശേഷമാണ്. അതുവരെ നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഈ ഒരു സംഭവത്തിലേക്ക് പോലും ഞാൻ എത്തില്ലായിരുന്നു, അതിനുശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ആ തുടക്കത്തിൽ തന്നെ അറിയാൻ ശ്രമിക്കുക. അതിലൂടെ അവരും നാടിൻ്റെ അഭിമാനങ്ങളൊക്കെ ആയി മാറട്ടെ. അതോടൊപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും എനിക്കും ഉണ്ടാവണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കൗൺസിലിംഗ്, കേരള സ്പീച്ച് ഫൗണ്ടേഷനിൽ കൗൺസിലിംഗ്, സൈക്കോളജി കൗൺസിലിംഗ് പഠിച്ചതാണ്. അപ്പോൾ അത് അറിയുന്ന കുറച്ച് ആൾക്കാർ അവരുടെ കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ല ഞാൻ ഒരിക്കലും ഒരു വലിയ സ്ഥലത്ത് എത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും എൻ്റെ മനസ്സിലൊന്നുപോലും ഇല്ല കേട്ടോ, അങ്ങനത്തുള്ള ഒരു ചിന്ത പോലും ഇല്ല. അതോ അത് ഉണ്ടാക്ക, അതെന്നാണോ എൻ്റെ മനസ്സിൽ വരുന്നത്, അന്നോടുകൂടി അലിൽ ഷെയ്ക്ക് എന്ന് പറഞ്ഞ ആ ഒരു നിങ്ങൾ ഈ പറയുന്ന കാര്യമില്ല, അതെന്നോട് തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷെ ഞാൻ ആ ഒരു അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ഒരു അനിയനായിട്ട് കണ്ടാൽ മതി.
1: തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നിങ്ങളുടെ ഈ വാക്കുകളൊരു മോട്ടിവേഷനാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഒരു ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ലക്ഷദ്വീപ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ബ്ലോഗറും മോട്ടിവേഷൻ സ്പീക്കറുമായ അലിയുൽ ഷെയ്ഖ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന അലിയുൽ അക്ബർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
2: News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. News on AIR app.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:31 മുതൽ കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്. ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
0: കൂൾ ആകൂ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി വിധുപ്രതാവും സംഘവും ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കു മോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, സുജാത ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ. ഗാനരചന BR പ്രസാദ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റർ സംഗീതം നൽകി സുജാത ആലപിച്ച ഗാനം ചിത്രം അപരിചിതൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ദാദാ സാഹിബ് എന്ന ചിത്രത്തിനുവേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിത്താര. ഗാനരചന യൂസഫലി കേച്ചേരി.

0: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496283883 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496283883. ദ്വീപ് വിശേഷം.

0: കൈ ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തുനിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: 9 മണി.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ബഹളം കേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആരോ ഒക്കെ ചേർന്ന് വീടിന് ചുറ്റുമുള്ള മരത്തിന്റെ ചില്ലകളൊക്കെ വെട്ടിയിടുന്നത് കണ്ടു. പുറത്തിറങ്ങി അച്ഛനോട് കാര്യം തിരക്കി. എന്തിനാ ഈ ചില്ലകളൊക്കെ വെട്ടിക്കളയുന്നത്? ആ, അതോ, നല്ല രീതിയിൽ മരങ്ങളൊക്കെ വളരണമെങ്കിൽ കൂടെ കൂടെ ഇങ്ങനെ ചില്ലകൾ മുറിച്ചു മാറ്റിക്കൊടുക്കണം. അപ്പോൾ അതിൽ പുതിയ നാമ്പുകൾ ഉണ്ടാകും, കൂടുതൽ ചില്ലകൾ മുളച്ചു വരും, കൂടുതൽ ഇലകൾ വരും. അപ്പോഴല്ലേ കൂടുതൽ കായകൾ ഈ മരത്തിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചില്ലകൾ മുറിച്ചു മാറ്റുന്നത്. കൂടുതൽ ഫലമുണ്ടാകാൻ വൃക്ഷങ്ങളുടെ ചില്ലകൾ ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത് ഒരു പതിവ് കാഴ്ചയാണല്ലോ. ചിലപ്പോഴൊക്കെ ജീവിതത്തിലും ചില മുറിവുകളും മുറിച്ചു മാറ്റലുകളും ആവശ്യമാണ്. അവ കുറച്ചുകൂടി നേരായ വഴിയിലൂടെ, കുറെ കൂടി കരുതലോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. കൂടുതൽ ഫലമുണ്ടാകാനും ഇത് നല്ലൊരു മാർഗമാണെന്ന് തോന്നും. മുറിവുണ്ടാകുമ്പോൾ അത് സഹിക്കാനുള്ള കഴിവ് കൂടി പ്രകൃതിയാൽ ലഭിക്കുന്നു. ജീവിതത്തെ കുറെ കൂടി നന്നാക്കാൻ ഇടയ്ക്കിടയ്ക്കുള്ള വേദനകൾ നല്ലതാണെന്ന് സാരം.

ഇന്നത്തെ ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്ന് വസന്തകുമാരി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ വാട്സാപ്പിൽ കുറേ ഓർമ്മകൾ അയച്ചു, പക്ഷെ ഒന്നും പരിഗണിച്ചില്ല. ഇതെങ്കിലും വായിക്കണേ, കാരണം ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിലേറെ അതിന്റെ അവതരണവും. ഞാൻ എന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കട്ടെ. 25 വർഷം പിന്നോട്ട് പോകാം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പാലമുണ്ട്, ചക്രശാളനക്കടവ് പാലം എന്ന് പേര് കേട്ട് പേടിക്കണ്ട, അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. അത് പിന്നീടൊരിക്കൽ പറയാം. പാലത്തിനിപ്പുറം ഞങ്ങൾ താമസിക്കുന്നിടം നഗരസഭ, അക്കരെ തനി ഗ്രാമപ്രദേശം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പ്രധാന ഉപജീവന മാർഗം. നെല്ല്, കരിമ്പ്, പടവലം, വെള്ളരി, പയർ, ചീര തുടങ്ങിയ മായം കലരാത്ത പച്ചക്കറികളും ശുദ്ധമായ പാലും കിട്ടുമായിരുന്നു. പാലത്തിനക്കരെ തട്ടുപൊക്കി വയ്ക്കുന്ന രണ്ടു മുറി കടയുണ്ടായിരുന്നു. ഒന്നിൽ വൈകുന്നേരങ്ങളിൽ ഒരു ഡോക്ടർ വരും, പേര് രാജീവ്. എല്ലാവരുടെയും കൺകണ്ട ദൈവം. ഞാനും വീട്ടിലുള്ളവർക്ക് കൂട്ടുപോകും. എന്തിനാണെന്നോ, വൈകുന്നേരങ്ങളിലെ അതിമനോഹരമായ ഗ്രാമഭംഗി കാണാൻ. അതുവഴി രാവിലെയും വൈകിട്ടും മാത്രമുള്ള ഒരു പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെയും മേപ്രാൽ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞു വരുന്ന സ്ത്രീകളെയും കയറ്റിക്കൊണ്ടുവരുന്ന ആ വരവിന് പ്രത്യേക ചന്തമുണ്ടായിരുന്നു. സ്ത്രീകൾ അവിടെ ഇറങ്ങും പാതയോരത്തുനിന്ന് കപ്പയും മീനും വാങ്ങാൻ. തട്ടിന്റെ തൂണിൽ പിടിച്ചുനിന്ന് ഞാൻ ആ കാഴ്ച കാണുമായിരുന്നു. ഈ ഗ്രാമത്തിൽ വെച്ചായിരുന്നു കരിമ്പിൻ പൂവിനക്കരെ എന്ന സിനിമ ചിത്രീകരിച്ചത്. നിറയെ പാടവും പുഴയും കടത്തുകാരനും നല്ല സ്നേഹമുള്ള ആളുകളുമുള്ള ഒരു ഗ്രാമം. അന്നൊക്കെ വെള്ളം പൊങ്ങി വരുമ്പോൾ രാത്രി കന്നുകാലികളെയും കൊണ്ട് ഇക്കരെ കയറുന്നതിന്റെ ആരവം കേൾക്കാം. മനോഹരമായ ആ ഓർമ്മകൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു തരാമോ എന്നാണ് തിരുവല്ലയിലുള്ള വസന്തകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മയിലാടുംകുന്ന് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്തപിരിയും നേരം. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

ചെന്നിത്തലയിൽ നിന്നും ജയകുമാർ ജി എഴുതിയ കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി ഇത് കയ്യക്ഷരമാണോ അതോ അച്ചടിച്ചതാണോ എന്നറിയില്ല, അത്രയ്ക്ക് മനോഹരമായ എഴുത്ത്. തീർച്ചയായും കയ്യക്ഷരം തന്നെയാണ്, ചില വാക്കുകൾ കാണുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയോടെയും ഇത്രയും വൃത്തിയോടെയുമുള്ള ഒരു കത്ത് ഓർമ്മച്ചപ്പിൽ വളരെ അപൂർവമാണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ആദ്യമായാണ് ഓർമ്മച്ചപ്പിന് കത്തെഴുതുന്നത്. 1973 മുതൽ ഇന്നുവരെയും ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. മാവേലിക്കര ചെന്നിത്തല സ്വദേശിയായ എന്റെ പേര് ജി ജയകുമാർ. ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ കൃഷി വിഭാഗം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ആകാശവാണിയിലെ വയലും വീടും പരിപാടിയിൽ പലതവണ പങ്കെടുത്ത് ഞാൻ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏവരുടെയും ജീവിതത്തിലുള്ള സന്തോഷ സന്താപങ്ങളും അവിസ്മരണീയ മുഹൂർത്തങ്ങളും സന്ദർഭത്തിനനുയോജ്യമായ ഗാന ആവശ്യങ്ങളും പങ്കുവയ്ക്കുന്ന ഈ വേദിയിൽ 50 വർഷം മുമ്പ് 1976 ചെന്നിത്തല കളരിക്കൽ LP സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നാട്ടിൽ ഗോപിസാർ എന്നറിയപ്പെടുന്ന എന്റെ അച്ഛൻ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന് സമീപമുള്ള ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ നാടിന്റെ അഭിമാനവും ഇപ്പോഴത്തെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളുടെ അഭിവന്ദ്യ പിതാവും അക്കാലത്ത് അച്ഛന്റെ സഹപ്രവർത്തകനായിരുന്നു. വീടിനടുത്ത് മറ്റൊരു LP സ്കൂൾ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛന്റെ വാഹനമായ സൈക്കിളിൽ എന്നെയും നിത്യവും വീട്ടിൽ നിന്നും കൊണ്ടുവരികയും തിരിച്ചുകൊണ്ടുപോവുകയും ചെയ്യാമെന്ന സൌകര്യം കണക്കിലെടുത്താണ് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള കളരിക്കൽ സ്കൂളിൽ എന്നെ ചേർത്തത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഗുരുതരമായ മഞ്ഞപ്പിത്തം ബാധിച്ചു. അന്ന് മഞ്ഞപ്പിത്തത്തിന് അലോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ഉള്ളതായി അറിവില്ല. ആദ്യം നാട്ടിലുണ്ടായിരുന്ന ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ചികിത്സ തേടിയെങ്കിലും രോഗശമനമുണ്ടായില്ല. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള മാന്നാറിൽ പ്രശസ്തനായ ഒരു വൈദ്യൻ ആയുർവേദ വിധി പ്രകാരം മഞ്ഞപ്പിത്തത്തിന് ഫലപ്രദമായി ചികിത്സിക്കുന്നുണ്ടെന്നറിഞ്ഞു. അപ്പോഴേക്കും രോഗാധിക്യത്താൽ എന്റെ മുഖവും ശരീരവും മഞ്ഞ നിറത്തിൽ നീര് വന്നതുപോലെ വീർത്തു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം അതിരാവിലെ അച്ഛൻ എന്നെയും സൈക്കിളിൽ വെച്ച് ചവിട്ടി വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു, ഒപ്പം മറ്റൊരു സൈക്കിളിൽ ബന്ധുവായ ഗോപാലകൃഷ്ണൻ ചേട്ടനും. നാട്ടിൻപുറത്ത് താമസിക്കുന്ന വൈദ്യന്റെ വീട്ടിൽ കയറുമ്പോൾ തന്നെ തൊട്ടടുത്ത ഒരു വലിയ വീട്ടിൽ ഒരു റേഡിയോ ഉച്ചത്തിൽ ഓൺ ചെയ്ത് വെച്ചിരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ തന്നെ വൈദ്യന്റെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു. വയോധികനായ വൈദ്യനെ കാണിച്ചപ്പോൾ നസ്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ട് ഞങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞ ശേഷം കുറച്ചു കഴിഞ്ഞ് വൈദ്യൻ എന്തെല്ലാമോ പച്ചമരുന്നുകൾ അരച്ച നീര് എന്റെ മൂക്കിന്റെ 2 ദ്വാരങ്ങളിലും ഒഴിച്ചിട്ട് അകത്തേക്ക് വലിക്കാൻ പറഞ്ഞു. 2 നിമിഷത്തിന് ശേഷം മൂക്കിൽ നിന്നും വായിൽ നിന്നും പിത്തരസത്തിന്റെ വൻ പ്രവാഹം. ഇത് പിറ്റേ ദിവസം വരെയും തുടർന്നു. ആകെ ക്ഷീണിച്ചവശനായി ബെഞ്ചിൽ കിടക്കുമ്പോൾ അയൽവീട്ടിലെ റേഡിയോയിൽ നിന്നും പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര എന്ന ഗാനം ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള ചികിത്സയിൽ എന്റെ അസുഖം പൂർണമായും ഭേദപ്പെട്ടു. ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ച വൈദ്യനോ അച്ഛനോ ഗോപാലകൃഷ്ണൻ ചേട്ടനോ ഇന്ന് ഈ ലോകത്ത് എന്നോടൊപ്പമില്ല. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ അന്നത്തെ രംഗവും ഒളിമങ്ങാത്ത ഓർമ്മകളും മനസ്സിലേക്ക് ഓടിയെത്തും. ഈ ഓർമ്മയ്ക്കായി പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന എന്ന ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും ചെന്നിത്തല സ്വദേശികൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ജയകുമാർ ജി കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പാലാട്ടുകോമൻ എന്ന ചിത്രത്തിന് വേണ്ടി AM രാജയും P സുശീലയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, എന്റെ പേര് രവീന്ദ്രൻ, കുരുവിക്കോണത്ത് താമസിക്കുന്നു. വീണ്ടും പ്രഭാതം എന്ന ചിത്രം കണ്ടതിന്റെ ഓർമ്മയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതിൽ പി ഭാസ്കരൻ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, നളിനമുഖി നളിനമുഖി നിന്നുടെ വീട്ടിൽ നളനാണ് ഞാൻ, പുത്തൻ നളനാണ് ഞാൻ. പ്രേംനസീറും വിജയശ്രീയുമാണ് രംഗത്ത് അഭിനയിക്കുന്നത്. വിജയശ്രീ വീട്ടിലെ പെൺകുട്ടിയായും പ്രേംനസീർ ആ വീട്ടിലെ അടുക്കള ജോലിക്കാരനുമായിട്ടാണ് വേഷമിടുന്നത്. ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ആ സിനിമ കാണാൻ പോയ ഓർമ്മ മനസ്സിൽ വരും. മനോഹരമായി ആ രംഗം ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്നാണ് കുരുവിക്കോണത്തുള്ള രവീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം കേൾപ്പിക്കാമല്ലോ. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി, ചിത്രം വീണ്ടും പ്രഭാതം.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക് ഫീസ് നോക്ക്
2: എന്തുണ്ടോ വിശേഷം
3: എന്തുപറ്റി
1: ഫീസിന്റെ ടെൻഷൻ
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ അപ്പോ വഴി തെളിഞ്ഞു ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ അപ്പൊ അതവിടെ സ്വീറ്റ്സ്
4: RBI പറയുന്നു
5: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക
7: ഓർമ്മച്ചപ്പ് തുടരുന്നു
8: മാന്നാറ് നിന്ന് ആരിഫ ബേവി എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ആകാശവാണി, നിന്റെ പരിപാടികളെല്ലാം കേൾക്കുന്നത് എന്തിഷ്ടമാണെന്നോ. എന്റെ ഒരു ഓർമ്മ ഞാനിവിടെ എഴുതുന്നു. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ്, ഉമ്മ എന്റെ കയ്യിൽ 50 പൈസ തന്ന് അരി മേടിച്ചുകൊണ്ടുവരുവാൻ കടയിൽ പോകാൻ പറഞ്ഞു. അരി മേടിച്ചു കഴിഞ്ഞ് കടക്കാരൻ എനിക്ക് 5 പൈസ തിരിച്ചു തന്നു. അതിന് ഞാൻ കമ്പിളി നാരങ്ങ വാങ്ങിച്ചു തിന്നു. അടുത്തുള്ള അമ്പലത്തിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. അതും കേട്ടുകൊണ്ട് ഞാൻ നടന്നു. നാരങ്ങയും കഴിച്ചുകൊണ്ടാണ് ഈ നടത്തം. നാരങ്ങ തിന്ന് തീർന്നു കഴിഞ്ഞപ്പോഴാണ് കയ്യിൽ അരി ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ഞാൻ വേഗം വീട്ടിലേക്ക് ഓടി. അരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. വടിയും പിടിച്ച് എന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഉമ്മ. എനിക്ക് ശരിക്കും അടി കിട്ടി. ഞാൻ കരഞ്ഞുകൊണ്ട് ഉമ്മറത്ത് തിണ്ണയിലിരുന്നപ്പോൾ വാപ്പ ചോറുണ്ണാൻ വന്നു. വാപ്പ ചോദിച്ചു, ഇവളെന്തിനാ കരയുന്നത്? ഉമ്മയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അവളോട് തന്നെ ചോദിക്ക് എന്ന് ഉമ്മ. ഇന്ന് ഉമ്മ ഞങ്ങളോടൊപ്പമില്ല. ഈ അവസരത്തിൽ ചെത്തി മന്ദാരം തുളസി എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് മാന്നാറുള്ള ആരിഫ ബേബി ചോദിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം. അടിമകൾ എന്ന ചിത്രത്തിനുവേണ്ടി P. സുശീല പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം G. ദേവരാജൻ.

ഓച്ചിറയിൽ നിന്നും എസ് അബ്ദുള്ള കുട്ടി പങ്കുവയ്ക്കുന്ന ഓർമ്മയാണ് ഓർമ്മച്ചെപ്പിൽ. ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു കുറിമാനം. ഓർമ്മകളെ കടഞ്ഞെടുക്കുന്ന പാട്ടിന്റെ മായാജാലം, അതാണ് ഓർമ്മച്ചെപ്പ്. മന്ത്രതരമാകുന്ന ഗൃഹാതുരകൾ, വിഷാദഭരിതമായ ഇന്നലകൾ, ജീവിതത്തിന്റെ സങ്കട വഴികളിൽ ഓർമ്മകളുടെ അനശ്വര പ്രപഞ്ചം തീർക്കുന്ന ഓർമ്മച്ചെപ്പിലെ അതിമനോഹരങ്ങളായ ഗാനങ്ങൾ, അവ നഷ്ടസ്മൃതികളുടെ സംഗീതമോ നോവിന്റെ സ്മരണകളോ, മടങ്ങിവരാൻ കഴിയാത്ത പഴയ കാലത്തെ പുനഃസൃഷ്ടിക്കുന്ന മധുരനൊമ്പരമായി മാറുന്ന എത്രയെത്ര ഗാനങ്ങൾ, നോവിന്റെയും ഓർമ്മകളുടെയും എല്ലാം അനുഭവസ്ഥലികൾ കവിതകളിൽ സംഗീതത്തിന്റെ പഞ്ചാമൃതം ചാലിച്ച് മനസ്സിലേക്ക് കോരിയിടുമ്പോൾ മനസ്സിന്റെ അഭ്രപാളിയിൽ തെളിയുന്ന ജീവിതാനുഭവങ്ങളുടെ എത്രയെത്ര വ്യത്യസ്ത ചിത്രങ്ങൾ. മനുഷ്യസ്നേഹവും സാംസ്കാരിക മൂല്യങ്ങളും പ്രോജ്വലിപ്പിക്കുന്നതിൽ പഴയകാല സിനിമകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നടീനടന്മാരിലൂടെ പിറവിയെടുത്ത എത്രയെത്ര കഥാപാത്രങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നത്. അതോടൊപ്പം മലയാളി നെഞ്ചോട് ചേർത്ത എത്രയെത്ര ഗാനങ്ങൾ. ഓർമ്മച്ചെപ്പുമായി പങ്കിടുവാൻ ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ ഓർമ്മക്കുറിപ്പുകളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. കത്ത് നീണ്ടുപോകുമെന്നതിനാൽ തൽക്കാലം അവ ഈ കത്തിൽ ചേർക്കുന്നില്ല. ഒരു ഗാനം ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, സഹൃദയരായ മുഴുവൻ മലയാളി സുഹൃത്തുക്കൾക്കും കൂടി വേണ്ടിയാണ്. ഭാവനയുടെ തങ്കഗോപുരങ്ങളിൽ വസന്തരാവിന്റെ സ്വർഗവാതിൽ തുറക്കുമ്പോൾ പൂനിലാവിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഈ ഗാനത്തിന്റെ ശില്പികളെ കാണാം. ഗാനമിതാണ്: മഞ്ഞണിപ്പൂനിലാവ് പേരാറ്റിൻ കടവത്ത് മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. നഗരമേ നന്ദി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് എസ് അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നത്ത് നിന്ന് വി വി സിദ്ധാർത്ഥൻ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഓർമ്മച്ചപ്പിലൂടെ അക്കരപ്പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരം ഇതളുള്ള പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1966 എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോയി. ക്ലാസ്സിലെ 4 പേർ ഉണ്ടായിരുന്നു. ചേർത്തല ഭവാനി ടോക്കീസിലായിരുന്നു പടം. ഉച്ചകഴിഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് സാറിനോട് ചോദിക്കാതെയായിരുന്നു യാത്ര. കാരണം അന്ന് ക്ലാസ് ടീച്ചറായിരുന്ന പണിക്കർ സാർ ലീവായിരുന്നു. എന്റെ വീട് പ്രസ്തുത തിയേറ്ററിന്റെ അടുത്താണ്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിലേക്ക് പോകുമ്പോൾ സാർ അവിടെ ഗേറ്റിന് സമീപം നിൽക്കുന്നു. സാറിനെ കണ്ട് ഞങ്ങൾ 4 പേരും ഓടി. സിനിമ കണ്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ 4 പേരെയും ഇറക്കിവിട്ടു. ആ സംഭവത്തിന്റെ ഓർമ്മയിലാണ് സിദ്ധാർത്ഥൻ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയലാർ എഴുതി, എൽ പി ആർ വർമ്മ സംഗീതം നൽകിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: വൈക്കം തലയാഴത്ത് നിന്ന് അജിത് കുമാർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി കത്ത് വായിക്കാം. അരനൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഓർമ്മയിലേക്ക് വീണ്ടും പോകുന്നു. മാസ്റ്റർ രഘു എന്ന അഭിനയ പ്രതിഭയുടെ പാടവം തെളിയിക്കുന്ന ഒരു ചിത്രമായിരുന്നു രാഗം. എന്നാൽ അക്കാലത്തെ ഈ കുട്ടിയുടെ അനിതര സാധാരണമായ സാമർഥ്യത്തെക്കുറിച്ച് എന്റെ ഗ്രാമത്തിലുള്ള എല്ലാവരും പറയുമായിരുന്നു. കാഴ്ച പരിബന്ധി നേരിട്ട ഒരു കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും ആവേശമായി. അങ്ങനെ പ്രതിബന്ധങ്ങൾ മറികടന്ന് ആ ചിത്രം കാണാൻ പോവുകയും ചെയ്തു. ആ ചിത്രം കാണാൻ പോയതിന്റെ സ്മരണ പുതുക്കുന്നതിനായി പി സുശീലയുടെ ആലാപനം കൊണ്ട് ശ്രദ്ധേയമായ അമ്പാടി പൂങ്കുയിലെ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വൈക്കം തലയാടത്തുള്ള അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. വയലാർ എഴുതി, സലിൽ ചൌധരി സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം അമ്പാടി പൂങ്കുയിലേ.

പ്രിയ ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ വീടുകളിൽ കഞ്ഞി വെക്കുന്നതിന് അരി കഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അരി പാത്രത്തിലെടുത്ത് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി തെളിച്ച് ഊറ്റിയെടുക്കും. കൂടുതൽ കലങ്ങുമ്പോൾ കൂടുതൽ തെളിയാനുള്ള സാധ്യതയും ഉളവാകുന്നു എന്നർത്ഥം. അതെ, ജീവിതം കൂടെ കൂടെ ഒന്ന് ഇളകുന്നത് നല്ലതാണ്. അതിനുശേഷമുള്ള അനുഭവങ്ങൾ കൊണ്ട് അതെന്തിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ച

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.

0: പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
1: വീണ്ടും
0: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
1: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആകാശവാണി സമയം 10 മണി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
2: പതിവ് പോലെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ കത്തുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ആദ്യത്തെ കത്ത് വായിക്കാം.
1: ആദ്യത്തെ കത്ത് പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ അയച്ചതാണ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. ഇപ്പോൾ റേഡിയോ എന്റെ സന്തത സഹചാരിയാണ്. വയലും വീടും പരിപാടി ഉന്നത നിലവാരം പുലർത്തുന്നു എന്നറിയിക്കുന്നു. കണ്ടതും കേട്ടതും പരിപാടിയിൽ ചാഞ്ഞ തെങ്ങ് പിടിച്ചുകെട്ടാൻ വന്നവർ നടത്തിയ തട്ടിപ്പ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 20-ാം തീയതി ചെവിവേദനയെപ്പറ്റി ENT ഡോക്ടർ പോൾ സാമുവൽ നടത്തിയ പ്രഭാഷണം വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള, തോമസ് ആന്റണി എന്നിവരുടെ സുഭാഷിതങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഒപ്പം 19-ാം തീയതി കാലസാക്ഷിയിൽ ശ്രീ ചിത്ര തിരുനാളിന്റെ ശബ്ദം കേൾപ്പിച്ചതിൽ ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. വള്ളിക്കോട് കോട്ടയത്തെ തങ്കച്ചൻ എഴുതുന്നു.
2: ആകാശവാണിയുടെ ചലച്ചിത്രഗാന പരിപാടികൾ ഇപ്പോൾ മികച്ച നിലവാരം പുലർത്തുന്നു എന്നാണ് അയ്യൻ കോയിക്കിൽ നിന്ന് മനുകുമാർ എഴുതുന്നത്. അധികം കേട്ടിട്ടില്ലാത്തതും ഒരിക്കൽ പോലും കേൾക്കാത്തതുമായ നല്ല പാട്ടുകൾ ആകാശവാണി വിവിധ പരിപാടികളിലൂടെ കേൾപ്പിക്കുന്നു. ഈ പാട്ടുകളൊക്കെ തെരഞ്ഞെടുത്ത് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നവർക്ക് നന്ദി പറയുകയാണ്. രഞ്ജിനി എന്ന പരിപാടി മികച്ച രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന അവതാരകർക്കും നന്ദി പറയുകയാണ്. രഞ്ജിനി പരിപാടിയിൽ കൂടുതൽ വിവരങ്ങൾ കൂടെ പറഞ്ഞാൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞാണ് കത്ത് ചുരുക്കിയിരിക്കുന്നത്.
1: വളരെ നീണ്ട ഒരു കത്താണ് പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി അയച്ചിരിക്കുന്നത്.
2: ഇടവേളകളിൽ അയക്കുന്ന നീണ്ട കത്തുകൾ ആണ് ഈ ശ്രോതാവിൽ നിന്ന് നമുക്ക് ലഭിക്കാറുള്ളത്. ചുരുക്കി വായിക്കാം അല്ലേ?
1: അതെ അതെ. ഉഷമലരിയിൽ ONV യുടെ ഇത്തിരി സ്നേഹം എന്ന കവിത കൊച്ചുമകൾ അപർണ തന്നെ ആലപിച്ചത് വളരെ നന്നായിരുന്നു. ഉദയത്തിൽ PV അനിത പാടിയ പാട്ടുകളും ഒക്കെ വളരെ നന്നായിരുന്നു എന്നറിയിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ ചുമട് താങ്ങി കണ്ടതും കേട്ടതും പാട്ടും പൊരുളും ലളിത സംഗീത പാഠം ആയുരാരോഗ്യം യോഗസൗഖ്യം പ്രകാശധാര യുവവാണി ഈ പരിപാടികളെല്ലാം വളരെ നല്ല നിലവാരം പുലർത്തുന്നു എന്നറിയിക്കുന്നു. ഒപ്പം ഗ്രാമകേരളത്തിൽ രാജ്മോഹൻ കോവളശ്ശേരിയുടെ രചനയിൽ ചിത്രീകരണം അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നുവെന്നും പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി അറിയിക്കുന്നു.
2: കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്ത പ്രഭാത പേരി കേട്ടിട്ടാണ് ഹരിപ്പാട് നിന്ന് PV ഹരിലാൽ കത്തെഴുതിയിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഈയൊരു മേഖലയിൽ ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ്. പരിഹാരം സർക്കാർ ചെയ്യണം, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ എഴുതിയിരിക്കുകയാണ് ശ്രോതാവ്.
1: മന്ദലാംകുന്ന് നിന്ന് അബ്ദുൾ ജലീൽ അയച്ച കത്താണ് അടുത്തത്. July 25 ഉഷമലരിയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കൈപ്പവലരി എന്ന കവിത സരിത രാജീവ് ആലപിച്ചത് നന്നായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഏകതാര ലളിതഗാന പരിപാടിയിൽ ശ്രീകുമാരൻ തമ്പി, PS നമ്പീശൻ, ബിച്ചു തിരുമല, Sരമേശൻ നായർ എന്നിവരുടെ രചനയ്ക്ക് G ദേവരാജൻ, GS രാജൻ എന്നിവരുടെ ഈണത്തിൽ P മാധുരി പാടിയ ലളിതഗാനങ്ങൾ വളരെ മനോഹരമായിരുന്നു. ഇതിൽ തന്നെ കൃഷ്ണഗാഥ പാടി വരും കിളിമകളെ എന്ന ഗാനം കുറച്ചു നാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. കേൾപ്പിച്ചതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ് അബ്ദുൾ ജലീൽ TK, മന്നലാംകുന്ന്.
2: എല്ലാ ദിവസവും രാവിലെ 8:30 കേൾക്കുന്ന നോവൽ സുന്ദരികളും സുന്ദരന്മാരും കുരിപ്പുഴ സജീവ് വായിക്കുന്നത് നല്ല രസമുണ്ട് എന്നാണ് ചേർത്തലയിൽ നിന്ന് ഷീല KV എഴുതുന്നത്. ചരിത്രത്തിൽ ഇന്ന് നല്ല പരിപാടിയാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഈ പരിപാടിയിലൂടെ കഴിയുന്നു. എല്ലാ രോഗത്തിന്റെയും കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. പ്രകാശധാര, ആയുരാരോഗ്യം ഈ പരിപാടികൾ വളരെ സഹായകമാകുന്നു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
1: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവും വളരെയധികം നാളായിട്ട് ആകാശവാണിയുടെ ഒപ്പം കൂടിയ ആളുമാണ് ഉദയഭാനു പള്ളിപ്പാട്. ഏറ്റവും ഇഷ്ടം എന്നറിയിച്ചിരിക്കുന്നത് സുഭാഷിതമാണ്. തോംസൺ ആന്റണി, ഹാഫിസ് PH, അബ്ദുൾ ഗഫാർ മൗലവി എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതത്തെക്കുറിച്ച് വളരെ നല്ല നിലവാരം പുലർത്തി എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
2: മലപ്പുറം പടപ്പറമ്പിൽ നിന്ന് K രാമചന്ദ്രൻ പിള്ള എഴുതുന്നു. 3-ാം തീയതിയിലെ സാഹിത്യവേദിയിൽ ഹീരാ ഷൺമുഖം എഴുതി അവതരിപ്പിച്ച കവിതകളിലൂടെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയം ഭംഗിയായി അവതരിപ്പിച്ചു. കണ്ടല്ലൂർ മോഹനന്റെ എന്റെ സ്വപ്നതീരം എന്ന കഥയും മികച്ചതായിരുന്നു. NRC നായർ പരശുവയ്ക്കലിന്റെ ദൃശ്യം, അവനിയെ കാത്ത് എന്നീ കവിതകളും J ജുബറ്റിന്റെ സെൽഫിയിൽ കാണാത്തവർ എന്ന കഥയും ശ്രദ്ധേയമായി. 5-ാം തീയതിയിലെ കണ്ടതും കേട്ടതും സൂപ്പറായി. രാജ്മോഹൻ കൂവളശ്ശേരിയും സുഷമ അനിലും ചേർന്നുള്ള അവതരണം വളരെ നന്നായി. തിരുനെല്ലൂർ കരുണാകരന്റെ ഓർമ്മദിനമായ July 5 ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത ജയന്തി കൃഷ്ണ ആലപിച്ചത് അവസരോചിതമായി. ഗ്രാമകേരളത്തിൽ സ്നേഹാന്വേഷണങ്ങളോടെ കത്തുചുരുക്കുന്നു എന്ന ചിത്രീകരണം ഏറെ ആസ്വാദ്യമായി. ഓർമ്മകളെ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോയി. പ്രകാശധാരയിൽ ഇൻഫന്റ് പേരന്റിംഗ്, അറിയേണ്ട കാര്യങ്ങൾ, രശ്മി മോഹൻ നടത്തിയ പ്രഭാഷണം ഏറെ ഗുണകരവും ശ്രദ്ധേയവുമായിരുന്നു. യുവവാണിയിലെ റേഡിയോ ഗൈഡിൽ പഞ്ചായത്ത് രാജ് ഭരണഘടനാ ഭേദഗതി എന്ന ശ്യാമപ്രസാദ് പങ്കെടുത്തത് വിജ്ഞാനപ്രദമായി.
1: അദ്ദേഹത്തിന് മറ്റൊരു കത്ത് കൂടിയുണ്ട്.
2: ഭരണാധികാരി എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് വ്യക്തമാക്കി പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് 26-ാം തീയതി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അതിഥികളെ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദമാക്കി ഹാഫിസ് PH അബ്ദുൾ ഗഫാർ മൌലവി നടത്തിയ സുഭാഷിതവും മികച്ചതായി. അതുപോലെ തോംസൺ ആന്റണി, സുരേന്ദ്രൻ ചുനക്കര, ഡോക്ടർ TG രാമചന്ദ്രൻ പിള്ള, കായംകുളം യൂനസ് എന്നിവരുടെ സുഭാഷിതങ്ങളും അമൂല്യങ്ങളായിരുന്നു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. 25-ാം തീയതി പ്രൊഫസർ PR ലളിതമ്മ അവതരിപ്പിച്ച രാമായണ പൊരുൾ വളരെ ശ്രദ്ധേയമായിരുന്നു. കാലം സാക്ഷിയിൽ പട്ടം താണു പിള്ളയുടെ ശബ്ദം കേൾപ്പിച്ചത് ഉചിതമായി.
1: നഫീസ കുഞ്ഞിപ്പ പന്തവൂർ, സുരേന്ദ്രൻ ചുനക്കര, PR ലളിതമ്മ, ഡോക്ടർ കായംകുളം യൂനസ് എന്നിവരുടെ സുഭാഷിതം വളരെ നന്നായി എന്ന് അറിയിക്കുകയാണ്. PR ലളിതമ്മ സുഭാഷിതമല്ല, രാമായണ പൊരുളാണ് അവതരിപ്പിച്ചത്. ഏതായാലും നഫീസ കുഞ്ഞിപ്പ പന്തവൂർ ഇതേക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
2: മാവേലിക്കരയിൽ നിന്ന് മനോജാണ് എഴുതുന്നത്. രാധാമാധവം എന്ന കഥാപ്രസംഗം ഇഷ്ടമായി. ശേഷം കേൾപ്പിച്ച കഥകളി പദങ്ങളും ആസ്വദിച്ചു. തുടിതാളത്തിലെ ചെണ്ടമേളവും ഗംഭീരമായി.
1: ചന്ദ്രൂർ താഹ നേർവഴി ചന്തമുള്ളതായി തോന്നി എന്ന് എഴുതിയിരിക്കുന്നു. അർച്ചന ജോണിനെ പരിചയപ്പെടുത്തിയത് വളരെ നന്നായി. ആ കുട്ടിക്ക് അത് നല്ലൊരു ഊർജമാകും. എഴുതാനും പാടാനും പഠിക്കാനും ഒക്കെ വളരെ താല്പര്യം കാണിക്കുന്ന കുട്ടി എന്നാണ് ചന്ദ്രൂർ താഹ എഴുതുന്നത്. നേർവഴിയുടെ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.
2: കുറെ നാളുകൾക്ക് ശേഷം ജലതരംഗം കേട്ടതിന്റെ സന്തോഷമാണ് ഗിരിജ വെച്ചൂർ പങ്കുവയ്ക്കുന്നത്. അതുപോലെ രോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പരിപാടികളായ റേഡിയോ ഹെൽത്ത്, പ്രകാശധാര, ആയുരാരോഗ്യം ഒക്കെ വളരെ നല്ലതാണ് എന്നറിയിക്കുന്നു. മൊഴിയുറവുകളിൽ KR ഗൌരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം കേട്ടിരുന്നു.
1: വക്കം വാഹിദ് കല്ലറ ഒരാഴ്ചത്തെ പരിപാടികളെക്കുറിച്ച് വളരെ വിശദമായി നിരവധി കത്തുകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ സുഭാഷിതം, ഉഷമലരി, നോവൽ സഞ്ചാരം, ഉദയഗീതം, ഏകതാര, പ്രത്യേകിച്ച് PE മാധുരി പാടിയ ലളിതഗാനങ്ങളെക്കുറിച്ച്, രഞ്ജിനി, പണ്ട് എന്നിങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ച് വക്കം വാഹിദ് കല്ലറ എഴുതിയിട്ടുണ്ട്.
2: കാലം സാക്ഷി പരിപാടിയിൽ ഇപ്പോൾ കുറെ കാലമായി ആവർത്തനമാണ് എന്നാണ് പാലേരി കാട്ടാക്കടയിൽ നിന്ന് സുജിതാകുമാരി എഴുതിയിരിക്കുന്നത്. കാലം സാക്ഷി എന്ന പരിപാടി ആ ദിവസവുമായി ബന്ധപ്പെട്ട് മൺമറഞ്ഞുപോയ പ്രശസ്തരുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് എപ്പോഴും പുതിയ പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കുന്ന തരം ഒരു പരിപാടിയല്ല. എങ്കിലും കഴിഞ്ഞ മാസത്തിൽ തന്നെ 12 പുതിയ പരിപാടികളാണ് ചെയ്തിരുന്നത്. ശ്രോതാവ് അത് കേട്ടുകാണില്ലായിരിക്കും.
1: ഗീതാഗോപാലകൃഷ്ണൻ ഏവൂർ കായംകുളം 2-3 കത്തുകൾ അയച്ചിട്ടുണ്ട്. ഭക്തിയുടെ ഈ പുണ്യ രാവുകളിൽ ആകാശവാണിയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുന്ന രാമായണ പാരായണവും രാമായണ പൊരുളും അതീവ ഹൃദ്യം തന്നെയാണ് എന്നറിയിച്ചിരിക്കുന്നു. ഡോക്ടർ K ഓമനക്കുട്ടി, ശ്രീവത്സൻ ജയമേനോൻ, കാബാലം ശ്രീകുമാർ ഇവരുടെ രാമായണ പാരായണം കേൾക്കാൻ ഏറെ ഇഷ്ടമാണ്. ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. കൂടാതെ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, VR പ്രബോധചന്ദ്രൻ നായർ, പ്രൊഫസർ PR ലളിതമ്മ എന്നിവരുടെ രാമായണ പൊരുളിന്റെ അവതരണം വളരെ നന്നാവുന്നുണ്ട് എന്നും ഗീതാ ഗോപാലകൃഷ്ണ ഏവൂർ അറിയിക്കുന്നു.
2: സായന്തനത്തിൽ ബാലസാഹിത്യകാരനും അധ്യാപക അവാർഡ് ജേതാവുമായ കല്ലേരി രാഘവൻ പിള്ളയുമായി ഹരികുമാർ നടത്തിയ അഭിമുഖം വളരെ നല്ല നിലവാരം പുലർത്തിയെന്നാണ് കാർത്തിക അണ്ടല്ലൂർ എഴുതിയിരിക്കുന്നത്. പ്രഭാതഭേരിയിൽ വിവിധ ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്ന പ്രസക്ത വിഷയങ്ങൾ വളരെയേറെ നന്നാകുന്നുണ്ട് എന്നും അറിയിക്കുന്നു.
1: മുരളി മേലെപ്പാട്ട് എടപ്പാൾ. ഉദയഗീതത്തിൽ N ജസീല പാടിയ കാലം കണ്ണുനീർ പൂക്കളുമായി എന്ന ഗാനം തേങ്ങൽ ഉണർത്തുന്നതായിരുന്നു. 1000 കണ്ണുമായി എന്ന ഗാനം ദാഹനീർ പോലും നൽകാത്ത നൊമ്പരങ്ങൾ നിറഞ്ഞതായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ. വയലും വീടും, വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയമായി ചെയ്യാം എന്ന വിഷയത്തെപ്പറ്റി വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അഖില SR വിശദമായി സംസാരിച്ചു. ഓരോ വിളയെക്കുറിച്ചും വളപ്രയോഗങ്ങളെക്കുറിച്ചും കളനിയന്ത്രണത്തെക്കുറിച്ചും നിലമൊരുക്കേണ്ടതിനെക്കുറിച്ചും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചക്കറി കൃഷിയെക്കുറിച്ചും വിവിധയിനം പച്ചക്കറി വിത്തുകളെക്കുറിച്ചും പച്ചക്കറിത്തോട്ടത്തിൽ വിവിധ വളക്കൂറുള്ള ചീരകൾ, വെണ്ട, പയറുവർഗ്ഗങ്ങൾ എന്നിവ നട്ടുവളർത്തി പച്ചക്കറിത്തോട്ടത്തിന് ഭംഗി വരുത്തുന്നത് എങ്ങനെയെന്നുമുള്ള ഒരുപാട് നല്ല കൃഷി അറിവുകൾ പകർന്നു തന്നു. മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരികൾ ഡോക്ടർ നീനു SS നന്നായി സംസാരിച്ചു. വീട്ടിലെ സാഹചര്യം മെച്ചപ്പെടുത്തുക, ബോധവൽക്കരണം നടത്തുക, സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് തടയുക, അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഓർമ്മപ്പെടുത്തി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മുരളി മേലെപ്പാട്ട് എടപ്പാൾ. പ്രകാശധാരയിൽ വർണ്ണാന്ധത, കാഴ്ചയോടെ വർണ്ണരാജി ഈ അസുഖത്തിന് ചികിത്സയില്ലെന്നും അമ്മയിൽ നിന്നാണ് കുഞ്ഞിന് ഈ അസുഖം വരുന്നതെന്നും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജാസ്മിൻ എൽവി നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്പെട്ടു. ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ.
2: വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ക്യാമ്പിലേക്ക് വിജയകരമായി കടന്നുകയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകന്റെ അനുഭവങ്ങൾ വളരെയേറെ പ്രചോദകമാവുന്നതായിരുന്നു എന്നാണ് വെള്ളായണിയിൽ നിന്ന് കിരണസ് എഴുതുന്നത്.
1: നമ്മുടെ ഒരു കൊച്ചുകൂട്ടുകാരൻ.
2: അതെ,
1: ആലപ്പുഴ ചേപ്പാട് വെട്ടിക്കുളങ്ങര വടക്കേ വാര്യത്ത് നിന്ന് ശ്രീലേഖ എസ് അയച്ച കത്താണ്. സുഭാഷിതങ്ങളെല്ലാം കേട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ആകാശവാണിക്ക് നന്ദി അറിയിക്കുകയാണ്. ഉഷമലരിയിലെ കവിതകളും ഉദയഗീതം ഒപ്പം പുലർവെട്ടത്തിലെ ഓരോ കൊച്ചുകൊച്ചു പരിപാടികൾ ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നു. ഹരിതവാണി വളരെ താല്പര്യപൂർവ്വം കേൾക്കുന്ന ഒരാളാണ്. ഓർമ്മച്ചപ്പ്, ഗ്രാമകേരളം എന്നീ പരിപാടികളൊക്കെ വളരെ നന്നാവുന്നുണ്ട് എന്ന് അറിയിക്കുന്നു വടക്കേ വാര്യത്തെ ശ്രീലേഖ എസ്.
2: 2027 ദേശീയ സെൻസസിന്റെ ഭാഗമായി ധാരാളം ചോദ്യങ്ങളുടെ പട്ടികയിൽ ഒരു ചോദ്യം റേഡിയോ സംബന്ധിച്ചായിരുന്നു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നി എന്നാണ് കോഴിക്കോട് കാക്കൂരിൽ നിന്ന് എം കെ രാധാകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്.
1: കുട്ടമ്പേരൂരിൽ നിന്ന് വി എം കെ നമ്പൂതിരി അയച്ച കത്താണ് അടുത്തത്. 23 രാത്രി 9:30 സന്താനഗോപാലൻ കഥകളി പദങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു കലാമണ്ഡലം പി ജി രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്. ഇത് ഒരു പുനഃപ്രക്ഷേപണമായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
2: ദേശീയ പ്രക്ഷേപണ ദിനമായ ജൂലൈ 23 പ്രക്ഷേപണം ചെയ്ത പ്രഭാത് ഭേരി പ്രക്ഷേപണ കലയുടെ അന്യാദൃശ്യമായ സ്വാധീനം വെളിപ്പെടുത്തുന്നതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ അത് വിഷയമാക്കി പ്രക്ഷേപണം ചെയ്ത വാർത്താ തരംഗിണിയെ അഭിനന്ദിക്കുന്നു. മരുന്നുകളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളുടെ കാര്യകാരണങ്ങൾ വിവരിച്ചും പ്രതിവിധികൾ നിർദ്ദേശിച്ചും പ്രകാശധാരയിൽ ഡോക്ടർ ആര്യ നടത്തിയ പ്രഭാഷണം ധാരാളം അറിവുകൾ നൽകി. ഇങ്ങനെ ഒരു ഉപകാരപ്രദമായ വിഷയം തെരഞ്ഞെടുത്തതിന് ആകാശവാണിയെയും അഭിനന്ദിക്കുകയാണ് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള.
1: കണ്ണൂരിൽ നിന്ന് അഭിലാഷ് പാറക്കാടി അയച്ച കത്താണ്. രാമായണ മാസാരംഭത്തോടെ ആകാശവാണി ആരംഭിച്ച രാമായണ പൊരുളും അധ്യാത്മരാമായണ പാരായണവും സദ്യമാകുന്നു. ഗ്രാമകേരളം പരിപാടിയിൽ അമ്മ നൽകുന്ന അന്നം, മൺപാത്രങ്ങൾ മടങ്ങിവരട്ടെ തുടങ്ങിയ ചിത്രീകരണങ്ങൾ വളരെ നന്നായിരുന്നു. എൻ ജെ ജോഷിലാലിന്റെ ആഖ്യാനവും വളരെ നന്നായിരുന്നു എന്നറിയിക്കുന്നു. 25 കാലസാക്ഷി എന്ന പരിപാടിയിൽ അനശ്വര ഗായിക ശാന്താപി നായരുടെ ശബ്ദം കേട്ടു. 7 എന്ന ചിത്രത്തിനുവേണ്ടി അവർ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടെന്ന അറിവും അതിലൂടെ ലഭിച്ചു. അന്നേ ദിവസം തന്നെ പാട്ടും പുരുളും പുരിപ്പുഴ സജീവ അവതരിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കണ്ണൂരിൽ നിന്ന് അഭിലാഷ് പാറക്കാടി. ശ്രോതാക്കൾ കത്തുകളിലൂടെ അറിയിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞു. ഇനി ഇമെയിലിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
2: മൂവാറ്റുപുഴയിൽ നിന്ന് ദിലീപ് വി മുഹമ്മദ് അയച്ചിരിക്കുന്ന ഇമെയിൽ വായിക്കാം. പുസ്തകത്തിന്റെയും വായനയുടെയും പ്രസക്തി എടുത്തു പറഞ്ഞ് ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതവും അതിഥികളോടും നാം കാണിക്കേണ്ട ആചാരമര്യാദകൾ പറഞ്ഞതെന്ന ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൌലവി അവതരിപ്പിച്ച സുഭാഷിതവും ചിന്തോദീപകമായി. പ്രകാശധാരയിൽ മഞ്ഞപ്പിത്തത്തെയും കരൾ രോഗത്തെയും കുറിച്ച് ഡോക്ടർ ടി എസ് അനീഷ് നടത്തിയ പ്രഭാഷണം പ്രസ്തുത വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ലളിതമായ രീതിയിൽ പറഞ്ഞു തന്നു എന്നത് ഗുണകരമായി. ഓഫീസ് ഫയലുകൾ പരിഹാരം കാണാതെ കെട്ടിക്കിടക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കും സർവീസ് സംഘടനാ നേതാക്കൾക്കുമൊക്കെ അവരുടേതായ വാദഗതികൾ നിരത്താനുണ്ടാകും. എന്നാൽ ഇതുകൊണ്ടൊന്നും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ നിറഞ്ഞ ഫയലുകൾക്ക് തീർപ്പാവില്ല. അത്യന്തം ഗൌരവമായ ഈ വിഷയം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രഭാത പേരി ഏറെ ഉചിതമായി. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം അവ ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയും വിധം, അവരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എന്നിവയൊക്കെ പ്രതിപാദിച്ച റേഡിയോ ഹെൽത്ത് പരിപാടി വളരെയധികം വിലപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതായിരുന്നു.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിലാണ്. നമ്മുടെ നാട്ടിൽ ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. യുവതലമുറ വീട്ടുഭക്ഷണം ഉപേക്ഷിച്ച് ഹോട്ടലുകളെ സമീപിക്കുകയാണ്. ശേഷം ഫിറ്റ്നസ് സെന്ററിലേക്കും പോകുന്നു. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖം 2 തൊഴിലാളി മണ്ഡലത്തിൽ പ്രക്ഷേപണം ചെയ്തത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ KSRTCയെ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പഴയ ബസ്സുകൾ മാറ്റി പുതിയവ വാങ്ങുകയും പുതിയ രീതിയിൽ വരുമാനം കണ്ടെത്തുകയും വേണം. ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ പ്രഭാത പേരി വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. സന്ധിവാദം, ആമവാദം തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ച് ആയുരാരോഗ്യത്തിൽ ഡോക്ടർ കൃഷ്ണ എസ് നായർ നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായി എന്നും അറിയിക്കുന്നു.
2: ആരാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത്?
1: മെയിലയച്ചിരിക്കുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. 28 സാഹിത്യരംഗത്തിൽ രാജൻ കൈലാസ് അവതരിപ്പിച്ച കവിതകൾ ഇഷ്ടപ്പെട്ടു എന്നും അറിയിക്കുന്നു. ഇത് പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്നവയായിരുന്നു എന്നും മൊയ്തീൻ കുഞ്ഞ് തൃക്കക്കര സന്ദേശമയച്ചിട്ടുണ്ട്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയക്കിയ വിലാസം ഇതാണ്: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
2: ഇമെയിലിലൂടെയും ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ അയക്കേണ്ട വിലാസം പറയാം:
1: aertvmpm@gmail.com.
2: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: aertvmpm@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: നൈപുണ്യം നേടാൻ ഇനി എളുപ്പവഴിയുണ്ട്. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ ITI വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കുമുള്ള ഇന്ത്യയുടെ കേന്ദ്രീകൃത ഡിജിറ്റൽ കലവറ. ഇ ബുക്കുകൾ, ചോദ്യ ബാങ്കുകൾ, വീഡിയോ ട്യൂട്ടോറിയലുകൾ എല്ലാം ഒരു ക്ലിക്കിൽ സൌജന്യമായി നേടാം. നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനായി ഭാരത് സ്കിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
7: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്! ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
9: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
10: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
9: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
11: നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. നമ്പറുകൾ 9495946321 9496569 3 1 മറക്കാതെ വിളിക്കുക. നാളെ രാവിലെ 11 മണി മുതൽ 12 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.
12: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
13: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
14: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
15: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
16: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: ആകാശവാണി.
1: നിയമരംഗം. ഭൂഗർഭ ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ സംസാരിക്കുന്നു.
2: നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവൻ തുടിക്കുന്ന ഗ്രഹം ഭൂമിയാണ്. വായു പോലെ തന്നെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും ആവശ്യഘടകമാണ്. ഭക്ഷണം കഴിക്കാതെ മനുഷ്യർക്ക് കുറച്ച് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ വെള്ളമില്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനം ആകെ താറുമാറാകും. ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ പാറകളിലും മണ്ണിലും സുഷിരങ്ങളിലും പാറ രൂപീകരണങ്ങളുടെ വിള്ളലുകളിലും കാണപ്പെടുന്ന വെള്ളമാണ് ഭൂഗർഭജലം. ലോകത്ത് ലഭ്യമായ എല്ലാ ശുദ്ധജലത്തിന്റെയും ഏകദേശം 30% ഭൂഗർഭജലമാണ്. ഭൂഗർഭജലം ഉപരിതല ജലത്തേക്കാൾ മലിനീകരണ സാധ്യത കുറവുള്ളതാണ്. ആയതിനാൽ പൊതുകുടിവെള്ള വിതരണത്തിനായി ഇത് ഉപയോഗിക്കുന്നു. ആഗോളതലത്തിൽ ജല ഉപഭോഗത്തിന്റെ 1/3 ഉപരിതല ജലവും ബാക്കി 2/3 ഭൂഗർഭജലവുമാണ്. ഏകദേശം 2.5 ബില്യൺ ആളുകൾ അവരുടെ ദൈനംദിന ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഭൂഗർഭജല സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഭൂഗർഭജല സ്രോതസ്സുകളുടെ 1/3 നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. പലയിടങ്ങളിലും വീണ്ടും ഉയരാത്ത തരത്തിൽ ഭൂഗർഭജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂഗർഭജലത്തിന്റെ ലവണാംശം പലപ്പോഴും സ്ഥലത്തിനനുസരിച്ച് വളരെയധികം വ്യത്യാസപ്പെടുന്നു. ഇന്ത്യയിൽ കൃഷി ആവശ്യങ്ങൾക്ക് പ്രധാനമായും ഭൂഗർഭജലമാണ് ഉപയോഗിക്കുന്നത്. മഴയുടെ ലഭ്യതക്കുറവ് ഭൂഗർഭജലാശയങ്ങളുടെ ആരോഗ്യസ്ഥിതിയെയും ബാധിക്കുന്നു എന്നതാണ് വസ്തുത. മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രവൃത്തികൾ ശുദ്ധജലത്തെ ഒരു കിട്ടാക്കനിയാക്കി മാറ്റും. ഫാക്ടറികളിൽ നിന്നുള്ള ഖരദ്രവ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്, കന്നുകാലികളെയും വാഹനങ്ങളെയും ജലാശയത്തിൽ കഴുകുന്നത്, വിസർജ്യങ്ങളും മാലിന്യങ്ങളും നദികളിൽ ഒഴുക്കിവിടുന്നതും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജലസ്രോതസ്സിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കേരളത്തിലെ 44 നദികളിൽ 1 പോലും ശുദ്ധജലമില്ല. അതിൽ 6 നദികൾ വളരെ ഗുരുതരമായ മലിനീകരണത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പമ്പ, പെരിയാർ, കരമന, വളപട്ടണം, കല്ലായി, മീനച്ചൽ എന്നിവയാണവ. ജനവാസ മേഖലകളിലൂടെ ഒഴുകുന്നതും ജനങ്ങളുടെ ഇടപെടൽ കൂടുന്നതുമാണ് പുഴകളുടെ ഈ മലിനീകരണത്തിന് കാരണം. ജലസ്രോതസ്സുകൾ മലിനമാകുന്നതോടെ വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഭൗമോപരിതലത്തിലുള്ള ശുദ്ധജലം മാത്രമല്ല ഭൂഗർഭജലം വരെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2041-2080 ഇന്ത്യയിൽ ഭൂഗർഭജല ശോഷണം 3x പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയുടെ സയൻസ് അഡ്വാൻസസ് ജേർണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഭൂഗർഭജല ഉപയോഗം കൂടുതലാണ്. പ്രധാന വിളകളായ ഗോതമ്പ്, അരി, ചോളം തുടങ്ങിയവയുടെ ജലസേചനത്തിന് 60% ഭൂഗർഭജലമാണ് ഉപയോഗിക്കുന്നത്. ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണ നയം, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് ഭൂഗർഭജല വിതാന നിരക്ക് ഉയർത്താൻ കഴിയാതെ പോകുന്നതിന് പിന്നിൽ. ജലനിയമങ്ങൾ, ദേശീയ ജലനയം ഭരണഘടനയുടെ 7 ഒന്നാം ലിസ്റ്റിലെ 56 ഇനമായി അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളും അന്തർ സംസ്ഥാന നദീതട വികസന പരിപാലന പദ്ധതികളും പെടുത്തിയിരിക്കുന്നു. ഇതേ പട്ടികയിലെ 2 ലിസ്റ്റിൽ 17 ഇനമായി ജലവിതരണം, ജലനിർഗമനം, ജലസേചനം, ജലവൈദ്യുതി, ജലസംഭരണം, നദീതീരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന നിയമസഭകൾക്ക് നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങളാണിവ. ഭൂഗർഭജലം സംബന്ധിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം ഇതിലില്ല തന്നെ. ദേശീയാടിസ്ഥാനത്തിൽ തന്നെ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ജലത്തിന്റെ 50% ഗ്രാമീണ കുടിവെള്ള ആവശ്യത്തിന്റെ 85% നിറവേറ്റുന്നത് ഭൂഗർഭ ജലശേഖരമാണ്. കേന്ദ്ര ഭൂഗർഭ ജല ബോർഡ്, കേന്ദ്ര ഭൂഗർഭ ജല അതോറിറ്റി എന്നിവയാണ് ഈ രംഗത്ത് നിലവിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ. ആദ്യത്തേത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടാമത്തേതാകട്ടെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ടതാണ്. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഭൂജല സംരക്ഷണത്തിനും നിയന്ത്രണത്തിനുമായി 2002 കേരള ഗ്രൗണ്ട് വാട്ടർ കൺട്രോൾ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന ഒരു നിയമം നിലവിലുണ്ട്. ഭൂഗർഭജല സ്രോതസ്സുകളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള ഒരു സംസ്ഥാന ഭൂഗർഭ ജല അതോറിറ്റിയുടെ സ്ഥാപനം, ഘടന, അധികാരങ്ങൾ എന്നിവ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഈ നിയമത്തിലെ സെക്ഷൻ 3 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതോറിറ്റി ശുപാർശ ചെയ്യുന്ന സർക്കാരിന് ഭൂഗർഭജല വികസനത്തിന്റെ നിയന്ത്രണത്തിനും നിയന്ത്രണ മേഖലകളെ ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമത്തിലെ സെക്ഷൻ 7 ഭൂഗർഭജലം വേർതിരിച്ചെടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും അനുമതി നൽകുക, കേരള സംസ്ഥാനത്തെ നിലവിലുള്ള കിണറുകളുടെ ഉടമകൾക്കും ഭൂഗർഭജല ഉപയോക്താക്കൾക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുക, പൊതു ആവശ്യങ്ങൾക്കായി വെള്ളം പമ്പ് ചെയ്യുന്ന ഏതെങ്കിലും കുടിവെള്ള സ്രോതസ്സിൽ നിന്ന് 30 മീറ്ററിനുള്ളിൽ കിണർ കുഴിക്കുന്നത് നിരോധിക്കുക തുടങ്ങിയവയ്ക്ക് ഈ അതോറിറ്റി ഉത്തരവാദിയായിരിക്കും. സെക്ഷൻ 8 അനുസരിച്ച് നോട്ടിഫൈഡ് പ്രദേശത്ത് സ്വന്തം അല്ലെങ്കിൽ സാമൂഹിക ആവശ്യങ്ങൾക്കായി ഒരു കിണർ കുഴിക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള കിണർ പമ്പിംഗ് കിണറാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആ ആവശ്യത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുന്നതിനായി അതോറിറ്റിക്ക് മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിക്കണം. കൂടാതെ അതോറിറ്റിയുടെ പെർമിറ്റ് ഒഴികെ അത്തരം കുഴിക്കൽ അല്ലെങ്കിൽ പരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു നടപടികളിലും ഏർപ്പെടാൻ പാടില്ല. ഈ നിയമത്തിലെ തന്നെ സെക്ഷൻ 8 സബ്സെക്ഷൻ 5 പ്രകാരം പെർമിറ്റ് അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യുമ്പോൾ അതോറിറ്റി ഇനി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. അതായത്, വെള്ളം ഉപയോഗിക്കുന്ന ഉദ്ദേശ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യങ്ങൾ, ആ പ്രദേശത്തെ നിലവിലുള്ള മറ്റ് ഉപയോക്താക്കൾ, ആ പ്രദേശത്തെ ഭൂഗർഭജല ലഭ്യത, ഭൂഗർഭജലത്തിന്റെ ഗുണനിലവാരം, നിർദ്ദിഷ്ട കിണറും തൊട്ടടുത്തുള്ള കിണറും തമ്മിലുള്ള ദൂരം, പ്രദേശത്തെ കിണറുകളുടെ എണ്ണം, നിലവിലുള്ള കിണറുകളിൽ ഇടപെടാനുള്ള സാധ്യത, ഭൂഗർഭജല മലിനീകരണ സാധ്യത, പ്രദേശത്തെ ഭൂഗർഭജല നിരപ്പിന്റെ ദീർഘകാല സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഘടകങ്ങൾ പരിഗണിക്കേണ്ടതാണ്. വിജ്ഞാപനം ചെയ്യപ്പെട്ട പ്രദേശത്തെ നിലവിലുള്ള കിണറുകളുടെ ഓരോ ഉടമയും അതോറിറ്റി രൂപീകരിച്ച തീയതി മുതൽ 120 ദിവസത്തിനുള്ളിൽ നിലവിലുള്ളതും ഉപയോഗത്തിലുള്ളതുമായ കിണറുകൾ രജിസ്റ്റർ ചെയ്യുകയും അതോറിറ്റിക്ക് അപേക്ഷിക്കുകയും വേണം. ഭൂഗർഭജല നിയമം സെക്ഷൻ 14 ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ഭൂഗർഭജല അതോറിറ്റിക്ക് ഒരു ഫണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാകും. ഈ നിയമത്തിലെ സെക്ഷൻ 21 ദുരുപയോഗം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഒരു കിണറിന്റെ ഉടമയോ ഉപയോക്താവോ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടും. ആദ്യ കുറ്റത്തിന് 500 രൂപ വരെ പിഴ ചുമത്താം. തുടർന്നുള്ള കുറ്റങ്ങൾക്ക് 1000 രൂപ വരെ പിഴ ചുമത്താം. ജലമലിനീകരണത്തെ തടയിടാനുള്ള ചങ്ങലയിൽ നമുക്കും കണ്ണികളാവാം. ലോകത്തിൽ 10-ൽ 8 പേർ ജലദൌർലഭ്യം അനുഭവിക്കുന്നു എന്ന കാര്യം നാം മറക്കരുത്. ജലത്തെ വിലമതിക്കുക. വിലമതിച്ചുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്കായി നമുക്ക് ഈ നിധി ഇന്നേ കരുതി വയ്ക്കാം.
1: ഭൂഗർഭ ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ.
0: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദക്ഷിണാമൂർത്തി ഈണ നൽകിയ ഗാനങ്ങളാണ്. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഭക്തഗാനമാൻ. വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി.

ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം സീത, വരികളെഴുതിയത് അഭയദേവ്.

ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും പാടിയ ഗാനമാണ് കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തിയുടെ നൽകിയ ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ചലച്ചിത്രഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം.

0: ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ ബാലലോകം അവതരിപ്പിക്കുന്നത് ഞങ്ങൾ പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. ഞാൻ വൈഗ.
1: ഞാൻ അഥീന.
0: അഥീന, ആദ്യത്തെ പരിപാടി എന്താ?
1: ആദ്യം ഒരു നല്ല വിദ്യാർത്ഥി എങ്ങനെയാവണം എന്ന് കേട്ടാലോ?
0: അതിനെപ്പറ്റി ഞാൻ തന്നെ ഒന്ന് പറയാം.
1: കാഗദൃഷ്ടി, ബേഗധ്യാനം, ശ്വാനനിദ്ര, തദൈവ ച അൽപാഹാരം, ജീർണവസ്ത്രം, ഏതത് വിദ്യാർത്ഥി ലക്ഷണം. ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷണമായി പൂർവികർ പറഞ്ഞുവച്ച വചനമാണിത്. അതായത്, കാക്കിയെപ്പോലെ തക്കം പാർത്തിരിക്കുക, കൊക്കിനെപ്പോലെ പഠിച്ച വിഷയങ്ങളെ ഏകാഗ്രമായി ചിന്തിക്കുക, ശ്വാനൻ അല്ലെങ്കിൽ നായയെപ്പോലെ ഉറക്കത്തിലും ഉണർവോടെ ഇരിക്കുക, മിതമായി ആഹാരം കഴിക്കുക, അമിതമോടിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഒരു നല്ല വിദ്യാർത്ഥി അച്ചടക്കം, അഭിനിവേശം, കഠിനാധ്വാനം എന്നിവയാൽ സമ്പന്നനായിരിക്കണം. കൃത്യനിഷ്ഠ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ശീലം, മറ്റുള്ളവരോടുള്ള ആദരവ് തുടങ്ങിയവയും അവന്റെ പ്രത്യേകതയായിരിക്കണം. മികച്ച അക്കാദമിക നിലവാരത്തോടൊപ്പം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അങ്ങനെ സ്വയം തിരുത്തലുകൾക്ക് തയ്യാറുള്ളവനുമാകണം നല്ല വിദ്യാർത്ഥി. അക്കാദമിക മികവിനൊപ്പം മികച്ച വ്യക്തിത്വ ഗുണങ്ങളും അവനുണ്ടായിരിക്കണം. മുതിർന്നവരോട് ആദരവ്, സഹജീവി സ്നേഹം, നിസ്വാർത്ഥത, പങ്കിടാനുള്ള മനസ്സ്, എന്തും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത എന്നിവയും നല്ല വിദ്യാർത്ഥിയുടെ സവിശേഷതയായിരിക്കണം. പഠിക്കുന്നതെന്തായാലും അത് തികഞ്ഞ ഇഷ്ടത്തോടെ, ടൈം മാനേജ്മെന്റ് അഥവാ സമയനിഷ്ഠയോടെ ചെയ്യുമ്പോഴാണ് പഠനം അർത്ഥപൂർണമാകുന്നത്. പരന്ന വായന, നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുന്ന ശീലം എന്നിവയും നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ്. എന്താ കൂട്ടുകാരെ, ഇതിൽ എത്ര ശീലം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുകയാണോ? നല്ല വിദ്യാർത്ഥികളായി, നാളെയുടെ നല്ല പൗരന്മാരായി, നല്ല മനുഷ്യരായി നമുക്ക് വളരാം.
0: അടുത്തതായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക പരിപാടിയാണ്.
1: അതെന്താ?
0: അതൊരു നാടകമാണ്. 8ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ പ്രിയ AS രചിച്ച താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഞങ്ങളുടെ മലയാളം അധ്യാപിക ശാന്ത ടീച്ചർ രചിച്ച നാടകം.
2: താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. പങ്കെടുക്കുന്നവർ വൈഗ R, അദീന ജെയ്സൺ, വൈഗ SBNU,
3: നേഹ ഡെന്നിസ്, ആൻ മാത്യു, അദാലിയ മരിയാബിനു, ഇസിയ മേരി ജിതേഷ്.
4: ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? നീലകണ്ഠൻ പറയൂ.
5: ഇന്നലെ നമ്മൾ പഠിച്ചത് ഉള്ളൂരിന്റെ പനിനീർ പൂ എന്ന കവിതയാണ്. ഒരു പൂവിനെ കണ്ടപ്പോൾ കവി ആദ്യം അതിനോട് ചോദിച്ചു, അല്ലയോ പൂവേ, എന്തിനാണ് നീ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? നിന്റെ ജീവിതം ചെറുതും മോശവുമല്ലേ? നാളെ ഈ പാഴ്മണ്ണിൽ വീണ് നശിക്കാനുള്ളതല്ലേ നീ?
4: വെരി ഗുഡ്. ടീച്ചറെ, ടീച്ചറെ,
6: ഒരു മിനിറ്റ്, ശബ്ദമുണ്ടാക്കല്ലേ. ആരായത്? അനുദാരയോ? എങ്ങനെയുണ്ടിപ്പോൾ? അസുഖമൊക്കെ മാറിയോ?
4: കുറച്ചു കുറവുണ്ട് ടീച്ചറെ, എന്നാലും സൂക്ഷിക്കണമെന്നാ ഡാക്ടർ പറഞ്ഞിരിക്കുന്നേ. മഴയും വെയിലും ഒന്നും കൊണ്ടുകൂടാ, ഓടേം ചാടേം ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചോണേ ടീച്ചറെ, വൈകിട്ട് കൂട്ടാൻ വരാം. ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ ടീച്ചറെ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് കുട്ടിയുടെ ബാഗിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒന്ന് കൊടുക്കണേ ടീച്ചറെ. മരുന്ന് കഴിക്കാൻ വലിയ മടിയാ.
6: ഉവ്വ്, ഞാൻ കൊടുത്തോളാം. അനുദാര എവിടെ ഇരിക്കയാ? ഡാ, ആ ബെഞ്ചിലിരിക്കെ. നീലകണ്ഠ, അനുദാരയും കൂടി അടുത്തിരുത്തു.
0: ശരി ടീച്ചർ.
6: നീ കഴിഞ്ഞ പാഠമൊക്കെ അനുദാരയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ.
0: ആ ടീച്ചറെ. അനുദാര എന്താ ഇത്രയും നാൾ വരാഞ്ഞേ?
1: ഞാൻ ആശുപത്രിയിലായിരുന്നു. പാഠമൊക്കെ കുറെ ആയോ?
0: അടുത്ത ആഴ്ച പരീക്ഷയല്ലേ. അനുദാര വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ പഠിപ്പിച്ചു തരാം. വരൂ, ഇത് നോക്ക്, ഇന്നലെ പഠിപ്പിച്ച കണക്കാ. ബുക്കിംഗ് ഇതാ, ഞാൻ നോട്ട് എഴുതി തരാം.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീലകണ്ഠ, ഒന്ന് പറഞ്ഞു തരോ.
0: പിന്നെന്താ, ദാ ഇത് നോക്ക്.
1: നീലകണ്ഠന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: ഞാനും അമ്മയും.
1: അച്ഛനോ?
0: അച്ഛൻ മരിച്ചുപോയി. അനുദാരയുടെ വീട്ടിലോ?
1: അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഏട്ടൻ.
0: നാളെ സയൻസ് പഠിപ്പിച്ചു തരാമേ.
1: ശരി നീലകണ്ഠ.
4: കുട്ടിയെ, ചാടി മറിഞ്ഞില്ലല്ലോ, ഇല്ലേ?
1: ഇല്ല പാർവതി അമ്മേ. പാവം ആ നീലകണ്ഠനില്ലേ, അവൻ എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നു, കുറെ നോട്ടു എഴുതി തന്നു. പാവം, അവൻ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവന്റെ കുപ്പായമൊക്കെ പഴകി കീറാറായി. ഞാൻ അച്ഛനോട് പറഞ്ഞ് അവന് പുതിയ കുപ്പായം മേടിച്ചു കൊടുക്കും. അവന്റെ പെൻസിലും ചെറുതാ, പുതിയൊരു പെൻസിലും കൊടുക്കണം.
4: എന്റെ കുട്ടിക്ക് നല്ല മനസ്സാ.
7: അനു, ഉച്ചക്ക് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചായിരുന്നോ?
1: ഉവമ്മേ, അമ്മേ, പിന്നുണ്ടല്ലോ, പാഠമൊക്കെ കൊറേ കടന്നു പോയിരിക്കണു, എനിക്ക് തീരെ മനസ്സിലായില്ല. പിന്നെ നീലകണ്ഠൻ ഒക്കെ പറഞ്ഞു തന്നു, കൊറേ നോട്ട് എഴുതി തന്നു. പാവം, അവൻ അച്ഛനില്ലാത്രേ. അമ്മേ, അച്ഛനില്ലേല് ആരാ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക? അവനെ എട്ടുകാല് കടിക്കാതെ ആരാ നോക്കുക? വയ്യാണ്ടായ ആരാ കുട്ടീനെ ചുമലിലെടുത്ത് ആശുപത്രി കൊണ്ടുപോവുക?
7: അവന്റെ അമ്മ ഉണ്ടല്ലോ, എന്റെ കുട്ടി മുഖം കഴുകി വരൂ, ചായ കുടിക്കാം.
1: അച്ഛാ, നീലകണ്ഠൻ നല്ലോണം പഠിക്കും, അവൻ എനിക്ക് പാഠമൊക്കെ പറഞ്ഞു തന്നു. അവന്റെ പെൻസിൽ ചെറുതാ, ഞാൻ അവനൊരു പെൻസിൽ കൊടുത്തോട്ടെ? പിന്നെ അവന്റെ കുപ്പായമുണ്ടല്ലോ, പഴകി കീറിയതാ, അവന് ഒരു കുപ്പായം മേടിച്ചു കൊടുക്കാമോ അച്ഛാ?
4: പിന്നെന്താ, എല്ലാം കൊടുക്കാം.
1: നീലകണ്ഠന് തരാൻ ഞാനൊരു പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഇത് നോക്ക് നീലകണ്ഠ, ഈ പടങ്ങള് ഞാൻ വരച്ചതാ.
5: ഹായ്, നല്ല രസമുണ്ട്. ഷോ, ഞാനിപ്പോ ഈ വീടിന്റെ കഥയിൽ കൂടെ അകത്തോട്ട് കയറുവെന്നാ തോന്നണേ.
1: ഞാൻ വരച്ച മയിൽപ്പിലി കണ്ണ് നോക്കിയേ നീലകണ്ഠ.
5: ഷോ, ഇത് അനുദാരയുടെ കണ്ണുപോലുണ്ട്.
1: നാളെ കണക്ക് പരീക്ഷയ്ക്ക് ഞാൻ എന്താ കാട്ടുക? എനിക്ക് പാഠം ഒന്നും അറിയില്ലല്ലോ.
5: അനുദാര വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ കാട്ടിത്തരാം, മാഷി കാണാതെ എഴുതിക്കോളൂ കേട്ടോ.
1: നീലകണ്ഠ, അടുത്ത കൊല്ലം നമ്മൾ അഞ്ചിലാവുമ്പോ രണ്ട് സ്കൂളാവൂലേ. വയ്യാണ്ടായി, ക്ലാസ് കിട്ടാഞ്ഞ ആരെന്നെ സഹായിക്കുക? എനിക്ക് അതോർത്താ സങ്കടം.
5: അനുദാരയ്ക്ക് വയ്യാണ്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങളുടെ സ്കൂളിന് മുന്നിൽ നിന്നാ അനുദാരയുടെ സ്കൂൾ കാണാലോ. സ്കൂളിൽ പോണ വഴി നമുക്ക് കാണാവേ, സങ്കടപ്പെടണ്ടാട്ടോ.
7: അനു, ഈ വർഷം മുതൽ നല്ലോണം പഠിച്ചോളൂ. ഇനി പറഞ്ഞു തരാനും കാട്ടിത്തരാനും നോട്ട് പകർത്താനും നീലകണ്ഠനില്ലാട്ടോ.
1: അമ്മേ, ഞാൻ ഇതുവരെ നീലകണ്ഠനെ അവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ല. വലിയ സ്കൂളല്ലേ, കൊറേ പിള്ളേരാ, എന്നും വരണ വഴി ഞാൻ നോക്കും.
7: അത് നീ ശ്രദ്ധിച്ചു നോക്കാഞ്ഞിട്ടാ. അമ്മ പി ടി എ മീറ്റിംഗിന് വരുമ്പോ അവന്റെ സ്കൂളിൽ പോയി കാട്ടിത്തരാം.
1: ഇവമ്മേ,
7: സമയായി കുട്ടി, സൂക്ഷിച്ചു പോണേ.
8: അനിതാരേ, നീ അറിഞ്ഞോ, നമ്മുടെ നീലകണ്ഠന് പനി വന്ന് കൊറേ നാളായി സ്കൂളിൽ വരണില്ലത്രേ. പിന്നെ അവന്റെ കണ്ണ് കാഴ്ചയില്ലാണ്ടായെന്നാ കേൾക്കണേ. പാവം ലേ.
1: അയ്യോ, ജയന്തി നുണ പറയല്ലേ, നീലകണ്ഠൻ അങ്ങനെ ഒന്നും വരത്തില്ല.
8: ആ, എന്നോട് അവന്റെ ക്ലാസ്സിൽ പഠിക്കണ കുട്ടി പറഞ്ഞതാ, അവൻ സ്കൂള് മാറുവാന്നാ കേട്ടെ.
1: അമ്മേ അമ്മേ, പിന്നെ ജയന്തി പറയണ് നീലകണ്ഠന് പനി വന്ന് കാഴ്ച പോയിന്ന്. ജയന്തി പറയണ നേരാവോ അമ്മേ?
7: അറിയില്ലല്ലോ കുട്ടി, അവന്റെ വീട് എവിടെയാന്നോ അറിയില്ലല്ലോ. അച്ഛൻ വരട്ടെ, നമുക്ക് പോയി അന്വേഷിക്കാം.
1: എനിക്ക് നീലകണ്ഠനെ കാണണം അമ്മേ, അവന് കൊടുക്കാൻ ഞാൻ പെൻസിൽ എടുത്തു വെച്ചിരിക്കണ.
7: അനുക്കുട്ടി കരയാതെ, നമുക്ക് അവന്റെ വീട് കണ്ടുപിടിക്കാം. കുട്ടി കയ്യും മുഖവും കഴുകി വരൂ, ചായ തണുത്തു പോവാ.
9: സാറേ സാറേ, ഇവിടെ ആരുമില്ലേ?
7: ആരാത്?
9: ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയൊന്ന് കാണാൻ വന്നതാ. ഇതെന്റെ മോനാ നീലകണ്ഠൻ, ഇവിടുത്തെ കുഞ്ഞിന്റെ ക്ലാസ്സിലാ പഠിച്ചത്.
7: കയറി വരൂ, മോൾ ഇന്നലെയും കൂടി നീലകണ്ഠന്റെ കാര്യം പറഞ്ഞതേ ഉള്ളു. മോനിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കാട്ടിയില്ലേ?
9: കൊറേ ആശുപത്രി കയറി ഇറങ്ങി, ദണ്ണം കുറവില്ല. എന്റെ കുഞ്ഞിന്റെ കണ്ണ് ചികിത്സിക്കാൻ കിടപ്പാടവും വിറ്റു. കിഴക്കൻ നാട്ടില് അമ്മാമ്മയുടെ വീട്ടിലോട്ട് മാറുക. പോണേന്റെ മുമ്പ് ഇവിടുത്തെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ഇവൻ ഒരേ വാശി. കൊച്ചിലേ അച്ഛൻ മരിച്ചുപോയി, വളരുമ്പോ എന്റെ കുട്ടി പഠിച്ച് വലിയൊരാളാവുന്നാ ഞാൻ നിരീക്ഷിച്ചത്. പക്ഷേ എല്ലാം
7: കരയാതെ എല്ലാം മാറും. അനു, ഇങ്ങോട്ട് വരൂ, ഇതാരാ വന്നതെന്ന് നോക്കൂ.
1: ഹായ് നീലകണ്ഠ, ഞങ്ങൾക്ക് വീടറിയില്ലായിരുന്നു. ലല് അങ്ങോട്ട് വന്നേനെ. നീലകണ്ഠ, നിന്റെ കണ്ണ്
9: പനി വന്നതാ അനുദാരേ. ഇപ്പോ എന്റെ കണ്ണ്
5: ദാ നോക്ക്. അനുദാരയ്ക്ക് ഞാൻ ചെറുപുന്നത്തളിരി കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്നലെ അത് വിറ്റു. അനുദാരയ്ക്ക് തരാൻ അമ്മയെ കൊണ്ട് പറക്കി വെച്ചതാ.
1: നീലകണ്ഠ,
5: അയ്യേ, എന്തിനാ ഇങ്ങനെ കരയണേ? നോക്ക്, ഞാൻ കരയണില്ലല്ലോ.
1: വാ നീലകണ്ഠ, എന്റെ മുറി കാട്ടിത്തരാ, എന്റെ കയ്യിൽ പിടിച്ചോളൂ, അവിടെ സ്റ്റെപ്പാ.
5: ഷോ, എത്ര വലിയ വീടാ അനുദാരയുടെ.
1: ഇപ്പൊ ഏത് പാഠമാ അനുദാരെ പഠിപ്പിക്കുന്നേ? ഒന്ന് വായിച്ചേ കേൾക്കട്ടെ.
10: ഞാൻ നീലാണ്ടന് തരാൻ കൊറേ പെൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്.
9: ഇനി എനിക്ക് എന്തിനാ പെൻസിൽ? ഇതിന്റെ നിറം എന്താ അനുദാരെ?
10: അതോ പച്ച.
9: ഇതോ
10: ഇത് നീല.
7: ദാ കുറച്ച് ഡ്രസ്സും കുറച്ച് കാശുമാണ്, വഴി ചെലവിനിരിക്കട്ടെ.
9: നമുക്ക് ഇറങ്ങാൻ നീല.
1: അനുദാര ഒത്തിരി പടം വരയ്ക്കണം, വലിയ ചിത്രകാരിയാവണം.
9: നാ ഞങ്ങള് പോട്ടെ അനുദാരെ. ഇനി എന്റെ പങ്കൂടെ അനുദാര പഠിച്ചോളൂ ട്ടോ.
10: നീല കണ്ട, നമ്മളെ ഒരിക്കലും കാണൂലേ.
1: ഇനി ഒരു കൂട്ടം കൂട്ടുകാരാണ് നമ്മോടൊപ്പം ഉള്ളത്.
3: എന്താ പരിപാടി എന്നറിയാൻ ആകാംക്ഷയില്ലേ?
1: ഒരു സംഘഗാനമായിട്ടാണ് എത്തുന്നത്. പാടുന്നവർ അദാലിയ മരിയ ബിനു, ആൻ മാത്യു, അനാമിക, വൈകലക്ഷ്മി,
3: അമേയ, അലീന സാറ സിനോച്ച്, ഐഫ റയാൻ.

0: ഇനി നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ?
1: നിങ്ങൾ ഈ പാട്ട് ആരാണ് പഠിപ്പിച്ചത്?
2: ഞങ്ങളുടെ മ്യൂസിക് ടീച്ചർ രാധിക ടീച്ചറാണ്.
0: പാടുന്നവർ അനുശ്രീ, ശ്രീലക്ഷ്മി, ബിയ. വൈഗ ആർ, കൃഷ്ണഗാഥ എസ്, ശ്രാവണി സുനിൽ, റിയ മറിയം, ഷാജി.

0: അടുത്തത് ഒരു കീബോർഡ് വാദനമാണ്. നേഹ ഡെനീസാണ് കീബോർഡ് വായിക്കുന്നത്.
1: നേഹ, ഏതെല്ലാം പാട്ടുകളാണ് വായിക്കുന്നത്?
2: ഞാൻ വായിക്കുന്നത് ലൈലാഗമേ, പുതുമഴ എന്നീ പാട്ടുകളാണ്.

ബാലലോകത്തിൽ നമുക്കൊരു ദേശഭക്തി ഗാനം കേട്ടാലോ? പാടുന്നവർ അനുഗ്രഹവി, വേദ വിജയൻ, അമയവി, ഇവാനിയ എൽസാഷിനു, ആയിഷ സിദ്ദിഖ, മന്ന ഗ്രേസ് സിബി, കെസിയ മേരി ജിതേഷ്, ഏഞ്ചലിൻ മേരി, കെസിയ അജു, ആഫീൻ റയാനു.

കൂട്ടുകാരെ, ഞങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾ പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.

0: മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്? ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

വൈദ്യശാസ്ത്രം രോഗികൾക്ക് സാന്ത്വനമേകുമ്പോൾ സംഗീതം മനസ്സുകൾക്ക് അമൃതവർഷമാകുന്നു. ഇത് രണ്ടും സമന്വയിപ്പിച്ച അപൂർവ പ്രതിഭ അതായിരുന്നു കുർണൂലിലെ ഭിഷഗ്വര ഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ശ്രീപാദ പിനാകപാണി. ആന്ധ്രയിലെ ശ്രീകാകുളത്ത് 1913 ഓഗസ്റ്റ് 3 ജനിച്ചു. മെഡിക്കൽ ബിരുദം നേടിയ ശേഷം മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പിനാകപാണി പിന്നീട് ആന്ധ്രാപ്രദേശിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. ജനറൽ മെഡിസിനിൽ MD കരസ്ഥമാക്കിയ പിനാകപാണി വിഖ്യാത വയലിൻ വാദകൻ ദ്വാരം വെങ്കടസ്വാമി നായിഡു നടത്തിവന്ന സംഗീത വിദ്യാലയത്തിൽ സംഗീത പഠനവും നിർവഹിച്ചു. ബാല്യത്തിൽ കേൾക്കാനിടയായ അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ ആലാപനമാണ് പിനാകപാണിയെ സംഗീതത്തിലേക്ക് അടുപ്പിച്ചത്. സഹോദരിയുടെ സംഗീത പഠനം കേട്ടാണ് പിനാകപാണി ആ വിസ്മയലോകത്ത് ചുവടുറപ്പിച്ചത്. അരിയക്കുടിയുടെ തഞ്ചാവൂർ ബാണി അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചു. മുസിരി സുബ്രഹ്മണ്യ അയ്യരുടെയും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും ആലാപനത്തിലെ സവിശേഷതകൾ സ്വായത്തമാക്കുകയും അത് തഞ്ചാവൂർ ബാണിയോട് ചേർത്ത് വയ്ക്കുകയും ചെയ്ത പിനാകപാണി സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുത്തു. ഗായകൻ എന്നതിനൊപ്പം സംഗീതത്തെ ഗവേഷണ ബുദ്ധിയെ സമീപിച്ചു പിനാകപാണി. ഈ അർപ്പണ മനോഭാവമാണ് ചൗടയെ പോലുള്ള വിദ്വാൻമാരെ അദ്ദേഹത്തോടൊപ്പം സംഗീതവേദികളിൽ എത്തുവാൻ പ്രേരിപ്പിച്ചത്. സംഗീത പഠനത്തിന് സഹായകമായ ഒരുപാട് ആധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ച പിനാകപാണി ചില വർണ്ണങ്ങളും രചിച്ചിട്ടുണ്ട്. അന്നമാചാര്യരുടെ 108 കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സംഭാവനകളിൽ ഒന്നാണ്. നൂക്കല ചിന്നസത്യനാരായണ, വൊലേറ്റി വെങ്കടേശ്വരലു, നേതുന്നൂരി കൃഷ്ണമൂർത്തി തുടങ്ങി പ്രഗത്ഭരായ ഒട്ടേറെ ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പത്മഭൂഷൺ ഉൾപ്പെടെ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ ആ പ്രതിഭയെ തെല്ലും സ്പർശിച്ചില്ല. 2013 മാർച്ച് 11, അതായത് 100 തികയുന്നതിന് ഏതാനും മാസം മുൻപ് വിട പറയുന്നതുവരെയും അദ്ദേഹം സംഗീതത്തെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. ആ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടും.

ഇന്ന് ഈ പരിപാടിയിൽ ഡോക്ടർ ശ്രീപാദ പിനാകപാണി പാടിയ മൈസൂർ വാസുദേവാചാർ കൃതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാൽഗുടി ജയരാമൻ വയലിൻ, വി കമലാകർ റാവു മൃദംഗം. രാജീവലോചന, മോഹനരാഗം, ആദിതാളം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോ അവരുടെ വിചാരം എന്താണറിയോ, എന്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:00

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ US ധനലക്ഷ്മി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എഴുതിയത് KVT കുറിശി, സംഗീതം നൽകിയത് SR മോഹൻ. കന്യാകുമാരിയിലെ ഉദയശ്രീകിരണങ്ങൾ ഉമ്മ വെച്ചുണർത്തിയ മനസ്സിൽ.

ഒരുപാട് പാട്ടുകൾ ഉണരുന്ന മൂകമാ മുരളികയാണ് എന്റെ ജന്മം. മുല്ലനേഴിയുടെ വരികൾ, സംഗീതം നൽകിയത് ചെങ്ങന്നൂർ തങ്കച്ചൻ.

അടുത്ത ഗാനം മധുമാസക്കാലവും മധുരിക്കും ഗാനവും, മലയാളികൾക്ക് അനവധ്യ അനുഭൂതി. കെ ബി വസന്തകുമാറിന്റെ വരികൾ, സംഗീതം നൽകിയത് ആർ ജയദേവൻ.

അവസാനമായി മധുകയുടെ ഭാര്യയെ മുക്കിൽ വർണ്ണ കരതാരിൽ മണിവീണു എന്തിനു കരുതി. കെ വി തിക്കുറിശ്ശിയുടെ വരികൾ, സംഗീതം നൽകിയത് SR മോഹൻ.

കെ വി തിക്കുറിശ്ശി, മുല്ലനേഴി, കെ ബി വസന്തകുമാർ എന്നിവർ ഗാനങ്ങളെഴുതി. എസ് ആർ മോഹൻ, ചെങ്ങന്നൂർ തങ്കച്ചൻ, ആർ ജയദേവൻ എന്നിവർ സംഗീതം നൽകി. യു എസ് ധനലക്ഷ്മി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9496596321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൽ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5,700 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000 പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ. മെഡൽ നേട്ടം 39. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരികക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളെപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ രാജ്യത്ത് തുടക്കമാകുന്നത്. ലഹരിമുക്ത സമൂഹമെന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ബോധവൽക്കരണവും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: വികസിത ഭാരത് കാ ലക്ഷ്യ തയ കിയാ ഹൈ തോ ഇസ്കെ ലിയേ ആവശ്യക ഹൈ ദേശ് കാ യുവ തന സേ സ്വസ്ഥ ഹോ മന സേ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ സേ ഭർപൂർ ഹോ ഓർ ഡ്രഗ്സ് ജേസി ഘാതക് ആദത് സേ ഹമേശാ ഹമേശാ ദൂർ ഹി രഹേ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
1: രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്നായി 1,00,000 യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി വി.ഡി സതീശൻ ആശയവിനിമയം നടത്തി. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. 5,792 മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. കാലവർഷം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഴക്കെടുതിയിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്കും പരമാവധി സഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആറന്മുള പോലുള്ള ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്നും എന്നാൽ അതിനുള്ള പരിഹാരം ഉടനടി കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി കേരള പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേനകൾ, പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നദികളുടെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യം

0: കാര്യമാണ്. പാലാ ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്ന് വെള്ളമിറങ്ങിത്തുടങ്ങിയെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കി. അയർക്കുന്നം, നീർക്കാട്, തിരുവാർപ്പ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 824 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഹൌസ് ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവർത്തന വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറയാതെ തുടരുന്നതാണ് നിലവിലെ പ്രതിസന്ധി.
1: പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളം കയറി. ജില്ലയിൽ 40 വീടുകൾ ഭാഗികമായി തകർന്നു. 6 താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വിഷയം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യാസയ്യരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കെടുതികൾ കാര്യക്ഷമമായി നേരിടുന്നതിന് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി താമസിപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. തീരദേശങ്ങളിലുള്ള വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴയിലും മാമ്പുഴയിലും ചെറുപുഴയിലും പൂനൂർ പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ ചാത്തമംഗലം, മാവൂർ, മുക്കം, കാരശ്ശേരി, കുരുവട്ടൂർ, കൊക്കോടി പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, പറയഞ്ചേരി, കോട്ടുകുളി, കുറ്റിക്കാട്ടു തുടങ്ങിയിടങ്ങളിൽ വ്യക്തമായ വെള്ളക്കെട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ.
1: കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ജില്ലയിലെ 32 വില്ലേജുകളെയാണ് മഴ സാരമായി ബാധിച്ചത്. 12 വില്ലേജുകളിൽ നാശനഷ്ടമുണ്ടായി. 47 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 676 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. ഇവർക്കായുള്ള തെരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം അകലെ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് 2 അപകടങ്ങളിലായി കടലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൌതം എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. അർഹരായ 73024 കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. ഈ മാസം മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 10 ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ വാരിക്കൂട്ടി മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 39. 10 മെഡലുകൾ നേടിയ ബോക്സിംഗ് സംഘമാണ് മെഡൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. പുരുഷന്മാരുടെ പാരാ ഷോട്ട്പുട്ടിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യ 2 മെഡലുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ ജൂഡോയിലും അത്ലറ്റിക്സിലും ഓരോ മെഡൽ വീതവും കരസ്ഥമാക്കി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5,700 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000-ത്തിലധികം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4-ാം സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ, മെഡൽ നേട്ടം 39. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്! ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ സംസാരിക്കുന്നു.
4: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കപ്പെടുന്നു. മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരം ആചരിച്ചു വരുന്നത്. 2026 മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയം: സുസ്ഥിരമായ ജീവിതത്തിന്റെ തുടക്കം മുലയൂട്ടലിലൂടെ, നല്ല പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി എന്നിവയുടെ സഹകരണത്തോടെ മുലയൂട്ടൽ പ്രവർത്തനങ്ങൾ ദി വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ ഇന്ത്യയുൾപ്പെടെ 170 രാഷ്ട്രങ്ങളിൽ ഏകോപിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ ദിനങ്ങളായി കരുതപ്പെടുന്നത് അയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന കാലം മുതൽ ആദ്യത്തെ 1000 ദിവസങ്ങളാണ്. ഗർഭാശയത്തിൽ കഴിയുന്ന 270 ദിവസങ്ങളും ജനിച്ച ശേഷമുള്ള ആദ്യ 2 വർഷങ്ങളും ഉൾപ്പെട്ടതാണ് ഈ കാലഘട്ടം. ഒരു കുട്ടിയെ മാനസികവും ശാരീരികവുമായി സ്വാധീനിക്കുവാൻ കഴിയുന്ന ഈ ദിവസങ്ങൾക്ക് കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യ പോഷകനില, ബുദ്ധി, ഉയരം, വിദ്യാഭ്യാസം, വൈകാരിക സാമൂഹിക വികാസം, പെരുമാറ്റം എന്നീ കാര്യങ്ങളെല്ലാം പ്രധാനമായും ഈ 1000 ദിവസങ്ങളിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴേ കുഞ്ഞിന്റെ ഭാവി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. മുലയൂട്ടൽ കുഞ്ഞിന്റെ ശാരീരിക മാനസികാരോഗ്യം നിലനിർത്താനുള്ള അടിത്തറയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ധാരാളം ആധുനിക സൗകര്യങ്ങളും വിവിധതരം ശിശുഭക്ഷണ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ശാസ്ത്രലോകം എന്നും ഒരേ അഭിപ്രായത്തിലാണ്: അമ്മയുടെ പാലിന് പകരം വെക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളത്. കുഞ്ഞ് ജനിച്ച് ഈ ലോകത്തേക്ക് വരുമ്പോൾ അതിന്റെ രോഗപ്രതിരോധ ശേഷി പൂർണമായും വികസിച്ചിട്ടുണ്ടാവില്ല. ഈ സമയം കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആദ്യ കവചമാണ് അമ്മയുടെ പാൽ. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് കുഞ്ഞ് ജനിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കണം. സിസേറിയനാണെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിനുള്ളിൽ പാൽ കൊടുക്കാം. കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് നൽകുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പാലാണ് കൊളസ്ട്രം. പ്രസവിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ എല്ലാ സ്ത്രീകളിലും കൊളസ്ട്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇളം മഞ്ഞ നിറത്തിലുള്ള പാലാണിത്. ചിലർ ഇത് കളയണമെന്ന് തെറ്റായി വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിൻ. ഇതിൽ കൊഴുപ്പിന്റെ അളവ് വളരെ കുറവാണ്. കൊളസ്ട്രം കുഞ്ഞിന് നിർബന്ധമായും നൽകേണ്ടതാണ്. ഇത് കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, മഞ്ഞപ്പിത്തം തടയുന്നു, വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പോലുള്ള പ്രതിരോധ ഘടകങ്ങൾ കുഞ്ഞിന്റെ കുടലിനെയും ശ്വാസകോശത്തെയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ജനനം മുതൽ ആദ്യ 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം നൽകണമെന്നാണ് WHO യുണിസെഫും ശുപാർശ ചെയ്യുന്നത്. കുഞ്ഞ് ജനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ 6 മാസക്കാലം അതിന്റെ വളർച്ചയിലും ആരോഗ്യത്തിലും ഏറ്റവും നിർണായകമാണ്. ഈ കാലയളവിൽ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിലുള്ള ആന്റിബോഡികൾ കുഞ്ഞിനെ അണുബാധകൾ, വയറിളക്കം, ന്യൂമോണിയ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥ വളരെ മൃദുവാണ്. എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു ആഹാരം മുലപ്പാൽ മാത്രമാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിശക്തിക്കും സഹായിക്കുന്ന DHA ഡെക്കോസാ ഹെക്സനോയിക് ആസിഡ് പോലുള്ള അവശ്യ ഫാറ്റി ആസിഡുകൾ മുലപ്പാലിൽ ധാരണം.

0: സംരക്ഷിച്ചു നിർത്താനും മുലപ്പാൽ നല്ലതാണ്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ നല്ല ഗട്ട് ബാക്ടീരിയ ഉണ്ടായിരിക്കും. ഇത് ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തടഞ്ഞ് ഭാവിയിൽ പൊണ്ടത്തടി വരാതെ സംരക്ഷിക്കുന്നു. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് ഘടകങ്ങൾ മെറ്റബോളിസം നിയന്ത്രിക്കുന്നു. മുലയൂട്ടൽ കൊണ്ട് അമ്മയ്ക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മുലയൂട്ടൽ ഗർഭാശയ സങ്കോചത്തിന് സഹായിക്കുകയും പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കുകയും ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തിന് കാരണമാകുന്നു. കൂടാതെ ഗർഭാശയം ഗർഭധാരണത്തിന് മുൻപുള്ള വലിപ്പത്തിലേക്ക് വേഗം മടങ്ങാൻ സഹായിക്കുന്നു. മുലയൂട്ടൽ അധിക കലോറി ഉപയോഗിക്കുന്നതിനാൽ അമ്മമാർക്ക് ഗർഭകാലത്ത് വർദ്ധിച്ച ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. സംഭരിക്കുന്ന കൊഴുപ്പിനെ ഊർജത്തിനായി സമാഹരിക്കുന്നതിനും ക്രമേണ ആരോഗ്യകരമായ ശരീരഭാരം കുറച്ചു നിർത്തുകയും ചെയ്യുന്നു. മുലയൂട്ടൽ പ്രൊലാക്ടിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സമ്മർദ്ദത്തിന്റെയും ഉത്കണ്ഠയുടെയും അളവ് കുറയ്ക്കുന്നതിനും ഈ ഹോർമോണുകൾ പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയാർബുദം, ടൈപ്പ് 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സവിശേഷമായ വൈകാരിക ബന്ധം സാധ്യമാക്കുന്നു. പ്രസവശേഷം അമ്മയുടെ ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കാം? പ്രസവശേഷം അമ്മയുടെ ആഹാരം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് പ്രധാനമാണ്. അമ്മയുടെ ഭക്ഷണം കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള പോഷണം ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മയ്ക്ക് സമീകൃതാഹാരം പ്രധാനമാണ്. കൃത്യമായ അളവിലുള്ള അന്നജം, മാംസ്യം, കൊഴുപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ, വെള്ളം ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണം നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പ്രസവശേഷം അമ്മയ്ക്ക് ഊർജത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ആദ്യത്തെ 6 മാസത്തിൽ അധിക ഊർജം പ്രതിദിനം 500 മുതൽ 550 കിലോ കലോറിയും തുടർന്നുള്ള മാസങ്ങളിൽ 400 മുതൽ 450 കിലോ കലോറിയും ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജത്തിന്റെ അളവ് 2400 മുതൽ 3000 കിലോ കലോറി വരെയാണ്. കൂടുതൽ ഊർജം നൽകുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ തവിടുകളയാത്ത അരി, റാഗി, ഗോതമ്പ്, ഓട്സ്, ബജറ എന്നീ മുഴുധാന്യങ്ങൾ ഉൾപ്പെടുത്തണം. മുലയൂട്ടുന്ന കാലത്ത് പ്രോട്ടീനിന്റെ ആവശ്യകത കൂടുതലാണ്. ആദ്യത്തെ 6 മാസം 19 ഗ്രാം പ്രോട്ടീനും പിന്നീടുള്ള 6 to 12 മാസം 13 ഗ്രാം പ്രോട്ടീനും അധികമായി ആവശ്യമാണ്. പാൽ, പാലുൽപ്പന്നങ്ങൾ, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, ഇറച്ചി എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. 3 മണിക്കൂർ ഇടവിട്ട് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ദിവസവും പഴങ്ങൾ കഴിക്കണം. നന്നായി പാലുണ്ടാകാൻ കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. നാരങ്ങാവെള്ളം, മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം ഇവ ഉൾപ്പെടുത്തണം. കാൽഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റമിൻ കെ തുടങ്ങിയ പോഷകങ്ങൾ ഭക്ഷണത്തിൽ ഉറപ്പാക്കണം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ദിവസേനയുള്ള ഭക്ഷണത്തിൽ 30% ഊർജത്തിന്റെ അളവ് കൊഴുപ്പിനുള്ളതാണ്. മുലയൂട്ടൽ കാലം ചില അവശ്യ ഫാറ്റി ആസിഡുകളുടെ ആവശ്യം വർദ്ധിക്കുന്നു. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റമിനുകളായ വിറ്റമിൻ എ, വിറ്റമിൻ ഡി, ഇ ആൻഡ് കെ കൂടാതെ വെള്ളത്തിൽ ലയിക്കുന്ന ബി വിറ്റമിനുകളും ഈ കാലത്ത് അത്യാവശ്യമാണ്. തവിടുകളയാത്ത അരി, റാഗി, മുഴുവൻ ഗോതമ്പ് ഇവയിൽ വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടൽ വിജയകരമാക്കാൻ അമ്മയ്ക്ക് മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ ആവശ്യമാണ്. ജോലിസ്ഥലങ്ങളിലും മുലയൂട്ടുന്ന അമ്മമാർക്ക് അനുയോജ്യമായ സൌകര്യങ്ങൾ ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. മുലയൂട്ടൽ എന്നത് കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനുള്ള മാർഗം മാത്രമല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്താനുള്ള ഫലപ്രദമായ മാർഗമാണ്.
1: ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ.
2: ഇപ്പോൾ വാർത്തകൾ
3: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണീദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റ് പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിബിജി സോൾജെത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധസേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജെത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ വി കെ സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗളി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പിംഗളി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് യുഎസിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദി തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ

0: വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോറേഞ്ച് മേഖലകളിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 അടിക്ക് മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10 ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം, അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും, വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്കോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IITയിൽ സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2,500 പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാങ് ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി.

രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കളുടെ സ്നേഹം കത്തുകളായി ഒഴുകിയെത്തുകയാണ്. ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾക്ക് ഒന്നും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. അതിലേറെ സ്നേഹത്തോടെ എഴുതിയ ഈ കത്തുകൾ ഞങ്ങൾക്ക് വെറും അക്ഷരങ്ങളല്ല, നിങ്ങളുടെ ഓർമ്മകളും സന്തോഷങ്ങളും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ഹൃദയസ്പർശിയായ സന്ദേശങ്ങളാണ്. ആ സ്നേഹ സന്ദേശങ്ങളും പ്രിയ ഗാനങ്ങളുമായി ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യരാജ്. ആദ്യ കത്തിലേക്ക് കടക്കാം. കത്തയച്ചിരിക്കുന്നത് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണനാണ്. ഇത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ എന്റെ 10 ആം വയസ്സ് മുതൽ റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. മുടങ്ങാതെ കത്തുകൾ അയക്കാറുമുണ്ട്. ഇടയ്ക്ക് കത്തുകൾ അയക്കാൻ സാധിച്ചിട്ടില്ല, കാരണം എന്റെ റേഡിയോ കേടായിപ്പോയി. പിന്നെ പുതിയ റേഡിയോ വാങ്ങിച്ചതിനു ശേഷമാണ് കത്തുകൾ അയച്ചത്. മുൻപെഴുതിയ കത്തുകളെല്ലാം വായിക്കുകയും പാട്ടുകൾ വെച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിനൊരുപാട് സന്തോഷവുമുണ്ട്. എനിക്ക് രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് വെച്ചു തരണം. ചിത്രം ഉദയം യേശുദാസ് പാടിയത് എൻ മന്ദഹാസം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ കത്ത് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉപേക്ഷ വിചാരിക്കരുത്, ഞാൻ കാത്തിരിക്കും. തീർച്ചയായും ഈ ഗാനം കേൾക്കാം. നമ്മുടെ ശ്രോതാവ് ആവശ്യപ്പെട്ട ഈ ഗാനത്തിന്റെ സംഗീതം ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണെന്നറിയാമല്ലോ. മലയാള സംഗീത ലോകത്തെ സമ്പന്നമാക്കിയ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഈ ഗാനം കേൾക്കാം. ചിത്രം ഉദയം, ശ്രീകുമാരൻ തമ്പി രചിച്ച്, യേശുദാസ് പാടിയത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത കത്ത് നോക്കാം. പ്രിയ രഞ്ജിനി, തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ നിന്നും എഴുതുന്നു ഞാൻ കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ. എനിക്ക് ഏറെ ഇഷ്ടമാണ് രഞ്ജിനി എന്ന പ്രോഗ്രാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടത് പലതും കേൾപ്പിച്ചു തന്നിട്ടുമുണ്ട്. നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ കത്തിലൂടെ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അനഘ എന്ന ചിത്രത്തിലെ അങ്ങകലെ കിഴക്കൻ ദിക്കിൽ എന്ന ഗാനമാണ്. ഗാനം വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ കത്ത് ചുരുക്കുന്നു. ഈ ഗാനം ആകാശവാണിയിലെ അണിയറ പ്രവർത്തകർക്കും കൂടാതെ കണ്ണമൂലയിലുള്ള ഹൃദിക പി നായർ, തങ്കമണി പാറ്റൂർ, ധ്രുവ് എ നായർ, ആര്യ, ലക്ഷ്മി, രജനി എന്നിവർക്കായി സമർപ്പിക്കുന്നു. അനഘ എന്ന ചിത്രത്തിനുവേണ്ടി ജോസഫ് ഒഴുകയിൽ രചിച്ച ടി യേശുദാസ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഈ ഗാനം നമുക്കൊരുമിച്ച് കേൾക്കാം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. ഞാൻ ഇന്ന് രഞ്ജിനിയിൽ ആവശ്യപ്പെടുന്നത് മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിലെ തേരിറങ്ങും മുകിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും അണിയർ പ്രവർത്തകർക്കും കൂടാതെ ഞാൻ പഠിക്കുന്ന മഹാദേവികാട് SNDPHS എല്ലാ കുട്ടികൾക്കും എല്ലാ അധ്യാപകർക്കും വേണ്ടി ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഗാനം കഴിവതും ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ പ്രക്ഷേപണം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. മയൂഖ മനോജ്, ആറാട്ടുപുഴ. മയൂഖയ്ക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കുമായി മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഈ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വഴികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയ രഞ്ജിനിക്ക്, ഞാൻ രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സുഗന്ധി സുമുഖി സുരചാരുതയുടെ പൗർണമി എന്ന് തുടങ്ങുന്ന വിജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. 1977 പുറത്തിറങ്ങിയ കർണപർവം എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണിത്. വളരെ മനോഹരമായ ഈ ഗാനം രഞ്ജിനിയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സ്നേഹാദരങ്ങളോടെ VP ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. നമുക്കെല്ലാവർക്കും ഇനി ഈ ഗാനം കേൾക്കാം.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രാജനാണ്. ഞാൻ പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കല്ലോലിനിയുടെ കരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണം. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് രഞ്ജിനിയുടെ ആരാധകൻ ഹരിപ്പാട് രാജൻ. നമുക്ക് എല്ലാവർക്കും പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

അടുത്ത കത്തയച്ചിരിക്കുന്നത് കോട്ടയത്തു നിന്നും ശ്രീപ്രകാശ്, പുഷ്പ എന്നീ ശ്രോതാക്കളാണ്. കൊച്ചുമകൻ മഹാദേവന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. പിറന്നാൾ കഴിഞ്ഞുപോയി, വൈകിപ്പോയെങ്കിലും മഹാദേവന് രഞ്ജിനിയുടെയും ആശംസ അറിയിക്കുകയാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും എന്ന ഗാനമാണ് ആവശ്യപ്പെടുന്നത്. കത്തെഴുതിയത് ശ്രീപ്രകാശ്, പുഷ്പ, മേമ, അഞ്ജന എന്നിവരാണ്. നമുക്കേവർക്കും പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനമെഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് ഇളയരാജ.

അടുത്ത ശ്രോതാവിന്റെ കത്തിലേക്കും പ്രിയ ഗാനത്തിലേക്കും കടന്നാലോ. കത്ത് വായിക്കാം. രഞ്ജിനിക്ക്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ. രാവിലെ 5:50 മുതൽ രാത്രി 11 മണിവരെ എല്ലാ പരിപാടികളും സശ്രദ്ധം കേൾക്കും. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ 1 മണിക്കുള്ള രഞ്ജിനി. സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനം ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ കേൾപ്പിക്കണം. ഈ ഗാനത്തിന്റെ ചിത്രം, രചന, സംഗീതം എന്നിവ കൂടി അറിയിക്കുമല്ലോ. പ്രതീക്ഷയോടെ ശ്രീദാസ്, മഞ്ജു, അഷ്ട, നിൻസിയ, ആര്യാട്, ആലപ്പുഴ നിന്നും. തീർച്ചയായും ഈ ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലേതാണ് യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. രചന ശ്രീകുമാരൻ തമ്പി.

സന്തോഷത്തിലും സങ്കടത്തിലും ഓർമ്മകളിലും ആഘോഷങ്ങളിലുമെല്ലാം നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഗാനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് രഞ്ജനയിലെ അടുത്ത ഗാനം നോക്കാം. അടുത്ത ഗാനം ആവശ്യപ്പെട്ട് കത്തെഴുതിയിരിക്കുന്നത് വയലാറിൽ നിന്നും രാധയാണ്. ആവശ്യപ്പെട്ട ഗാനം ബന്ധനം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഓൻമിക്കുറിപ്പിന്റെ വരികൾ MB ശ്രീനിവാസന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ നിന്നും കുട്ടനാണ്. രഞ്ജിനിക്ക് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ആലപിച്ച ആറ്റുമണൽ പായയിൽ എന്ന മനോഹര ഗാനം രഞ്ജിനിയിൽ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ്, ചിത്രത്തിന്റെ പേര് തെറ്റായിയാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ആറ്റുമണൽ പായയിൽ എന്ന മോഹൻലാൽ പാടിയ ഈ ഗാനം റൺ ബേബി റൺ എന്ന ചിത്രത്തിലേതാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം. നമുക്കൊരുമിച്ച് ആലപ്പുഴ നിന്നും കുട്ടൻ ആവശ്യപ്പെട്ട ഈ ഗാനം കേൾക്കാം.

കൈങ്കരിയായ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തല കാതോർക്കുന്ന ഗാനം. നല്ല ഗാനങ്ങൾ പ്രിയതമയെ പോലെയാണ്. രഞ്ജിനി അങ്ങനെയുള്ള ഗാനങ്ങൾ സെലക്ട് ചെയ്യുന്നു, അവളിന്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നു. അങ്ങനത്തെ ഒരു ഗാനം ആവശ്യപ്പെടുന്നു, വെച്ചു തന്നാലും. ഗാനം പ്രകൃതി യുവതി. പാടിയത് യേശുദാസ്, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ. ചിത്രം ആ ചിത്രശലഭം പറന്നോട്ടെ. സ്നേഹപൂർവം കെ പി മോഹനൻ, പെരുമ്പളം ചേർത്തല. ഇനി ഈ ഗാനത്തിലേക്ക്.

0: നാളെ രാവിലെ 9:15. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: അടുത്ത കത്തയച്ചിരിക്കുന്നത് ഓച്ചിറ പ്രയാറിൽ നിന്നും ശിവകുമാറാണ്. കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ എന്ന ഗാനം കേൾക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഗാനം കേട്ടാലോ? ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇനിയും നിരവധി കത്തുകൾ ബാക്കിയുണ്ട്. സമയപരിമിതി മൂലം എല്ലാ കത്തുകളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ശ്രോതാക്കൾ നിരാശരാകരുത്. ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ഓർമ്മകളും കത്തുകളിലൂടെ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ കത്തുകളാണ് ഈ പരിപാടിയുടെ ഊർജ്ജം. രഞ്ജിനിയിലേക്ക് കത്തുകൾ എഴുതേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. വീണ്ടും അടുത്ത ആഴ്ച പുതിയ കത്തുകളുമായും ഗാനങ്ങളുമായും കണ്ടുമുട്ടാം. അതുവരെ സ്നേഹപൂർവ്വം വിട പറയുന്നു ധന്യരാജ്.

0: സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി.
2: ഹരിതവാണി.

0: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. കടുവ.
1: കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യകരമായ നിലനിൽപ്പ് കടുവയിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാടകത്തിലെ ജീവജാലങ്ങളുടെ അതിജീവനം മാത്രമല്ല, മറിച്ച്

0: ഇതിഹാസങ്ങളിലും സംസ്കൃതിയിലും നാടോടി കഥകളിലും വേദങ്ങളിലും കടുവ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത്യധികം വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവിയാണ് ഭാരതത്തിന്റെ ദേശീയ മൃഗമായ കടുവ. മാർജാര വംശത്തിലെ വലിയ പൂച്ചകളാണ് കടുവകൾ. സസ്യഭുക്കുകളെ ഭക്ഷണമാക്കി അവയുടെ എണ്ണം നിയന്ത്രിച്ച് ജൈവ വൈവിധ്യം സന്തുലിതമാക്കി കാടിന്റെ കരുത്ത് കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവയുടെ പങ്ക് മഹത്തരമാണ്.
1: കടുവ കാടിന്റെ കരുത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ദേശീയ മൃഗമായ കടുവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനമായി ആചരിക്കുന്നത്. ലോക വന്യജീവി നിധിയും ഗ്ലോബൽ ടൈഗർ ഫോറവും ചേർന്നാണ് കടുവ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. കടുവകൾ കാണപ്പെടുന്ന ഭാരതം ഉൾപ്പെടെയുള്ള 13 രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ 2010 നവംബർ 23 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒത്തുചേർന്നാണ് കടുവ സംരക്ഷണത്തിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്.
0: '1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് രൂപീകരിച്ച അതോറിറ്റിയാണ് NTCA അഥവാ ദേശീയ കടുവ സംരക്ഷണ കേന്ദ്രം. കടുവകളുടെ വംശവർദ്ധനവ് ലക്ഷ്യമിട്ട് 1973 പ്രോജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ചു. മനുഷ്യവാസ മേഖലകളിൽ കടുവ, പുലി തുടങ്ങിയ ജീവികൾ കടന്നെത്തി സംഘർഷമുണ്ടാക്കുന്ന വേളയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ NTCA നിഷ്കർഷിച്ചിട്ടുണ്ട്. NTCAയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കടുവകളെ നേരിടാൻ വനപാലകർക്ക് സാധിക്കും.
1: പാന്തറ ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. ലോകത്ത് ആകെ 9 കടുവകളാണുള്ളത്. ഇതിൽ ബാലി, കാസ്പിയൻ, ജാവൻ കടുവകൾ വംശനാശം സംഭവിച്ചു. ശേഷിക്കുന്നവയിൽ റോയൽ ബംഗാൾ ടൈഗർ എന്ന ബംഗാൾ കടുവ ഉൾപ്പെടുന്ന മലയൻ, സുമാത്രൻ, സൈബീരിയൻ, തെക്കൻ ചൈന കടുവ, ഇൻഡോ ചൈനീസ് എന്നിവ ഭൂമിയിൽ അവശേഷിക്കുന്നു. കടുവകളിൽ 70% കാണപ്പെടുന്നത് ഭാരതത്തിലാണ്.
0: ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വന്യജീവിയാണ് കടുവ. അവയ്ക്ക് കാട്ടിൽ ജീവനാധീന പ്രദേശങ്ങളുണ്ട്. സാധാരണയായി 10 മുതൽ 12 വയസ്സ് വരെയാണ് കടുവകളുടെ ആയുസ്. ഭക്ഷണം കാട്ടുപോത്ത്, കാട്ടുപന്നി, മാനുകൾ എന്നിവയാണ്. ഒരു പ്രദേശത്തെ കടുവകളുടെ എണ്ണം ആ കാട്ടിലെ ഇരകളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
1: വേട്ടയാണ് കടുവകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ആവാസ വ്യവസ്ഥയുടെ ശോഷണം, ഇരകൾ ലഭ്യമല്ലാതാകൽ, അശാസ്ത്രീയമായ വനവിഭവ ശേഖരണം, വർദ്ധിച്ച ജനസംഖ്യ തുടങ്ങിയ കാരണങ്ങൾ കടുവകളുടെ ജീവന് ഭീഷണിയാകുന്നു.
0: അൻപത്തിയെട്ട് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. കേരളത്തിൽ പെരിയാറും പറമ്പിക്കുളവും ഉൾപ്പെട്ട 2 കേന്ദ്രവും ഓരോ 4 വർഷം കൂടുമ്പോഴും കടുവകളുടെ സെൻസസ് നടത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 3682 കടുവകൾ ഭാരതത്തിലുള്ളതായി വിലയിരുത്തുന്നു. കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയാണ്.
1: കടുവകളെ നേരിൽ കണ്ട് എണ്ണം തിട്ടപ്പെടുത്തുക അസാധ്യമായതിനാൽ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയാണ് കടുവ സെൻസസ് ഇന്ന് തിട്ടപ്പെടുത്തുന്നത്. ക്യാമറ ട്രാപ്പിംഗ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃത്യവും ആധികാരികവുമായ വിവരക്കണക്കുകൾ ഇന്ന് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്.
0: ഭാരതത്തിന് മാതൃകയാക്കാവുന്ന കടുവ സങ്കേതമാണ് കേരളത്തിലെ പെരിയാർ കടുവ സങ്കേതം. ഒരു കാലത്ത് കടുവകളെ വേട്ടയാടിയിരുന്ന ഉന്നതികളിലെ ആദിമവർഗത്തെ തൊഴിൽ നൽകി അവരുടെ പട്ടിണി മാറ്റി കടുവകളുടെയും കാടിന്റെ മൊത്തം സംരക്ഷണവും ആദിമ വിഭാഗങ്ങൾക്ക് നൽകി മാതൃകയായ പദ്ധതി.

0: ഭാരതത്തിലെ വന്യജീവികളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രധാന നിയമമാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. കരയിലെയും കടലിലെയും മുഴുവൻ ജീവികളെയും ഷെഡ്യൂൾ 1 മുതൽ 5 വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ശ്രേണിയായ ഷെഡ്യൂൾ 1 ആന, കടുവ, കാട്ടുപോത്ത് മുതലായവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയെ വേട്ടയാടുന്നതും ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതും ഇറച്ചി ശേഖരിക്കുന്നതും കുറ്റകരവും ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമാണ്. 2 മുതൽ 7 വർഷം വരെ തടവും 25,000 മുതൽ 2,00,000 രൂപ വരെ പിഴയും ഒടുക്കണം.
1: നിയമങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വന്യജീവികളെ സ്നേഹിക്കുന്നതും പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതും ഭാരതീയ പാരമ്പര്യമായിരുന്നു. ഗരുഡൻ, മയിൽ, ആന, സിംഹം, കടുവ, സർപ്പം എന്നിവയൊക്കെ ദൈവിക പരിവേഷം നൽകി ആരാധിക്കുന്ന ജനത നമുക്കുമുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ സംരക്ഷിച്ച് പരിപാലിക്കുന്ന 1,000,000,000 സർപ്പക്കാവുകൾ നിരവധി ജീവജാലങ്ങളുടെ ആശ്രയ കേന്ദ്രവുമായിരുന്നു. ആർട്ടിക്കിൾ 51A(g) വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും മൗലിക കടമയാണെന്ന് ഭരണഘടനയും ഓർമ്മിപ്പിക്കുന്നു.
0: എന്തുകൊണ്ട് കടുവ കാട്ടിൽ സംരക്ഷിക്കപ്പെടണം? കടുവകളുടെ പ്രസക്തിയെക്കുറിച്ച് വനം വകുപ്പിൽ നിന്ന് വിരമിച്ച അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻസ് ബോർഡിൽ കൺസൾട്ടന്റും വന്യജീവി എഴുത്തുകാരനുമായ ശ്രീ എ.ഒ. സണ്ണി.
2: ഗുജറാത്തിലെ ഗിർ വനത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ഏഷ്യൻ സിംഹങ്ങളെക്കാൾ രാജ്യത്തിന്റെ കൂടുതൽ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കടുവ തന്നെയാണ് കാട്ടിലെ ചക്രവർത്തി എന്ന സ്ഥാനത്തിന് അർഹൻ. എന്നാൽ കാണുവാനുള്ള ഭംഗിയോ ഗാംഭീര്യമോ അല്ല കടുവയെ കാടിന്റെ ചക്രവർത്തിയാക്കുന്നത്. ശരിക്കും കടുവകൾ കാടിന്റെ കാവലാളുകളാണ്. കടുവകളാണ് കാടിന്റെ ഐശ്വര്യം. ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കടുവകൾ മാംസഭോജികളാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. 35-40 കിലോഗ്രാം വരെ മാംസം കടുവകൾ ഒറ്റയടിക്കകത്താക്കും. സസ്യബുക്കുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ഒരു പ്രദേശത്തെ സസ്യങ്ങളുടെ വളർച്ചയെയും പുനരുജ്ജീവനത്തെയും പ്രതികൂലമായി ബാധിക്കും. അത് സംഭവിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം കടുവയെ പോലുള്ള മാംസഭോജികളുടെ സാന്നിധ്യമാണ്. അതിലൂടെ കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ സമതുലനാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ആയതിനാൽ കടുവ ഈ കാടിന്റെ ഐശ്വര്യം എന്നത് കടുവ ഈ നാടിന്റെ ഐശ്വര്യം എന്ന് നാം മാറ്റി പറയേണ്ടിയിരിക്കുന്നു.
1: ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വിപത്തുകളിൽ ഒന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. ഭൂമിയിലെ ജീവിവർഗങ്ങളിൽ 100% കഴിഞ്ഞ 100 വർഷമായി നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുതീ, അനിയന്ത്രിതമായ വനം കയ്യേറ്റം തുടങ്ങിയവ വന്യജീവികളുടെ തിരോധാനത്തിന് കളമൊരുക്കുന്നു. നിയമങ്ങളും ഉടമ്പടികളും വനപാലകരും വിചാരിച്ചാൽ നിയന്ത്രിക്കാവുന്നവയല്ല ഇവ. മറിച്ച് വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കണം. വിഷയത്തിന്റെ ഗൌരവവും വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്.
0: ലോകത്തെമ്പാടും കാടിന്റെ രാജാവ് സിംഹമാണ്. എന്നാൽ ഭാരതത്തിൽ ആ സ്ഥാനം കടുവകൾക്കാണ്. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലെ കാടുകളിലും കടുവകൾ വസിക്കുന്നു. അതുകൊണ്ടുതന്നെ ഭാരതത്തിന്റെ ദേശീയ മൃഗവും കടുവയാണ്. ശരീരത്തിലെ കറുത്ത വരകൾ ഓരോ കടുവയുടേതും വ്യത്യസ്തമായിരിക്കും. കരുത്തുറ്റ പേശികളോടുകൂടിയ ശരീരമാണ് കടുവയുടേത്. ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായാണ് കടുവകളെ അടയാളപ്പെടുത്തുന്നത്. വേട്ടയ്ക്കായി ഇരകളെ നേരിടുന്നതൊഴിച്ചാൽ വനത്തിലെ ഏറ്റവും മാന്യനായ വന്യജീവിയാണ് കടുവ.
1: 10-ൽ പ്രാവശ്യം വേട്ടയ്ക്കിറങ്ങുമ്പോഴാണ് ഒരു ഇരയെ കടുവയ്ക്ക് ലഭിക്കുക എന്നത് ഏറെ അധ്വാനം ഈ മൃഗം ചെലവഴിക്കുന്നു എന്നതിന് തെളിവാണ്. ഈ വേട്ടയിൽ ശരീരത്തിനേൽക്കുന്ന മുറിവുകളും പല്ലുകൊഴിയുന്നതുമാണ് പ്രായമാകുമ്പോൾ നാട്ടിലിറങ്ങി കന്നുകാലികളെയും മനുഷ്യനെയും വേട്ടയാടാൻ കടുവയെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് ജന്തുശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം. മറ്റു വന്യജീവികളെ അപേക്ഷിച്ച് കടുവയില്ലാത്ത കാട് ജൈവപരമായി കാടേയല്ല എന്ന് കരുതുന്നു. അതായത് കടുവയാണ് കാടിന്റെ കരുതൽ.
0: കടുവ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പത്രപ്രവർത്തകനുമായ ശ്രീ ഷഫീഖ് ബഷീർ അഹമ്മദ് കടുവയെ വിലയിരുത്തുന്നത് ശ്രദ്ധിക്കുക.
3: കേരളത്തിലെ കാടുകളിൽ എന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 8 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഞാൻ കടുവയെ കാണുന്നത്. കേരളത്തിലെ കടുവകളെ ആദ്യ കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കാഞ്ഞത് 1 ലക്ക്, 2 നമ്മുടെ പരിചയക്കുറവ്. കാട്ടിലൂടെ കയറുന്ന സമയം നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെയും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ മണം അതിന് കിട്ടുകയും അത് പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് കാണാത്തത്. കടുവ ഇല്ലാത്തത് കൊണ്ടല്ല. കടുവ എന്ന് പറയുന്ന അനിമൽ കാട്ടിലെ ശരിക്കും ഒരു രാജാവിന്റെ കൂട്ട് തന്നെയാണ്. ഏതാണ്ട് 6 നീളവും 4 പൊക്കവും ഒക്കെയുള്ള ഒരൊത്ത കടുവ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടിൽ താമസിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് വളരെ ബഹുമാനവും പേടിയും തന്നെയാണ്.
1: ജീവിക്കുന്ന ഓരോ കടുവയുടെയും സംരക്ഷണം സ്വമേധയാ പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ലക്ഷക്കണക്കിന് മറ്റു ജീവജാലങ്ങളുടെയും നിബിഡ വനങ്ങളുടെയും സംരക്ഷണമാണ്. അതായത് കാട് നിലനിൽക്കണമെങ്കിൽ കടുവ അനിവാര്യം.
0: കാട്ടിലെ കേമൻ കടുവ തന്നെ. ശരിയായ മേൽനോട്ടവും നിരീക്ഷണവും നടപ്പിലാക്കാൻ സാധിച്ചാൽ ലോകത്ത് കടുവകളുടെ എണ്ണത്തിൽ ഇന്നുള്ളതിലും 5 കടുവകളെ സംരക്ഷിക്കാൻ ഉറപ്പായും സാധിക്കും. വയനാട് കേന്ദ്രമാക്കി 3 കടുവ സംരക്ഷണ കേന്ദ്രം ഉറപ്പാക്കാൻ കേരളത്തിന് സാധിക്കണം. അതിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ ഭരണകൂടവും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ചാൽ ഭാരതത്തിന് മാതൃകയായി കേരളം ഇനിയും തിളങ്ങും.
4: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ബാലശങ്കർ അമ്പലപ്പുഴ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം MS ആശ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
5: ഹരിതവാണി സമാപിക്കുന്നു.
6: ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ വഴി നൈപുണ്യ പരിശീലനത്തിലുള്ള പഠന സാമഗ്രികൾ മലയാളം ഉൾപ്പെടെ 12 പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ്. വിഷയം മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനും ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ സാങ്കേതിക അറിവ് നേടൂ. ഒരു മികച്ച നാളേക്ക് തയ്യാറെടുക്കൂ.
7: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എസ് പി വെങ്കടേഷ്. എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയത് ചിത്രം മിന്ന മിനിങ്ങിനും മിന്നുകെട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് അനസ്തേഷ്യോളജിസ്റ്റും എഴുത്തുകാരിയുമായ സുഷമ അജയനുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന ആഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: സായന്ത്രം പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സുഷമ അജയൻ. കേരള ഹെൽത്ത് സർവീസിൽ നിന്ന് അനസ്തേഷ്യോളജിസ്റ്റായിട്ട് വിരമിച്ച് ഇപ്പോൾ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുകയും അതുപോലെ എഴുത്തുകാരിയുമാണ് ശ്രീമതി സുഷമ അജയൻ. എല്ലാവരും അറിയുന്ന ഒരു അഡ്രസ് കൂടിയുണ്ട്, പെരുന്തച്ചൻ എന്ന സിനിമയുടെ സംവിധായകനായ തോപ്പിൽ അജയൻ, അതായത് തോപ്പിൽ ഫാസിയുടെ മകൻ. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി കൂടിയാണ് ഡോക്ടർ സുഷമ അജയൻ. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടക്കത്തിൽ നമുക്ക് താങ്കളുടെ കുട്ടിക്കാലവും അതുപോലെ കുട്ടിക്കാലത്തെ ജീവിതവും അതെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ ജനിച്ചത് 1953 March 17 ആലപ്പുഴ ജില്ലയിലെ പല്ലന എന്ന ഗ്രാമത്തിലാണ്. മനോഹരമായ ഒരു ഗ്രാമമാണ് പല്ലന. കുമാരനാശാന്റെ റെഡീമർ ബോട്ട് മുങ്ങിയ കുമാരകോടി ഒരു വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമമാണ് പല്ലന. ആലോചിച്ചാൽ ഒരു ഗൃഹാതുരത്വം ഇപ്പോഴും തോന്നുന്ന ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. കലവറ എന്ന വീട്ടിലെ അമ്മയും പാണ്ഡവത്തം എന്ന് പറഞ്ഞ അവിടുത്തെ വലിയൊരു കുടുംബത്തിലെ ആളുമായിരുന്നു അച്ഛൻ. ഇന്ന് എനിക്ക് 74 അന്ന് ആ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിന് വളരെ സുഖം പകരുന്ന ഒരു സംഭവമാണ്. കാരണം ആൾക്കാർ തമ്മിലുള്ള ആ പരസ്പര ഇതുകളും പൈസ എന്ന് പറയുന്നതിന് കൂടുതൽ മൂല്യം കൊടുക്കാത്ത, മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് അഭിമാനത്തോടുകൂടി ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും സുന്ദരമായ ഒരു കുട്ടിക്കാലമാണ് എനിക്കുള്ളത്. കൂട്ടുകാരെ കളിക്കാനുള്ളത്, ഒരു വശത്ത് കടലോരം, കടലെന്ന് പറഞ്ഞാൽ പല്ലനയിലെ ആ കടൽപ്പുറം തന്നെയും ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും കടൽ കാണുന്നതിലുള്ള ആ സന്തോഷം എനിക്കിന്നുമുണ്ട്. കാരണം ഇന്നെല്ലാവരും വലിയ വലിയ കടപ്പുറത്ത് പോകുമ്പം അന്ന് ഞങ്ങൾ

0: കൃത്യമായിട്ട് കളിക്കാനായിട്ട് കടലിൽ പോവുകയും ആ ഇത് എന്റെ ആ ഒരു എഴുത്തിന്റെ എന്റെ ആ ഒരു മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കുഞ്ഞിലേ ഉണ്ടായതും സംവേദിച്ചതും ഒരുപാട് ഈ എഴുത്തിന് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
1: മാഡത്തിന്റെ കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസവും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
0: ഞാന് പല്ലനയില് ഉള്ള എൽ പി സ്കൂളിലാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത്. ആശാൻ പള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു പള്ളിക്കൂടം ഉണ്ട്. അവിടെ എഴുത്തോലയില് അക്ഷരങ്ങൾ വ്യക്തമായും ദൃഢമായും പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ആശാന്റെ പിച്ച് ആരും മറക്കത്തില്ല. മലയാള അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ എഴുത്തോലയിൽ എഴുതുന്ന അക്ഷരങ്ങൾ മണ്ണിലും അല്ലാതെയും ഉറക്ക ചൊല്ലിയും നല്ലതായിട്ട് പഠിപ്പിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞാല് ഒന്നാം ക്ലാസ്സിലാണ് ചേർന്നത്. അപ്പം എന്റെ അച്ഛൻ
1: തൊഴിലെന്തായിരുന്നു?
0: എന്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. ഏറ്റവും അഭിമാനത്തോടെ പറയട്ടെ, ഡോക്ടർമാർക്ക് സേവനം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം നല്ലതായിട്ട് പ്രവർത്തിച്ച ആണ് എന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ രാമകൃഷ്ണൻ തമ്പി. അദ്ദേഹം ജനൈകത്തില് ഡോക്ടറോട് ചോദിക്കുക എന്നുള്ള പന്തി കൈകാര്യം ചെയ്ത ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആളുകളോടുള്ള ആ സേവനവും ഇതും കണ്ട് വളർന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് സത്യത്തിൽ ഞാനും ഒരു ഡോക്ടറായത്. എനിക്ക് ആ പ്രൊഫഷനോടെ കുഞ്ഞിലെ തൊട്ടേ ഒരാഗ്രഹം വന്നതും അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ്.
1: സ്കൂൾ വിദ്യാഭ്യാസം
0: ഈ ഒന്നാം ക്ലാസ്സില് ഞങ്ങളെ ആലപ്പുഴയുള്ള തിരുവമ്പാടി എൽ പി സ്കൂളിലേക്ക് എന്നെ മാറ്റം ചെയ്തപ്പം അന്ന് ഞാൻ കരഞ്ഞു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. 6 വയസ്സേ ഉള്ളെങ്കിലും അന്ന് നാരായണപിള്ള സാർ എന്നെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എല്ലാ കുട്ടികളും സുഷമയെ പോലെ ആകണം. എനിക്കത് കേട്ടപ്പോൾ വലിയ അഭിമാനവും ഇതും തോന്നി. ആ സങ്കടത്തിനിടയിലും കൂടെ എന്നെ ചേർത്ത് നിർത്തി അദ്ദേഹം അത് പറഞ്ഞു. ഇന്ന് എത്ര കുട്ടികൾക്ക് ആ ഒരു മനോഭാവം പഠിപ്പിക്കുന്ന സാറുമാരോടുണ്ടെന്നുള്ളത് സംശയമാണ്. ശിക്ഷ ഒരാവശ്യമുള്ള കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ശിക്ഷയോടുള്ള ഭയം തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവനെ ഇതാക്കുന്നത്. വളക്കിയാകും ഓടിക്കരുത് എന്ന് പറഞ്ഞതുപോലെ അതിലൊരു ഉണ്ടെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ അച്ഛനമ്മമാരെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു.
1: പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ
0: തിരുവമ്പാടിയിലെ തന്നെ ഹൈസ്കൂളില്. അവിടെ പറയുമ്പോഴും എനിക്ക് എടുത്തു പറയേണ്ട എന്റെ തങ്കപ്പ സാറ്, എന്റെ ലളിത ടീച്ചർ എന്ന് പറഞ്ഞ അമ്മയെ പോലെയായിരുന്നു. 94-ാമത്തെ വയസ്സിൽ അവര് മരിച്ചപ്പോ ഞാൻ സത്യത്തിൽ കരഞ്ഞു. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അവരെ പറ്റി. കാരണം അവർക്ക് എന്നിലുള്ള താല്പര്യം, എന്റെ ആ കലാവാസനകളും എന്റെ ഡാൻസ്, എന്റെ പ്രസംഗത്തിലുള്ള കഴിവൊക്കെ
1: വളർത്തിയെടുക്കാൻ
0: ടീച്ചർമാരാണ്. സ്വഭാവ രൂപീകരണത്തിലും ഒരു കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലും ശ്രദ്ധിച്ചിരുന്നത് ടീച്ചർമാരാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. അവരോടൊക്കെ ഞാൻ സ്നേഹപൂർവ്വം നമിക്കുന്നു. അവരെല്ലാം ഇന്ന് ഭൂമുഖത്തില്ല.
1: അത് കഴിഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസം
0: അവിടെ തന്നെയുള്ള SD കോളേജിലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്താണ് ചേർന്നത്. എനിക്കും മനസ്സിൽ ഡോക്ടറാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്നെ എവിടെ ചെന്നാലും ഡോക്ടർ രാമകൃഷ്ണൻ തമ്പി എന്നുള്ളതിൽ തമ്പി ഡോക്ടറുടെ മോള് എന്നുള്ള ആ ഒരു ബഹുമാനം എനിക്ക് കിട്ടുമ്പോൾ ഇത് ഈ ഡോക്ടർ പ്രൊഫഷൻ ഒരു ബഹുമാനമുള്ള ഒരു ജോലിയാണെന്നും നാളെ അതാകണമെന്നും ഉള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ പ്രീ ഡിഗ്രിക്ക് എനിക്കത് കിട്ടിയില്ല. എനിക്ക് അത് 2 മാർക്കിന്റെ വ്യത്യാസം കിട്ടിയില്ല. പിന്നെ ഞാൻ BSc വിമൻസ് കോളേജിലാണ് ചേർന്നത്. കാരണം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജിലാണ് ചേർന്നത്. അന്നേരം വലിയച്ഛൻ ശങ്കരനാരായണൻ തമ്പി ഇവിടേക്ക് താമസം മാറിയായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, അച്ഛനും വല്യച്ഛനും ഒരു വീട്ടിലായിരുന്നു താമസം. അദ്ദേഹത്തിന്റെ മക്കളെല്ലാരും എന്റെയും ബ്രദേഴ്സാണ്, സിസ്റ്റേഴ്സുമാണ്, ആ ചേച്ചിമാരും എല്ലാരും. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് ഏറ്റവും ഭാഗ്യമായിട്ട് തോന്നുന്ന അതാണ്, ആ സ്നേഹബന്ധം. പിന്നെ അല്ലാതെ അച്ഛന്റെ സിസ്റ്റേഴ്സിന്റെ മക്കളും എല്ലാം കോളേജിൽ പഠിച്ചതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ടാണ്. അപ്പൊ അങ്ങനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ ആ വീട്ടിലെ തന്നെ കുട്ടിയായിരുന്നു. ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെയുള്ള ഒരിതും വന്നില്ല. എങ്കിൽ പോലും അച്ഛന് വയ്യാതായതിൽ ഒരു അനാഥത്വം എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. കാരണം എന്റെ അച്ഛൻ എല്ലാവരെയും പഠിപ്പിച്ചപ്പം അച്ഛനല്ല എന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ MBBSന് കിട്ടിയപ്പോൾ വലിയച്ഛനാണ്
1: BSc
0: കഴിഞ്ഞിട്ട് ഇവിടെ വിമൻസ് കോളേജിലെ കെമിസ്ട്രി മെയിൻ എടുത്തിട്ട് ഞാൻ പഠിച്ചു. അന്നും ഞാൻ ഈ നാഷണൽ പ്ലെയർ ആയിരുന്നു ബാസ്കറ്റ്ബോളിന്റെ. ഞാൻ സ്കൂളിൽ വെച്ചിട്ട് സ്പോർട്സും ഗെയിംസും എല്ലാം ഉണ്ടായിരുന്നു. ഹൈ ജമ്പില് ആലപ്പുഴ ജില്ലയുടെ ഇതില് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. പിന്നെ നാഷണൽ ബാസ്കറ്റ്ബോളിന്റെ ഇത് വന്നിച്ചുകൊണ്ട് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്ത് കോച്ചിങ്ങിനൊക്കെ ഇവിടുന്ന് EBSc ആയിരിക്കുമ്പോൾ പോലും പോകുകയും ഞാൻ ആ തരത്തിലുള്ള ഒരു
1: പ്രകടിപ്പിച്ചിരുന്നു.
0: പിന്നെ MBBSന് പഠിക്കുന്ന കാലത്തും അവിടുത്തെ
1: എവിടെയാണ് പഠിച്ചത്?
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇത് BSc കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടി.

0: അവിടെ താമസിക്കുമ്പോഴും ഞാൻ സ്പോർട്സ് ഒന്നും വിട്ടിരുന്നില്ല. അവിടുത്തെ ഒരു ടീമില് ഞാൻ അംഗമായിരുന്നു, അതിന്റെ ക്യാപ്റ്റൻ.
1: അവിടെയും ഈ സ്പോർട്സിനൊക്കെ നല്ല ഇത് കൊടുക്കുന്ന,
0: തീർച്ചയായിട്ടും അവിടെ സ്പോർട്സിന് നല്ല ഇത് കൊടുക്കുന്ന ഇതായിരുന്നു.
1: ഈ സ്പോർട്സിലൊക്കെ പോകുമ്പോഴേ ഈ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ പഠിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണും, അവർക്ക് സമയം കിട്ടാറില്ല. അപ്പൊ ഇതിലൊക്കെ
0: ഒരിക്കലും ഈ സ്പോർട്സും ഗെയിംസും ഒന്നും പഠനത്തിന് തടസ്സമല്ല. കാരണം പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ ഒരു 75% അന്നത്തെ കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് കുട്ടികൾ പഠിക്കുന്നത് കൂടുതലും ട്യൂഷൻ സെന്ററുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് പുതിയ ആധുനിക സൗകര്യങ്ങളുണ്ട്, മൊബൈലുണ്ട്, റെഫർ ചെയ്യാനുള്ള ഇതുണ്ട്. അന്നൊക്കെ എന്ന് പറയുമ്പം ലൈബ്രറികൾ മാത്രമാണ് റെഫറൻസിനുള്ള ഇത്. ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ തന്നെ സാറ് പറയും, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതൊരു 80-90% വരെ നമ്മളത് പഠിക്കുന്ന വർത്തിയായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും പഠിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പഠിക്കാനായിട്ടാണ് ലൈബ്രറി റെഫറൻസും അങ്ങനെയൊക്കെ വേണ്ടി വരുന്നത്. അപ്പൊ അതിനിടയിലുള്ള സ്പെയർ ടൈമില് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക് 24 മണിക്കൂർ തികയുന്നില്ല ഒന്നിനും.
1: മെഡിസിൻ ഒക്കെ പഠിക്കുന്ന സമയത്തും കലാരംഗത്തും ഒക്കെ
0: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവിടെ അതിന് പ്രോത്സാഹനമുണ്ട്, പാട്ട് പാടുന്നവർക്ക്, ഡാൻസ് കളിക്കുന്നവർക്ക്. ഞാൻ കുറച്ചൊരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ ഡാൻസിന് പോയില്ല. ഇപ്പം ഡാൻസ് പഠിക്കുന്നുണ്ട്, കാരണം വ്യായാമം എന്നുള്ള നിലയിൽ 74 വയസ്സില് കാല് വേദന കൈവേദനയൊക്കെ വന്നപ്പോ ഒരു ട്രയല് പോലെ പോയി അരങ്ങേറ്റം കഴിച്ചു വലിയ അഭിമാനത്തോടെ.
1: ആരെങ്കിലും ഉപദേശിച്ചനുസരിച്ചാണോ അതോ?
0: എനിക്ക് പ്രോത്സാഹനത്തിന്റെ ഇത് ആലോചിക്കുമ്പം ഒരുപാട് ആളുകൾ എന്റെ മൈൻഡിലുണ്ട്. അതിനൊക്കെ ഏറ്റവും മുമ്പന്ന് ഇരിക്കുന്ന എന്റെ അച്ഛൻ തന്നെയാണ്. കാരണം എന്റെ അച്ഛൻ അന്ന് എനിക്ക് തന്ന ആ ഒരു ഡ്രൈവാണ്, അതായത് ഒരു എർജാണ്. ഇത്രയും കഴിഞ്ഞിപ്പം അജയന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അജയൻ 38 വയസ്സിൽ മനസ്സിടിഞ്ഞപ്പോ പിന്നെ എല്ലാ കോൺസെൻട്രേഷനും അജയന് കൊടുക്കേണ്ടി വന്നു. എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കാനോ എന്നെ ഇതാക്കാനോ പറ്റാത്ത സാഹചര്യം വന്നു.
1: MBBS പഠനത്തിന് ശേഷമായിരുന്നു വിവാഹമൊക്കെ? എങ്ങനെയായിരുന്നു
0: MBBS പഠനത്തിന് ശേഷമാണ് വിവാഹം. വിവാഹത്തെ പറ്റി പറയുമ്പോൾ അജയൻ എന്റെ തന്നെ ഒരു ബന്ധുവായിരുന്നു. ബന്ധു എന്ന് പറയുമ്പം അമ്മാവാന്നാണ് എന്റെ അച്ഛനെ വിളിച്ചിരുന്നത്. അങ്ങനെ ഇരുന്ന് അജയൻ എന്നോട് യാദൃശ്യമായിട്ട് അജയൻ എന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള താല്പര്യം, ഞാൻ മെഡിസിന് പഠിക്കുന്ന 4ാം വർഷക്കാലത്തിൽ അജയൻ എന്നോട് ചോദിച്ചു. അന്ന് അച്ഛന് തീരെ വയ്യാത്തത് കൊണ്ട് അച്ഛനല്ല എന്നെ പഠിപ്പിച്ചത്, വല്യച്ഛന്റെ മകനാണ്. വല്യച്ഛന്റെ മകനാണ് എന്റെ പഠിത്ത കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തത്. അപ്പം സ്വാഭാവികമായും അവരെല്ലാം എന്നെ നോക്കുന്നെങ്കിലും എന്റെ അനാഥത്വം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അജയൻ എന്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ സംബന്ധമായിട്ട് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അവർ തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ ആ വീട്ടിലേക്ക് പോയിട്ട് എന്നെ വല്യച്ഛന്റെ വീട്ടിൽ സന്ധ്യ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഒറ്റയ്ക്ക് വിടണ്ട എന്ന് പറഞ്ഞ് എന്നെ വിട്ട സമയത്താണ് അജയൻ എന്നോട് ചോദിക്കുന്നത് എനിക്ക് നിന്നോട് ഒരു ഇഷ്ടമുണ്ടെന്ന് പറയുന്നത്. ആ ഇഷ്ടം പെട്ടെന്ന് ഞാൻ അംഗീകരിച്ചില്ല.
1: അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു?
0: സിനിമാ പഠനമായിട്ട് അദ്ദേഹം മദ്രാസിലുള്ള അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ എനിക്ക് 4th year പാസ്സായാൽ ഹൗസ് സർജൻസിയും കഴിഞ്ഞാൽ ആകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അജയന് എന്നോട് ആ ഇഷ്ടം അങ്ങനെ പറയാനുള്ള ഒരു തോന്നി അദ്ദേഹം പറഞ്ഞായിരിക്കും. എന്തായാലും എന്നെ കൊണ്ടുവിടുന്ന വഴിക്കാണ് നിന്നോടൊരു ഇഷ്ടമുണ്ട് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. പെട്ടെന്നൊരു മറുപടി ഞാൻ പറഞ്ഞില്ല, കാരണം എന്റെ അവസ്ഥയും അങ്ങനെയായിരുന്നു. ഞാൻ പഠിക്കുന്നതന്നെ ഇതാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ അച്ഛനോട് ചോദിക്കണം, അജയണന്റെ അമ്മയോട് ചോദിക്കണം. അതിന്റെ ശേഷം അദ്ദേഹം എന്റെ അച്ഛനോട് വന്ന് ചോദിച്ചു, അമ്മയും കൂട്ടി വന്ന്. ആ 1 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ മരിക്കുക. അപ്പൊ എന്റെ സംരക്ഷണം മുഴുവനും നന്ദകുമാരനായിരുന്നു ചെയ്തത്. 2ാം വർഷം കഴിഞ്ഞത് തൊട്ടുള്ള എന്റെ എല്ലാ സംരക്ഷണവും നടത്തിയത് വല്യച്ഛന്റെ മകനാണ്, പഠിക്കാനും എല്ലാത്തിനും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇരുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പം സ്വാഭാവികമായുള്ള അനാഥത്വത്തിനൊരു സനാഥമായി തീരുമെന്നുള്ള ഒരു ഇതും കൂടി എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. കാരണം മറ്റൊരു ബന്ധത്തെക്കാളും അദ്ദേഹം നേരത്തെ അറിയാവുന്ന ആളാ, നല്ല സ്നേഹമുള്ള ആളാ, അങ്ങനൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വിവാഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എന്നാലും വിവാഹം നടന്നു. അത് പ്രധാനമായിട്ടും എന്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹം സ്വാഭാവികമായിട്ട് വരുമല്ലോ, അമ്മാവ് മരിച്ച് അദ്ദേഹം കൂടിയാണ് ബോഡി എടുത്തതും. അന്നത്തെ കർമ്മം ചെയ്യുന്നതിനകത്തൊക്കെ എന്റെ ഭർത്താവുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിഷമിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ട്. ആ സ്വരം ഇന്നും എന്റെ കാതില് അലക്കുന്നുണ്ട്. കാരണം നിനക്ക് ഞാനുണ്ടെന്ന് ഒരു പുരുഷൻ അത്ര കറേജോടുകൂടി വന്നൊരു സ്ത്രീയുടെ ഇതിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് ആ പുരുഷനെ കൊതിക്കും. അതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. കാരണം വീട്ടുകാർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ എന്നൊരു മനസ്ഥിതിയിലാണ്. പക്ഷെ അതിനുശേഷം ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഇതാണ്. 38 വയസ്സിൽ 19 വർഷം പത്മരാജന്റെ ഒക്കെ കൂടി സമയം ചെലവഴിച്ചു.
1: ആ സമയത്ത് അദ്ദേഹം സിനിമയിലേക്കൊക്കെ കാൽ ഉറപ്പിക്കുന്ന
0: അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയിരുന്നു. ഉടനെ കഴിയും, അവർക്ക് 4 വർഷമാണ്, എനിക്ക് 5 വർഷം കഴിയണം. അപ്പൊ അദ്ദേഹത്തിന് 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പ്രതീക്ഷയോടെ സിനിമ ചെയ്യും, അദ്ദേഹത്തിന് ഒരു വരുമാനം ഉണ്ടാകും, എന്നെ കിട്ടണമെന്നുള്ളൊരാഗ്രഹം അദ്ദേഹം നേരത്തെ പറഞ്ഞു, അച്ഛനോട് ചോദിക്കുകയും ചെയ്തല്ലോ. അപ്പം അത് കുടുംബത്തിൽ ചർച്ചയാവുന്നതിന് മുമ്പേ തന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പം അത് കഴിഞ്ഞപ്പം ടോട്ടലി ഉള്ള ഒരു പ്രശ്നം ഉണ്ടാകുമല്ലോ.
1: അതിനുശേഷമാണ് MBBS ഒക്കെ പൂർത്തിയാക്കുന്നത്.
0: ഞാൻ MBBS പൂർത്തിയാക്കുന്നത് എന്റെ വലിയച്ഛന്റെ മകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്റെ പഠിത്തത്തിനൊന്നും
1: ഈ MBBS പൂർത്തിയായതിനു ശേഷം ഉടനെ തന്നെ ജോലി കിട്ടിയോ?
0: ഉടനെ തന്നെ ജോലി കിട്ടിയില്ല. അപ്പോഴേക്കും ഇത് അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം കലുഷിതമായി. കാരണം അജയൻ എന്നെ വിവാഹം കഴിക്കുന്നതിനോട് ശങ്കരനാരായണൻ തമ്പിക്ക് അത്ര ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. എന്നാ പലതരം പ്രതീക്ഷകൾ കാണുമായിരിക്കും. വല്യച്ഛന് എന്റെ ഭാവി അനന്ദ്രവളുടെ മകനാണ്, പക്ഷെ ഞാനൊരു ഡോക്ടറാണ്, പിന്നെ അവരുടെയും കൂടെ കാർമ്മിത്വത്തിലാണ് പഠിപ്പിച്ചത്. അപ്പം അതനുസരിച്ചുള്ള ഒരു ഇത് വേണമെന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹം ചിന്തിച്ചിരിക്കും. പിന്നെ മാത്രമല്ല, എന്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്വം എടുക്കാനും അദ്ദേഹം ഈ തരത്തില്, അപ്പൊ അദ്ദേഹത്തിന് കൂടെ വളരെ ഇതുള്ള ഒരു ഇതിലേക്ക് പോണം എന്നാഗ്രഹിച്ചിട്ടായിരിക്കും. കാരണം ശരിക്കും പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ഒരു തരത്തിൽ എന്റെ മനസ്സ് അദ്ദേഹത്തിന് കൊടുത്തു, ഇനി അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ള നിലപാടിൽ ഞാൻ നിന്നു. പിന്നെ ഏതായാലും എന്റെ മൂത്ത ബ്രദറും കൂടിയൊക്കെ ഇടപെട്ട് വിവാഹം നടത്തി. ആ വിവാഹം നടത്തിയതിന് ശേഷം ആണ് എനിക്ക് ജോലി കിട്ടിയതും
1: അദ്ദേഹത്തിന്
0: സിനിമയിലേക്കൊക്കെ വന്നതും. പിന്നെ തോപ്പിൽ ഭാസി വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഈ വിവാഹത്തിന് താല്പര്യം എടുക്കുകയും മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും പിന്നെ എന്നെ ആ കുടുംബത്തിലെ ഒരംഗമായിട്ട് ഉൾപ്പെടുത്തി തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു ഉത്തരവാദിത്തമുള്ള അച്ഛനെ പോലെ നിന്നു എന്ന് പ്രത്യേകം പറയേണ്ടതാണ്. ഒരിക്കലും അത് മറക്കാൻ ഉള്ള ഒരു കാര്യമല്ല. എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു കുടുംബം ആകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും.
1: തോപ്പിൽ ഭാസി അദ്ദേഹവുമായിട്ടൊക്കെയുള്ള ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു?
0: തോപ്പിൽ ഭാസി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിച്ച, ഞങ്ങളെ സ്നേഹിച്ച അജയൻ എന്ന് പറഞ്ഞ ആദ്യത്തെ മകനാണ്. പൊതുവേ തോപ്പിൽ ഭാസി മക്കളെ സംബന്ധിച്ച് വളരെ ഒരു എന്താ പറയണ്ടേ, വീക്കായിട്ടുള്ള ആളായിരുന്നു. കാരണം പുത്രസ്നേഹം എന്ന് പറയുന്നത് വീക്ക്നെസ് ആയിട്ട്. അമ്മയും അതുപോലെ തന്നെ, അവർ രണ്ടു തരത്തിലാണെന്നുണ്ടെങ്കിലും മക്കളെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അച്ഛനമ്മമാര് തന്നെയായിരുന്നു. അച്ഛൻ വളരെ വിശാല മനസ്കനും ലോകർക്കെല്ലാം അറിയാവുന്ന കാര്യമുള്ളൂ തോപ്പിൽ ഭാസിയെ പറ്റി. അത് എനിക്കും പറയാനുള്ളതാണ്, ഏവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ള ഒരാളായിരുന്നു, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം എവിടെയെങ്കിലും ഒരു പ്രയാസമുള്ള കാര്യം കണ്ടാൽ പിന്തിരിഞ്ഞു പോകുന്ന ഒരാളെ ആയിരുന്നില്ല. അദ്ദേഹത്തിനെ കൊണ്ടൊക്കുന്ന എന്ത് തന്നെയായാലും ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹിയും. അപ്പൊ എന്റെ അച്ഛനാണെങ്കിലും ഒരു ഡോക്ടറാകാൻ എന്നെ ഇപ്പൊ ചേർത്ത് നിർത്തി എന്നോട് പറഞ്ഞത്, നീ ജനോപകാരപ്രദമായ ഇതുള്ള ഒരു ഡോക്ടറാകണം, ഒരു മനുഷ്യസ്നേഹിയായ ഡോക്ടറാകണമെന്നാണ് എന്റെ അച്ഛൻ എന്നോട് ഉപദേശിച്ചത്. അന്നത്തെ കാലത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ആയിരുന്നു. ഈ ഇതില് കല്യാണം കഴിഞ്ഞ് അജയന്റെ ജോലി സംബന്ധമായിട്ട് ചലച്ചിത്ര അക്കാദമിയൊക്കെ ഈ സിനിമ പറിച്ചു നടന്ന ഒരു ഇത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഞങ്ങള് ആദ്യത്തെ മോൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ചേക്കേറി. ഞാൻ ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. കാരണം അജയൻ പത്മരാജന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ശാസ്തമംഗലത്ത് ഹോസ്പിറ്റലിന് അവിടെ ഉള്ള ഒരു ചെറിയ ഒരു വീടിന്റെ പോർഷനിലാണ് ആദ്യം താമസമാക്കിയത്. ഞാൻ 45 വയസ്സുള്ളപ്പോഴാണ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് ജോയിൻ ചെയ്തത്. ഞാൻ ട്രിവാൻഡ്രത്ത് ഗവൺമെന്റ് സർവീസിൽ കയറിയത് PHC-യിലാണ്. ആദ്യമായിട്ട് കയറിയത് നെടുമങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇതിലുള്ള വെള്ളനാട്, വിളപ്പിൽശാല, മലയൻകീഴ്. മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ 9 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നും ചിലരൊക്കെ എങ്കിലും പ്രായമുള്ളവരത് സുഷമ ഡോക്ടറുടെ ആശുപത്രി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ 9 വർഷം ആ സ്ഥലത്തെ ആളുകളുമായിട്ട് അടുത്ത ബന്ധം, ആത്മബന്ധം പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തിലെ അംഗമാണ്. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. മുഴുവൻ പറയുന്നില്ല. യാദർശ്യമായിട്ട് ഞാൻ മാവേലിക്കര ഇരിക്കുമ്പോൾ ഒരു കുട്ടി, ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇല്ല, അന്നേരം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ എന്നും പറയുന്ന ഒരു പേരാണ് ഡോക്ടറുടെ. അപ്പൊ ഞാൻ അത് ചെയ്യിച്ചു. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ അമ്മയ്ക്ക് ബ്രസ്റ്റില് ക്യാൻസർ വന്നപ്പം ഒബ്സർവിങ് പെർക്കഷൻ പാൽപേഷൻ ഓസ്കൾട്ടേഷൻ ഈ 4 ഇതിൽ കൂടെ അന്ന് രോഗം കണ്ടുപിടിച്ചോണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു 80% രോഗങ്ങളും സയൻസ് പുരോഗമിച്ചു. നല്ല കാര്യം തന്നെ. അപ്പൊ അവരുടെ ആ ഇത് ഉടനെ തന്നെ അതൊരു മാലിഗ്നന്റ് ഗ്രോത്ത് ആയിരുന്നു. ചെന്നവരും ചോദിച്ചു ഏത് ഡോക്ടറാ അത് ഡിറ്റക്ട് ചെയ്യുന്നത്. കാരണം അന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ തന്നെയാ. ഞങ്ങളുടെയൊക്കെ പുരുനാഥന്മാരെ മുഴുവൻ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, പക്ഷെ നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം അങ്ങനെ നമ്മൾ പഠിച്ച ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇപ്പോഴും ഒരു പേഷ്യന്റിനെ പരിശോധിക്കുന്ന സ്ഥിതി വന്നാൽ നമ്മൾ ഈ രീതിയിൽ തന്നെ ഒബ്സർവൻസ് അതിൽ തന്നെ പഠിപ്പിക്കും. അതിലുള്ള പ്രാധാന്യവും ഹിസ്റ്ററി എടുക്കുന്നതിലുള്ള ഇമ്പോർട്ടൻസും ഒക്കെ ഇന്നും നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ്. ആ അമ്മ എന്നും രാവിലെ എണീച്ചിരുന്ന് എന്റെ പേര് പറയും, അവരിന്നും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചെയ്തതെല്ലാം സിൻസിയർ ആയിട്ട് ചെയ്തു.
1: എന്റെ ഒപ്പം തന്നെ ഈ അജയനുമായിട്ടുള്ള ജീവിതം, അതിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്?
0: 3 വർഷം ഞങ്ങൾ പ്രണയിച്ചതിന് ശേഷമാണ്. ആ പ്രണയം എന്ന് പറയുമ്പം എപ്പോഴും ശംഖുമുഖം, കടപ്പുറവും, ഹോസ്റ്റലിലെ മുറികളും. അന്നത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മള് ഇന്നത്തെ കുട്ടികളുടെ പ്രണയമേ അല്ല, കൺസെപ്റ്റും അല്ല. എപ്പോഴും കാണാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണല്ലോ പ്രണയത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതിന് മറ്റൊരർത്ഥം സത്യം പറഞ്ഞാൽ അന്നില്ല. ജയൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോഴും സന്തോഷമുള്ള ഒരുപാട് ഓർമ്മകൾ അവിടെയുണ്ട്. പിന്നെ അന്ന് എനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ഇല്ലായിരുന്നു. ശാസ്തമംഗലത്ത് ജോലി ചെയ്ത് പിന്നെ പ്രസവം കഴിഞ്ഞിട്ടും കുറെ നാൾ അവിടെ തന്നെ ജോലി ചെയ്തു. പിന്നെ ഗവൺമെന്റ് സർവീസിലോട്ട് PSC എഴുതി കിട്ടി. അന്ന് തൊട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. പിന്നെ 1985 ഹൗസിംഗ് ബോർഡിന്റെ ഒരു ഫ്ളാറ്റ് ഞങ്ങൾക്ക് കവടിയാറിൽ കിട്ടി. ആ കവടിയാറിലെ ഫ്ളാറ്റിലെ ജീവിതം ഒരുപാട് സന്തോഷമുള്ള ജീവിതമായിരുന്നു. നല്ലത് മാത്രം ഓർക്കുക അദ്ദേഹത്തിന്റെ മരണശേഷം, അല്ലാത്തതൊക്കെ കളയുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ്.
1: ഈ അദ്ദേഹത്തെ കുറിച്ച് ഒരു ആത്മകഥ പുറത്തു വന്നിട്ടുണ്ടല്ലോ, മകിടത്തിൽ ഒരു വരി ബാക്കി എന്നുള്ളത്, അതെങ്ങനെയാ അദ്ദേഹത്തിന് മരണശേഷം?
0: അതെന്ന് പറയുന്നത് ഇദ്ദേഹം മനസ്സിടിഞ്ഞ് അന്ന് തൊട്ട് വീട്ടിലിരിപ്പാ, അദ്ദേഹം വേറെ ഒരു ജോലിക്കും പോയിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോഴും മാണിക്കക്കല്ല് ചെയ്യാത്തതിലുള്ള ദുഃഖവും വിഷമവും ആണ്. അങ്ങനെ അദ്ദേഹം വളരെ ശാന്തനും സ്നേഹവാനും ആയിരുന്നു. എന്തോ ഒരു വീട്ടിലെ എന്തോ ഒരു സന്ദർഭത്തിൽ അമ്മയുടെ കലമ്പിയപ്പം ഞാൻ അതിനെ കുറച്ച് വികാരവൽക്കരിച്ച് പറഞ്ഞു. അമ്മയോട് കയർത്തതിനെ പറ്റി പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു മാനസാന്തരം വന്നു. അന്ന് ആ വീട്ടിൽ നിന്ന് കാറിൽ പോയി ഡോക്ടറെടുത്തോട്ട് പോയി. 2 വർഷത്തിന് ശേഷം, ആ 2 വർഷം ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്ര ദുഃഖങ്ങൾ അനുഭവിച്ച വർഷങ്ങളാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ നല്ല പ്രശസ്തിയിൽ വന്നേച്ച് പെട്ടെന്ന് പോകുന്നു, പിന്നെ ഒരാൾ ഇടിഞ്ഞ് ഒരാള് വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അതൊക്കെ കടന്നു പോകാൻ കഴിഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിൽ തിരിഞ്ഞോടുന്ന അല്ല വേണ്ടത്, ജീവിതം ഫേസ് ചെയ്യുകയാണെന്നുള്ള ഒരു കറേജ് കിട്ടി. പിന്നെ എന്റെ 2 കുഞ്ഞുങ്ങളും, ആദ്യം പാർവതി എന്ന് പറഞ്ഞല്ലോ കുട്ടി, 5 വർഷം കഴിഞ്ഞ് ഒരു മോളുണ്ടായി ലക്ഷ്മി. പക്ഷെ അദ്ദേഹം സ്നേഹവാനായിരുന്നു. കാരണം നമ്മളെ ഒരു ഭാര്യ എന്നുള്ള നിലയിലുള്ള കെയറും സ്നേഹവും തന്നിട്ടുള്ളത് കൊണ്ട് സ്നേഹത്തിന്റെ നൂലിൽ ബന്ധിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം പോയത്.
1: അദ്ദേഹത്തിന്റെ മകിടത്തിലൊരു വരി ബാക്കി എന്നുള്ള ആത്മകഥ, അത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പബ്ലിഷ് ചെയ്തത്.
0: ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ഇത് വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഒരു വീട് വെക്കുന്ന ഒരു ഇത് വന്നു. ഒരുപാട് സ്ഥലത്ത് കറങ്ങി. തൃപ്പൂണിത്തുറ, വൈക്കം. അനസ്തീഷ്യ പഠിച്ചത് 45-ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ
1: പി ജി ചെയ്തത്
0: 45-ാമത്തെ വയസ്സിൽ സർവീസിൽ നിന്ന് സെലക്ഷൻ കിട്ടിയാണ്. കാരണം അതുവരെ എനിക്ക് അങ്ങനെ എൻട്രൻസ് പരീക്ഷയ്ക്കോ ഒന്നും പറ്റുന്നില്ല. കുടുംബത്തിന്റെ ഈ 38 വയസ്സ് തൊട്ട് ഈ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തവും നിർവഹിക്കാൻ എനിക്ക് തന്നെ ഒരു ഇത് ചെയ്യേണ്ടി വന്നു. അതാണല്ലോ ഞാൻ പറഞ്ഞേ, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അവസാനം അദ്ദേഹത്തിനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നാണ് ഞാൻ പോയത്. അങ്ങനെ റിസ്ക് എടുക്കാൻ ഇന്ന് കുട്ടികൾ തയ്യാറാകുന്നില്ല, അവരവരുടെ സുഖം മാത്രം നോക്കുന്നു. അവിടുന്ന് അവസാനം റിട്ടയർമെന്റിന്റെ സമയമായപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു നേറ്റീവ് പ്ലേസിലോട്ട്. അതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, എന്റെ കൂടെ എല്ലായിടത്തും വന്നു. അങ്ങനെ അദ്ദേഹം അവസാനം വരെ മാണിക്കക്കല്ല് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ക്യാൻസർ വരുന്നതിന് തൊട്ടു മുമ്പ് വരെയും അദ്ദേഹം ഞാൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേറ്റീവ് പ്ലേസിലോട്ട് വാങ്ങിച്ച് എനിക്ക് കായംകുളത്തോട്ട് വന്നു. കായംകുളത്തുനിന്ന് അവിടെ കേസ് കുറവായതുകൊണ്ട് മാവേലിക്കര കൂടുതൽ കേസുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ആ രണ്ടു ഇതിലും മാറി മാറി ഇവിടെയും വരും. അങ്ങനെ ഇരുന്നാണ് ഞാൻ കായംകുളത്തുനിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനിടയ്ക്ക് ഞങ്ങള് വീട് വെച്ചു, അദ്ദേഹത്തിന് നേറ്റീവ് പ്ലേസിൽ വേണം. അപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങള് അനുസരിച്ച് നീങ്ങണമെന്ന് തോന്നാനുള്ള കാരണം അദ്ദേഹത്തിന് ചികിത്സിച്ച ഡോക്ടർ ജൈറസ്, അത് ഞാൻ എടുത്തു പറയുന്നു,
1: തിരുവനന്തപുരം
0: മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ ജൈറസ്, അദ്ദേഹത്തിന്റെ കൗൺസിലിംഗ് ആണ് എന്നെ ആ തരത്തിൽ മാറ്റിയത് എന്റെ മനസ്സ്. കാരണം അദ്ദേഹത്തിന് ഇനി ഒരു ഇതുപോലും കൊടുക്കരുത്, കൊടുത്താൽ അദ്ദേഹം തീർത്തും മാനസിക രോഗത്തിന് അടിമയായി അദ്ദേഹം. കാരണം ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗമാണല്ലോ. അങ്ങനെ ഡിപ്രഷൻ ആയിട്ടുള്ള ഒരാളെ 38 വയസ്സ് തൊട്ട് കൊണ്ടു നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈസി കാര്യമല്ല. അദ്ദേഹത്തിന് അത്രയും സ്നേഹം കൊടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിടിയാതെ കൊണ്ടുപോകുന്ന ഒരു കൗൺസിലിംഗ് എനിക്ക് ജയറസിന്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം എങ്ങനെ അദ്ദേഹത്തിനെ നയിച്ചോണ്ട് പോകണം എന്നുള്ളതും, ഒരു നോ പറയരുത്, ഇങ്ങനെയുള്ള ആൾക്കാരോട് നോ പറഞ്ഞാൽ അവർ പിന്നെയും ഡൗൺ ആവും. സോ അങ്ങനെ ഒരു മനസ്സ് എന്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി. ഞങ്ങൾ മൂന്ന് പേരും അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, എങ്കിൽ പോലും ഞാൻ പറയും. അപ്പൊ അങ്ങനെ വന്നപ്പോ അദ്ദേഹത്തിന് നാട്ടിൽ താമസിക്കണമെന്നുള്ളത് ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ബഹുമാനമുണ്ട്. പെരുന്തച്ഛൻ എല്ലാ നാടുകളിലും പോയി. ഇന്നും എന്നെ ആളുകൾ അറിയുന്നത് ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നതും തൊപ്പിൽ ബാസിയുടെ അജയന്റെ ആ കെയറഫിലാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം വീടിന്റെ ഇഷ്ടിക പോലും പയ്യന്നൂർ കട്ട വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്ര ചെയ്ത് ആ വീടിനെ പറ്റി പ്രത്യേകിച്ച് പറയാനുണ്ട്. കാരണം ഒരു പ്രത്യേക തരം വീടാണ് അത്, ഹോളോ ബ്രിക്സ് ആണ്. അവിടെ ചൂട് അധികം അറിയത്തില്ല, അദ്ദേഹം എവിടെയോ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം വലിയൊരു കലാകാരന് സൃഷ്ടാവുമായിരുന്നു. കാരണം ആ വീടിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈശ്വരൻ സഹായിച്ച് അതെല്ലാം നടത്തി കൊടുക്കാൻ സാധിച്ചു. കാരണം മനോഹരമായ വെളിയിൽ നിന്ന് നോക്കുമ്പോഴും അകത്ത് എന്നാലും അധികം മുറികളും, മൂന്ന് മുറിയും ഒരു ചെറിയ കൺസൾട്ടേഷൻ റൂമും ആണുള്ളത്. രണ്ടു നില വീട് വേണ്ടെന്ന് അദ്ദേഹത്തിന് നിർബന്ധം. എല്ലാ അഭിപ്രായങ്ങളും സത്യം പറയുക ആരും വിശ്വസിക്കത്തില്ല, എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളേ ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാരണം ആ ഡോക്ടറിന്റെ കൗൺസിലിംഗ് ആണ് ഇതിന്. പിന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട വീടൊക്കെ വെച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ആ വീട്ടിൽ ഞങ്ങൾ മക്കളുടെയൊക്കെ വിവാഹവും അവിടെ വന്നതിന് ശേഷമായിരുന്നു. ഐശ്വര്യമായിട്ട് നാട്ടിലെ എല്ലാവരെയും വിളിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ സന്തോഷവാനായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം ഈ മാണിക്കക്കല്ല് ഞാൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പിന്നെ 66 വയസ്സായപ്പോൾ എന്നെ, ഞങ്ങൾ തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹത്തിന് 67 വയസ്സും എനിക്ക് 66 വയസ്സും ഉള്ള സമയത്താണ് ഈ ക്യാൻസറിന്റെ ഇതിൽ ചികിത്സയായിരുന്നു. പിന്നെ ഇവിടെ എന്റെ ചേച്ചി കുസുമത്തിന്റെ വീട്ടിൽ വെച്ചാണ് സാധനമായിട്ടുള്ള ഇത് വന്നത്. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ നീ ആയിരിക്കണം എന്റെ കൂടെയെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് എത്രയും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും നോക്കാൻ കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കയ്യിലല്ല. പിന്നുള്ള ഏകാന്ത ജീവിതം ഞാൻ കവിതയ്ക്കായിട്ട് പോയി. ഒരുപാട് സൗഹൃദങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു. അതെല്ലാം ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അജയനോടൊത്തുള്ള ജീവിതം, അജയൻ ഇങ്ങനെ ആയി പോയതുകൊണ്ട് അജയനിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന എന്റെ ജീവിതം ഇപ്പോൾ അങ്ങനെയല്ല. കാരണം അജയനെ പറ്റി എന്നും ഓർമ്മയുണ്ട്. പക്ഷെ ഇന്നത്തെ എന്റെ ജീവിതം, ഞാൻ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും എന്റെ മെഡിക്കൽ പ്രൊഫഷൻ പോലും ഞാൻ കൈവിട്ടിട്ടില്ല. ചോദിക്കുന്നവർക്കെല്ലാം നമ്മളാലാവുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നവർക്ക് ആ നാട്ടും പുറത്ത് എഴുതി കൊടുക്കാറുണ്ട്. പാലിയേറ്റീവിന്റെ ഒരു കോഴ്സ് എടുത്തു പാലിയ ഇന്ത്യയുടെ ഓച്ചിറയിലെ മദർ തെരേസ പാലിയേറ്റീവ് സെന്ററുമായിട്ട്. പറ്റുന്നിടത്തോളം ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും പറ്റുന്നിടത്തോളം, അല്ലെ ആരെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലെ ഒരിടത്ത് വീട്ടിൽ ചെന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും സാമ്പത്തികമൊന്നും വാങ്ങിക്കാതെ എന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിൽ ജോലി ചെയ്യാൻ, അതായത് ജോലി കളഞ്ഞിട്ടില്ല, അതുപോലെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഇന്നുണ്ട്. പിന്നെ ഓർമ്മകളിലല്ല ജീവിക്കേണ്ടേ എന്ന് എന്റെ ഒരുപാട് സൗഹൃദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സൗഹൃദം, ഇനി നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട്, ആ കഴിവുകൾ ഉപയോഗിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. ഇതെല്ലാം എന്റെ ജീവിതത്തിലെ മുതൽക്കൂട്ടാണിപ്പം. അജയൻ എന്നുള്ള ആ മഹൽ വ്യക്തിയുടെ കൂടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഞാനല്ല ഇന്നുള്ള ഞാൻ. ഇന്ന് ഞാൻ സാമൂഹ്യമായിട്ടും എല്ലാവരുടെയും വേദനകളും എല്ലാവരുടെയും വിഷമങ്ങളും ഉൾക്കൊണ്ട് സാമൂഹ്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ജീവിതമാണെന്ന് ചാരിതാർത്ഥ്യത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു.
1: സായന്തനം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് മാഡം ഇത്രത്തോളം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ധാരാളം അനുഭവങ്ങൾ പല രീതിയിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും ഒക്കെ ഉള്ള അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുതിർന്ന പൗരന്മാരോട് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്?
0: അത് പറയുമ്പോഴേ വിപുലമായിട്ട് പറയേണ്ടി വരും. കാരണം നമ്മളാണ് മാറേണ്ടത്. അതായത് കാലം മാറി, കുട്ടികൾക്ക് സമയമില്ല. അപ്പം പ്രായമുള്ളവരുടെ മാനസികാവസ്ഥ മാറണം. എപ്പോഴും ബാങ്ക് ബാലൻസ് പോലെ കുട്ടികളിൽ നിക്ഷിപ്തമായൊരു ജീവിതം ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കരുത്. അവർക്ക് പറ്റുന്ന കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റും. ഞാനിതൊന്നും പറഞ്ഞ ആരുടെ പുതുതലമുറയുടെ കുറ്റപ്പെടുത്തലല്ല. ലോകം മുന്നോട്ട് പോകുമ്പോൾ അവർക്കും അതിനനുസരിച്ച് മാറാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്റെ മൂത്ത മകള് US അവർക്ക് പറ്റുമ്പോൾ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ അവർക്ക് വരാനോ ചെയ്യാനോ കഴിയത്തില്ല. ഇതിലെല്ലാം പരാതിയും പരിവട്ടവും ആയിട്ട് കുട്ടികളുടെ പുറകിന് പോകുന്ന ഒരു സീനിയർ ഇതെന്ന് പറയുന്നത് തികച്ചും എന്താ പറയണ്ട കാലഘട്ടത്തിന് അനുയോജ്യമല്ല. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ അവരെ ഒരു ഇതിൽ ആക്കി വിടുമ്പോൾ അവർക്ക് പറ്റുന്നതേ അവർക്ക് ചെയ്യാനൊക്കൂ എന്നുള്ള ഒരു ബോധ്യം വരണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ എന്റെ ഒരു മകള് സ്ഥലത്തുണ്ട്, അവൾ എന്നെ നോക്കും. നോക്കും എന്ന് പറഞ്ഞാലും അവർ രാവിലെ ഇറങ്ങി പോകുമല്ലോ. മക്കളെല്ലാം അവനോന്റേതായി കഴിയുമ്പോൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകാതെ നമ്മുടേതായ ഒരു കാര്യങ്ങളും നമ്മുടെ കഴിവുകളും വികസിപ്പിച്ച് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, സ്വതന്ത്രമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു മെന്റാലിറ്റി തന്നെ സമൂഹത്തിനുണ്ടാണ്. കാരണം മക്കളെ പറ്റി പരാതി പറഞ്ഞ അവര് ചെയ്യുന്നില്ല, അവര് നോക്കുന്നില്ല, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കാലഘട്ടം മാറി, അവരെ സംബന്ധിച്ച് പറ്റുന്നതൊക്കത്തുള്ളൂ. പലരും ജോലി തേടി ഔട്ട് ഓഫ് ഇത് പോയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരു ഇതുണ്ടാകണം സീനിയർ ആൾക്കാർക്ക്. കുറഞ്ഞ പക്ഷെ അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ അതായിരിക്കും പുതിയ ജനറേഷന്റെ ഏറ്റവും വലിയ ബ്ലിസ്. കാരണം ഒരു മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യേകമായിട്ട് കാണുക, ഭാര്യയെ അക്സെപ്റ്റ് ചെയ്യുക, ഇതൊക്കെ പണ്ട് കാലത്തും ഉണ്ട്. പക്ഷെ ഇന്ന് അത് ചെയ്യുന്നില്ല. അവരെ ഉടനെ തന്നെ അവരുടേതായ സുഖങ്ങളിലേക്ക് പോവും. നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അവരെ ചേർത്ത് പിടിച്ച് അത് കൊണ്ടുപോകാൻ, ആ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ മക്കളെ സ്നേഹിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. പിന്നെ പറ്റുന്ന കാര്യങ്ങൾ വർത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള. രോഗങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, നമ്മുടെ ആരോഗ്യം നോക്കുക, ഏറ്റവും പ്രധാന കാര്യമാണത്. നമ്മള് നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം. വയസ്സായവര് ഇത് വേറൊരാൾ വന്ന് നോക്കും, മകൻ വന്നാലേ ആശുപത്രി പോകത്തുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല. മകന് പലതരം ബുദ്ധിമുട്ടുകളിലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ജോലി പോലും ചിലപ്പോൾ അവർക്ക് ത്രാസി തുങ്ങി കിടക്കുന്ന ആ സാഹചര്യത്തിൽ ഞാൻ അവനെ എങ്ങനെ വളർത്തിയതാ, ആ ഒരു ചോദ്യം ഒരിക്കലും മക്കളോട് ചോദിക്കരുത്. ചോദിക്കാൻ അത് അഫോർഡ് ചെയ്യുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ സ്നേഹിക്കും, സ്നേഹിക്കാതിരിക്കത്തില്ല. ആ ഒരു തോന്നലോടെ വയസ്സായവര് ആരോഗ്യം സംരക്ഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കും.
1: ഏതായാലും ഇവിടെ വരികയും നമ്മുടെ ശ്രോതാക്കളുമായി ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം. നന്ദി അറിയിക്കുകയാണ്.
2: റിട്ടയർഡ് അനസ്തേഷ്യോളജിസ്റ്റും എഴുത്തുകാരിയുമായ സുഷമ അജയനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകിട്ട് 4 മണിക്ക്.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1952 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള സായന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം അഭിമുഖം. ഇതിൽ പി എം ശ്രീ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കവരത്തിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ ശ്രീ ആഷിഖ് എം ഐയുമായി മുഹമ്മദ് നിഷാം നടത്തുന്ന അഭിമുഖം എന്ന പരിപാടിയും 5:30 അലിയുൽ ഷെയ്ഖ് പങ്കെടുക്കുന്ന യുവവേദി എന്ന പരിപാടിയും തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായ ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്. എന്ത്?
1: ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
0: കൂൾ ആകൂ.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി.

കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം. ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5:32.
2: അഭിമുഖം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ അഭിമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഭാരതത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ഒരു മത്സരമാണ് സുബ്രതോ കപ്പ്. ഈ ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിനായി ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഇന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു മഹത്തായ കായിക മാമാങ്കത്തിന് വേണ്ടി നമ്മുടെ ദ്വീപുകളും തയ്യാറാവുകയാണ്. അപ്പോൾ സുബ്രതോ കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിനായിട്ടുള്ള സെലക്ഷൻ മത്സരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി നമ്മുടെ വിവിധ ദ്വീപുകളിൽ നിന്ന് ഈ മൺസൂണിന്റെ പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് ദ്വീപിലെ കായിക താരങ്ങൾ തലസ്ഥാന നഗരിയായ കവരത്തിയിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഈ ഒരു കായിക മത്സരത്തിനുള്ള ആരവങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. സുബ്രതോ കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ PM ശ്രീ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കവരത്തിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുമായ ശ്രീ ആഷിഖാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ആകാശവാണി കവരത്തിയിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു.
2: ഇത്തവണത്തെ സുബ്രതോ കപ്പ് സെലക്ഷൻ ടൂർണമെന്റിന് ലഭിച്ച ഒരു ജനങ്ങളുടെ പങ്കാളിത്തം, നാട്ടുകാരുടെ ഒരു സഹകരണം, അതുപോലെ തന്നെ വിവിധ ദ്വീപുകളിൽ നിന്ന് എത്തിയിട്ടുള്ള ടീമുകളുടെ ഒരു പ്രതികരണം, ഇതൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു?
3: തീർച്ചയായിട്ടും 100% നമ്മൾക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കവരത്തി ദ്വീപായാലും അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഗാലറി മൊത്തം നാട്ടുകാർ കൈയടക്കിയ അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് മാസ് ഡിസ്പ്ലേ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആവേശം അവിടെ കാണാനുണ്ടായിരുന്നു. അവരുടെ കയ്യടിയും അങ്ങനെ അവരുടെ നല്ല പങ്കാളിത്തമായിരുന്നു. എല്ലാ ദ്വീപുകളിൽ നിന്നുമുള്ള നല്ല നല്ല സന്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലൂടെ അവർ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ തരുന്നുണ്ട്. 100% നമ്മളുടെ നാട്ടിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കായിക പ്രേമികളും അങ്ങനെ വേണ്ട എല്ലാവരും നമ്മൾക്ക് ഇതിനു വേണ്ടി നല്ലൊരു സപ്പോർട്ടും തരുന്നുണ്ട്. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായിക താരങ്ങൾ, കായിക പ്രേമികൾ എന്നിവർ അവർ മത്സരങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടിയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടിയും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
2: ഇന്നലെ ഇതിന്റെ ഇനാഗുറേഷൻ മീറ്റ് ആയിരുന്നു. ഫുട്ബോൾ കളിയിനെ എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനവിഭാഗമാണ് ദ്വീപിലെ ജനങ്ങൾ. എന്നാൽ പോലും ഈ ഒരു മൺസൂൺ സീസണിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും വിവിധ ദ്വീപുകളിൽ നിന്നുള്ള കളിക്കാരെയും ഒഫീഷ്യലുകളെയും ഒക്കെ ഈ ഒരു ഒറ്റ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ഇത്ര ഒരു വലിയ ടൂർണമെന്റ് സംഘടിപ്പിക്കുക എന്നത് പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് സംഘടിപ്പിക്കുമ്പോൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളൊക്കെ എന്തായിരുന്നു? എങ്ങനെയാണ് അതിനെ മറികടന്നത്?
3: തീർച്ചയായിട്ടും ഇത് ഒരു നല്ല വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ആദ്യം നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സ് വെൽ പ്ലാൻഡ് ആയിട്ട് ഓരോ വർഷവും നമ്മൾക്ക് അവർക്ക് സ്പോർട്സ് അക്കാഡമിക് കലണ്ടർ ഇറക്കുന്നുണ്ട്. അതുപ്രകാരമാണ് ഓരോ ടൂർണമെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് സുബ്രതോ മുഖർജി ആയാലും ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് ആയാലും ഇന്റർ ഐലൻഡ് കോമ്പറ്റീഷൻ ആയാലും എന്തായാലും നമ്മൾക്കൊരു പ്രീ പ്ലാൻഡ് ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് കൊടുക്കും. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പോൾ നമ്മൾ അടുത്ത മാസമാണ് ഈ കോമ്പറ്റീഷൻ തുടങ്ങുന്നത്, വെല്ലിൻ അഡ്വാൻസ് ആയിട്ട് ഒരു മാസം മുമ്പേ നമ്മൾ ഈ ഷെഡ്യൂൾ കൊടുക്കും. ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പോകാനും വരാനുമുള്ള ടിക്കറ്റൊക്കെ ബ്ലോക്ക് ചെയ്യണം, അവർക്ക് ടിക്കറ്റ് വേണം, അതിനെക്കുറിച്ചൊരു റിക്വസ്റ്റും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ഐലൻഡിലുള്ള കണ്ടീജൻ്റിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു നാട്ടിന് 32 പ്ലേയേഴ്സും 3 ഓഫീഷ്യൽസ് അങ്ങനെ 35 പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വരാനും തിരിച്ചു പോകാനുമുള്ള ടിക്കറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നേരത്തെ തന്നെ അവർക്ക് ലെറ്റർ കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു കാൽക്കുലേഷനൊക്കെ നടത്തി അവർ വരുന്ന മാസത്തിലെ ഷെഡ്യൂളിൽ അത് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നന്നായിട്ട് നമ്മൾക്ക് കുട്ടികളെ എത്തിക്കാനും തിരിച്ചുകൊണ്ട് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവിടേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്.
2: പക്ഷേ എന്നാലും ഈ ഒരു മൺസൂൺ സീസണിൽ കപ്പലിൻ്റെ എണ്ണം കുറവാണ്, യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ്, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്?
3: അല്ല, ഈ സാഹചര്യം വന്നാൽ തന്നെ എല്ലാത്തിനും നമ്മൾക്ക് മുമ്പിൽ വരുന്നത് പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരാണ് ഷിപ്പ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ
2: അറേഞ്ച് ചെയ്യുന്നത്.
3: അപ്പൊ അവർക്കും ഈ സ്പോർട്സിന് ഇങ്ങനെ വളർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് അവരുടെയും ഒരു താല്പര്യമാണ്, അവർക്കും അതിനോട് ഉള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ പ്രീ പ്ലാൻ ചെയ്ത വർക്കൗട്ട് ചെയ്ത കറക്റ്റ് ഷെഡ്യൂളൊക്കെ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ അവസരത്തിൽ പറയാനുള്ളത് ശരിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന്റെ പേരിലും ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലും പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അഗേതമായി നന്ദി രേഖപ്പെടുത്തുന്നു.
2: ഇതിന്റെ സംഘാടകർ ആരൊക്കെയാണ്?
3: സംഘാടകർ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഉണ്ട്, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പി എം ശ്രീ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ ചെയർമാൻ ഹാഷിം സാർ, വൈസ് ചെയർമാൻ ഉണ്ട്, അതിന്റെ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഉണ്ടാവും, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിസിറ്റി ഉണ്ടാവും, അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ഉണ്ടാവും, പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉണ്ടാവും. അങ്ങനെ ഉള്ള ഒരു കമ്മിറ്റി, ടെക്നിക്കൽ കമ്മിറ്റി അങ്ങനെ. പിന്നെ അതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ടാവും, കോച്ചസ് ഉണ്ടാവും, അതേപോലെ തന്നെ റഫറീസ് ഉണ്ടാവും. അങ്ങനെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്.
2: വിവിധ ദ്വീപുകളിൽ നിന്നായിട്ട് കായിക താരങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒഫീഷ്യൽസും ഇതിന്റെ മത്സര സംഘാടകരും കോച്ചസും റഫറീസും ഒക്കെ നമ്മുടെ ദ്വീപുകാർ തന്നെയാണ്. ഇതിൽ നിന്നാണ് നമുക്ക് ടീമിനെ തിരഞ്ഞെടുക്കേണ്ടത്.
3: അതെ അതെ,
2: ഇത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു പ്രയാസകരമായ ഒരു കാര്യമാണ്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു സുതാര്യതയും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റിയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും നല്ല കളിക്കാരെ നമ്മൾ ഇതിന് തെരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ്?
3: ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഈ സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ സെലക്ഷൻ ടൂർണമെന്റ് നോംസ് അനുസരിച്ച് ഏത് സ്കൂളാണോ വിൻ ചെയ്യുന്ന അവരാണ് ഇന്റർനാഷണൽ ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുക. കഴിഞ്ഞ വർഷമാണ് അണ്ടർ 17 ഗേൾസ് വിഭാഗത്തിൽ ഫുട്ബോൾ സുബ്രതോ മുഖർജിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
2: അതിനു മുമ്പ് പോയിട്ടില്ല,
3: അതിനു മുമ്പ് ഗേൾസ് ഉണ്ടായിരുന്ന ഗേൾസ് ആ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ആന്ധ്രത്തിലുണ്ടല്ലോ, അവിടെ നിന്ന് അവർ നാഷണൽസ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇന്റർ ഐലൻഡ് ലെവലിൽ ഒരു കോമ്പറ്റീഷൻ വരുന്ന കഴിഞ്ഞ വർഷമാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അപ്പൊ അതിലെടുത്ത് പറയുകയാണെങ്കിൽ 7 ദ്വീപുകളിൽ നിന്നായിരുന്നു ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ളത്. ചേത്തലാങ്കുളത്തൻ ദ്വീപിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനെ ഒരു സംരംഭം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു വാതിൽ തുറന്നു വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കായിക താരങ്ങൾ ഇങ്ങനെ എടുത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കൊണ്ടുപോയി ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ

0: ഉള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ സെലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ, പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷദ്വീപ് കണ്ടീഷൻ അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ വന്ന് നമ്മൾ ട്രെയിൻ ചെയ്തു, കോമ്പീറ്റ് ചെയ്തു. ആ കോമ്പീറ്റ് ചെയ്തപ്പോൾ അവർ അതിൽ ആന്ത്രോത്ത് വിന്നേഴ്സ് ആയിരുന്നു, റണ്ണറപ്പ് അഗത്യും സെക്കൻഡ് റണ്ണറപ്പ് കവരത്തിയുമായിരുന്നു. ഈ വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളുടെ 9 ദ്വീപിൽ നിന്നും ഗേൾസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾക്ക് നല്ല ഒരു മെച്ചപ്പെട്ട കായിക ഇത് വളർത്തിക്കൊണ്ടുവരുന്നതാണ്. അതിലൂടെ പുതിയ പുതിയ കുട്ടികൾ വരുന്നുണ്ട്, പങ്കാളിത്തം കൂടിക്കൊണ്ടുവരികയാണ്. അവരുടെ ബോൾ കൺട്രോൾ, ഫിറ്റ്നസ്, ഇതെല്ലാം നമ്മൾക്ക് മെച്ചപ്പെട്ട് വരാം. ഭാവിയിൽ നമ്മൾ ഒരു 2-3 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ കോമ്പറ്റീഷന്റെ ലെവൽ മാറും. കാരണം കഴിഞ്ഞ വർഷം കോമ്പീറ്റ് ചെയ്ത പോലെയല്ല ഈ വർഷം, അതിനേക്കാൾ മെച്ചപ്പെട്ട് വരികയാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന് വളരെയധികം നന്ദി പറയണം. കാരണം നമ്മൾക്ക് പെൺകുട്ടികളുടെ പങ്കാളിത്തം സ്പോർട്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ വരുന്ന LSG സ്വിമ്മിംഗ് കൂടി ഗേൾസിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫസ്റ്റ് ടൈമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് തലത്തിലും, ബോയ്സിലായാലും ഗേൾസിലായാലും, പൊതു കായിക താരങ്ങൾക്ക് വളരാനുള്ള എല്ലാ മേഖലകളും ഡിപ്പാർട്ട്മെന്റ് തുറന്നു തരുന്നുണ്ട്. ഈ അവസരത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന് എല്ലാ കായിക പ്രേമികളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു.
1: നേരത്തെ പറഞ്ഞ പോലെ ഈ കായിക താരങ്ങളെ ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ അവരെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് 1960s നമ്മുടെ ഈ സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിലും ഫുട്ബോൾ അക്കാഡമികളുണ്ട്, അതുപോലെ സായി സെന്ററുകളുണ്ട്. ഇങ്ങനെ ഗ്രാസ് റൂട്ട് ലെവല് ട്രെയിനിങ് തുടങ്ങിയ ഒരു രണ്ട് സ്ഥാപനങ്ങളാണ്. അവിടെ നിന്നുള്ള ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
0: ഉദാഹരണം പറഞ്ഞാൽ സായി സെന്ററിൽ നിന്നുള്ള കുട്ടികളാണ് അതിലും. അതിൽ സെലക്ഷൻ പ്രോസസ്സ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ആന്ധ്രദ്വീപിലെ മിക്കവാറും ഉള്ള കുട്ടികളൊക്കെ അവിടെ സായി സെന്ററിലുള്ള കുട്ടികളാണ് ഗേൾസിൽ വരുന്നത്.
1: നന്നായിട്ട് പെർഫോം ചെയ്യും,
0: നല്ല പെർഫോം, ബോയ്സും ഗേൾസും വരുന്നത്. അതേപോലെ അമ്മിനി ദ്വീപിൽ നമ്മുടെ ലക്ഷദ്വീപ് ഫുട്ബോൾ അക്കാഡമി ഉണ്ട്. അവിടെ നിന്നും നല്ല അണ്ടർ 17 ലെവലിലുള്ള കുട്ടികളുണ്ട്, അണ്ടർ 14 ലെവലിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഈ വർഷം ഡിപ്പാർട്ട്മെന്റ് അണ്ടർ 14 ലെവലുള്ള ബോയ്സിന് വേണ്ടി ഫുട്ബോൾ മത്സരം ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾക്ക് എങ്ങനെ വളർത്തിക്കൊണ്ട് പോവാം എന്നുള്ള ഒരു സംരംഭമാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമ്മൾക്ക് ഇതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കാം.
1: അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂൾ തലത്തിൽ തന്നെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, നമുക്ക് കായിക താരങ്ങളെ തിരിച്ചറിയുകയും എന്നാൽ നമുക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം നൽകാൻ കഴിയാതെ വരികയും നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല മെച്ചപ്പെട്ട ഒരു കായിക പരിശീലനം കൊടുത്താൽ ഇതിലും നല്ല കായിക താരങ്ങളായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ള താരങ്ങളാണെന്ന് വിചാരിക്കാം. അവരെ നമുക്ക് ഇങ്ങനത്തെ മത്സരങ്ങളിൽ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അവരെ കണ്ടെത്തി ഇങ്ങനത്തെ ഒരു മത്സരത്തിന് വേണ്ടി പരിപോഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്?
0: അല്ല, നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഇതിന്റെ ലക്ഷ്യമിട്ടാണ് നമ്മൾ ഇന്റർ JV പോലെയുള്ള മത്സരങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഈ ഇന്റർ JV ലെവൽ എന്ന് പറയുന്നത് ബോയ്സ് ആൻഡ് ഗേൾസിന്റെ 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇന്റർ JV മത്സരങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഇന്റർ JV മത്സരങ്ങളിൽ നിന്നാണ് ഇവര് എന്ത് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി വന്നത്. ഇവരുടെ ചുവട് വെപ്പ് എന്ന് പറയുന്ന ഇന്റർ JV ആണ്. അതിൽ നിന്നാണ് താരങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. അപ്പൊ നമ്മൾ നോക്കും ഇന്റർ JV മത്സരങ്ങളിലെ നല്ല പെർഫോമൻസ് വെക്കുന്ന കുട്ടികളെ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. അവർ 6 ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവരെ ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ ലെവലിലും നമ്മളിങ്ങനെ വളർത്തി വളർത്തി വളർത്തി കൊണ്ടുവന്ന്, ഇപ്പം മുബസ്സിന മുഹമ്മദിനെ എടുത്ത് കഴിഞ്ഞാൽ ഇന്റർ JV എന്ന് തുടങ്ങി ഇപ്പൊ ഇന്റർനാഷണൽ ലെവൽ വരെ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അക്രമിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ സ്കൂൾ കായിക മേള തുടങ്ങിയിട്ട് ഇപ്പൊ നാഷണൽ ലെവലിലേക്ക് ഉയർന്ന ഒരു കളിക്കാരനായി മാറി. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളിലെ ലക്ഷദ്വീപിലുള്ള എല്ലാ കായിക താരങ്ങളും വളരെ മുൻപന്തിയിൽ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്താനുള്ള പരിപാടികളാണ് ഡിപ്പാർട്ട്മെന്റ് ആസൂത്രണം. കാരണം ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വളരാൻ വേണ്ടി എല്ലാ മേഖലയിലും ഇപ്പൊ ലക്ഷദ്വീപ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്.
1: ഏതായാലും നമ്മുടെ സുബ്രതോ കപ്പിനുള്ള സെലക്ഷൻ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇത്തവണ പങ്കെടുക്കുന്ന കുട്ടികളുടെ കായിക ക്ഷമതയിലും കളി മികവിലും ഒക്കെ എന്തെങ്കിലും പുരോഗതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും ഈ വർഷം മുൻവർഷത്തെക്കാളും നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സ്ട്രാറ്റജി എടുത്താലും ബോൾ കൺട്രോൾ എടുത്താലും അവരുടെ കളിയിലെ മികവുകളും ഫിറ്റ്നസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം മെച്ചപ്പെട്ടു വരുന്ന, ഓരോ വർഷവും നമ്മൾക്ക് മെച്ചപ്പെട്ടു വരും തോറും നമ്മൾക്ക് അന്തർദേശീയ തരത്തിൽ കോമ്പിറ്റ് ചെയ്യാനുള്ള ഒരു കോമ്പിറ്റൻസി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയാണ് അവരെ ഫിറ്റ്നസ് ലെവലായാലും ബോൾ കൺട്രോൾ ആയാലും അവർ സ്കില്ലായാലും ടെക്നിക് സ്റ്റാറ്റിക്സ് ഒക്കെ മുൻ വർഷത്തെക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട്.
1: അതുപോലെ തന്നെ നമ്മുടെ ഈ കളിക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും പിന്നെ അവരുടെ ക്ഷേമവും, പ്രധാനമായും ഇപ്പോൾ മറ്റു ദ്വീപുകളിൽ നിന്ന് എത്തിയ കോച്ച് അല്ലെങ്കിൽ കായിക താരങ്ങൾ, അവർക്കുള്ള താമസ സൗകര്യം, കൃത്യമായ പോഷകാഹാരം, അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽപ്പ്, വൈദ്യസഹായം തുടങ്ങിയവ ഉറപ്പാക്കാൻ ഈ ടൂർണമെന്റ് കമ്മിറ്റി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്?
0: ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഓൾറെഡി അവർക്ക് അവരുടെ ഭക്ഷണത്തിനും താമസത്തിനുള്ള പൈസ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ടീം മാനേജറാണ് അവർക്ക് അക്കോമഡേഷൻ എവിടെയാണോ, ഫുഡ് എവിടെയാണോ, കംഫർട്ടായിട്ടുള്ള സ്ഥലം അവർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നല്ല അക്കോമഡേഷനും നല്ല ഫുഡും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
1: അതൊരു സെക്രട്ടറി എന്നുള്ള നിലയിൽ അതൊക്കെ അന്വേഷിക്കാറുണ്ടോ?
0: യെസ്, തീർച്ചയായിട്ടും അവരെ നമ്മുടെ ദ്വീപിലേക്ക് വന്ന് ഇറങ്ങുന്ന മുതൽ തിരിച്ചു പോകുന്നത് വരെ അവരുടെ അക്കോമഡേഷനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും അവരുടെ എല്ലാ എന്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാ വെൽഫെയറും അന്വേഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഈ മത്സരങ്ങൾക്ക് ശേഷവും നമുക്ക് നിരവധി പുതിയ കായിക താരങ്ങളെയൊക്കെ പരിചയപ്പെടാം. ഇന്നലെ കണ്ട കായിക താരങ്ങളായിരിക്കില്ല, പുതിയ പെർഫോമൻസുമായിട്ട് പുതിയ പുതിയ കായിക താരങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ നമുക്ക് പരിശീലനത്തിന്റെ സാധ്യതകളും അതിൻ്റെ ഒരു തീവ്രതയും അതിൻ്റെ സാധ്യതകളും കൂടി പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാവി പരിശീലനവും പുതിയ ദേശീയതല മത്സരങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളും കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും ഓരോ വർഷങ്ങളിലും മത്സരത്തിന് പോകുന്നതിന് മുമ്പേ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം. അപ്പോൾ അതിനുള്ള ടൈം എന്ന് പറയുന്ന ടൈം ബോണ്ട് വളരെ കുറവായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ടൈം കഴിഞ്ഞാലുള്ള ടൈമാണ് നമ്മൾക്ക് കോച്ചിങ് ക്യാമ്പിനൊക്കെ കിട്ടുന്നത്. അതും പരിമിതങ്ങളായ ടൈമാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾ മദ്രസ കാര്യങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് മിക്കവാറും മോർണിംഗ് ടൈമിൽ കിട്ടിക്കോണമെന്നില്ല. പക്ഷേ ഈവനിങ് ആഫ്റ്റർ സ്കൂൾ അവേഴ്സിലാണ് നമ്മൾ ഈ ട്രെയിനിങ് കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റുന്നത്. അപ്പം അതൊന്ന് ക്രമീകരിച്ചിട്ട് സ്കൂൾ ലെവലിൽ പോകുന്ന കുട്ടികൾക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ടൈം പീരീഡ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഏത് ദ്വീപിലെ കായിക ഈ ഇതിനുള്ള സെലക്ഷൻ നടത്തിക്കഴിഞ്ഞാലും ഒരു 1-3 മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ സെലക്ഷൻ നടത്തും, പിന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സീക്വൻസിൽ വന്നിട്ടാണ് ടൂർണമെന്റിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് നല്ല ഒരു കോമ്പറ്റീഷൻ കാഴ്ചവെക്കാൻ പറ്റും. അത് കുട്ടികൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഇപ്പോൾ ഏത് ദ്വീപിലെടുത്താലും നമുക്ക് ട്രെയിനിങ് ചെയ്യാനുള്ള മേഖലകളൊക്കെ ഉണ്ട്. നമ്മളുടെ ദ്വീപിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുട്ബോൾ കോച്ചസിനെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ട്രെയിനിങ് നടത്താം. അവർക്ക് തന്നെ ഷെഡ്യൂളുണ്ട് ഓൾറെഡി, ഓരോ വർഷം എവിടെയൊക്കെ ട്രെയിനിങ് നടത്തണം എന്നുള്ള ഷെഡ്യൂൾ കലണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും കൂടി സപ്പോർട്ട് ചെയ്യും, നമുക്ക് നല്ലോണം ബിൽഡ് ചെയ്ത് മുമ്പോട്ട്
1: കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സെലക്ഷൻ ടൂർണമെന്റിലൂടെ വിജയിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ടീമിന് ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പായി അവർക്ക് പ്രത്യേക കോച്ചിങ് ക്യാമ്പ് കൊടുക്കണം. കാരണം ഇവിടുത്തെ കാലാവസ്ഥയും വ്യത്യാസമാണ്, നമ്മൾ നേരിട്ട ടീമായിരിക്കില്ല, നമ്മൾക്ക് മത്സരങ്ങളൊക്കെ പരിമിതമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലയിൽ പ്രത്യേക കോച്ചിങ് ക്യാമ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ ടൂർണമെന്റ് കഴിഞ്ഞ് വിന്നേഴ്സ് ആവുന്ന സ്കൂളുണ്ടല്ലോ, അവർ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ അവർ ട്രെയിനിങ് കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ദ്വീപിൽ തന്നെ കണ്ടക്ട് ചെയ്യും, ഇല്ലെങ്കിൽ കേരളത്തിൽ കണ്ടക്ട് ചെയ്യും. പക്ഷെ അതിൽ നോർമൽ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടും അവരുടെ ഗ്രൗണ്ടും സെയിം ആണ്. ഡൽഹിയിൽ എയർഫോഴ്സിന്റെ ഗ്രൗണ്ടിലാണ്, നമ്മുടെ ഗ്രാസ് കോർട്ടാണ്, നമ്മുടെ സെയിം കോർട്ട് തന്നെയാണ്. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷൻ ആണ്. അവിടുത്തെ അന്തരീക്ഷവും നമ്മുടെ അന്തരീക്ഷവും നമ്മൾ വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല നമ്മൾ കോമ്പറ്റീഷൻ നടത്തുന്ന ടൈമിലല്ല ഡൽഹിയിൽ കോമ്പറ്റീഷൻ നടത്തുന്നത്. നമ്മൾ മോർണിംഗ് 6:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 9:30, 10:30 ഉച്ചയ്ക്ക് ശേഷം ഒരു 3:00 തുടങ്ങിയ ഇവിടെ അവിടെ അങ്ങനെയല്ല. നമ്മുടെ കളി വരുന്നത് ചിലപ്പോൾ 12 മണി, 1 മണി, 2 മണി വരെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആ ക്ലൈമറ്റ് ചേഞ്ചസ് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്.
1: ഇത്രയും ദൂരം യാത്ര ചെയ്തു പോവുകയാണ്, യാത്രയുടെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും, അതുപോലെ തന്നെ യാത്രാ ക്ഷീണം ഉണ്ടാവും, ഇതൊക്കെ കളീനെ ബാധിക്കാറുണ്ട്?
0: ആ തീർച്ചയായിട്ടും അത് ബാധിക്കും. കാരണം നമ്മൾ ലോങ് യാത്രയാണ്, ഡൽഹിയിലേക്ക് രണ്ട് ദിവസം 2.5 ദിവസമൊക്കെ യാത്ര ചെയ്തിട്ടാണ് എത്തുന്നത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ താമസ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ നല്ല 5-star ഫെസിലിറ്റീസിലൊക്കെയാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചസിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, പെർഫോമൻസ് നന്നായിട്ട് വരുന്നുണ്ട്.
1: ഏതായാലും നമുക്ക് നമ്മുടെ മത്സരങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇന്നലെ വ്യാഴാഴ്ച ഇവിടെ സുബ്രത കപ്പിന്റെ ഇനാഗുറേഷൻ ഫംഗ്ഷൻ ആയിരുന്നു. ആ മത്സരത്തിന്റെ ഇനാഗുറേഷൻ ഫംഗ്ഷനെ കുറിച്ച് ഒന്ന് പറയുക, എങ്ങനെയായിരുന്നു?
0: ഇനാഗുറേഷൻ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ വരവേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു മാസ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, അതിന് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ മൗലാന സാർ, അദ്ദേഹമാണ് റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആ ഒരു റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആ ഒരു പെർഫോമൻസും അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ റിസപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡയറക്ടർ ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഭരണി സാറ്, സാറിന് വളരെയധികം സന്തോഷം തോന്നി. അത് ആ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് തന്നെ സാറ് ബോള് തട്ടിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്.
1: ഭയങ്കര
0: സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ തുടക്കം തന്നെ മാർച്ച് പാസ്റ്റിലൂടെയാണ് തുടങ്ങുന്നത്. മാർച്ച് പാസ്റ്റ് വന്നു കഴിഞ്ഞ് ആ ഒരു സല്യൂട്ടൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് സാറിന്റെ ഒരു സംസാരത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾക്കും ഈ ഇനാഗുറേഷൻ ആണല്ലോ നമ്മൾക്ക് ഏറ്റവും നന്നായി, ഇനാഗുറേഷൻ വെൽഡിക്ടറി ഫംഗ്ഷൻ ആണ് നമ്മൾക്ക് ഏറ്റവും കളർഫുൾ ആക്കിയത്. അപ്പൊ നമ്മളാൽ കഴിയാവുന്ന അത്ര കളർഫുൾ ആക്കിയിട്ടുണ്ട്
1: സെക്രട്ടറി എന്നുള്ള നിലയിൽ മനസ്സ് നിറഞ്ഞു.
0: അത് മാത്രമല്ല നമ്മുടെ കമ്മിറ്റീസ്, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, പിന്നെ കമ്മിറ്റി മെമ്പേഴ്സ്, അവരുടെയൊക്കെ ഒരു കോർഡിനേഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കാണാനുണ്ടായിരുന്നു ഡയറക്ടറുടെ ആ സംസാരത്തിൽ നിന്ന്.
1: അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറാവുന്നത് അണ്ടർ 17 ബോയ്സ് ആൻഡ് ഗേൾസ്, അവരുടെ മത്സരമാണ് പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരം തുടങ്ങിയതിന് ശേഷം ഞാനും കളി കാണാൻ വരുന്നുണ്ട്. എന്താ പറയുക, അത്ര ഒരു നീറ്റായിട്ട് അതിൻ്റെ ഒരു കളിയുടെ നിയന്ത്രിക്കുന്ന റഫറീസ് ആയാലും ബാക്കിയുള്ള സംഘാടകരായാലും ഭയങ്കര നീറ്റായിട്ട് ഒരു എന്താ പറയുക ഒരു അന്തർദേശീയ കളി കാണുന്ന ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത്ര അച്ചടക്കത്തോടു കൂടി കളി സംഘടിപ്പിക്കുന്നു. ഈ സംഘാടകരെ കുറിച്ച്, അതായത് റഫറീസ്, ബാക്കി വരുന്ന ആൾക്കാരെ കുറിച്ച് എങ്ങനെ എന്താ കാഴ്ചപ്പാട്?
0: അല്ല, തീർച്ചയായിട്ടും ഒരു ടൂർണമെന്റ് വിജയം എന്ന് പറയുന്നത് നമ്മുടെ സംഘാടകരാണ്. അപ്പൊ നമ്മള് ഇത് ഒരു പ്ലാൻഡ് ആയിട്ട് ഒരു മിഷനാണ്, ഈ മിഷൻ തീർക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും, ഓരോ മാച്ചും ഷെഡ്യൂൾ ചെയ്തിട്ട് ഫിക്സർ ഇട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ടൈം കീപ്പ് ചെയ്യുക എന്നുള്ള കീ പോയിന്റ് എന്ന് പറയുന്നത് ടൈം കീപ്പ് ചെയ്യുക. അപ്പൊ നമ്മള് 6:30 കിക്ക് ഓഫ് ആണെങ്കിൽ 6 നമ്മൾ റെഡി ആയിട്ടുണ്ടാവും. ടീം റെഡിയായി ലൈനപ്പ് ഷീറ്റ് ചെയ്ത് 6:30 ടീം ലൈനപ്പ് ചെയ്തിട്ടുണ്ടാവും. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കൃത്യം 6:30 തന്നെ നമ്മൾ കിക്ക് ഓഫ് നടത്തും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം തന്നെ 5 നമുക്ക് നടത്തേണ്ടി വരും. അപ്പൊ ഇത് ഈ മാച്ചുകളൊക്കെ തീർക്കണമെങ്കിൽ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാലേ ഈ സംരംഭത്തിന് ഒരു
1: അന്തിമ
0: സഹകരണം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയേണ്ട വിവിധ ദ്വീപുകളിൽ നിന്ന് ടീം മാനേജേഴ്സ് ആണ്. അവര് അവരെ കുട്ടികളെ റെഡിയാക്കി കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ വന്ന് കൃത്യ ടൈമിൽ കീപ്പ് ചെയ്ത് കളിക്കുന്നതുകൊണ്ട് നമുക്ക് കളികളൊക്കെ നന്നായിട്ട് പോകും. പ്രത്യേകിച്ച് ഒഫിഷ്യേറ്റിംഗ് ഫീൽഡ് അവർ നല്ല അവെയറാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവെയറാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്.
1: സംഘാടകൻ എന്നുള്ള നിലയിൽ, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നുള്ള നിലയിൽ, ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് നൽകാൻ ഒരുപാട് സന്ദേശങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കായിക താരങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ഈ ഒരു മത്സരങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്?
0: അതിനെക്കുറിച്ച് പറയുകയാണ്, വിജയവും പരാജയവും കായിക ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ?
1: തീർച്ചയായും.
0: അപ്പൊ ആത്മവിശ്വാസത്തോടെയും അച്ചടക്കത്തോടുകൂടിയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടിയും കളിക്കുക. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കായിക താരങ്ങൾക്കും ആശംസകൾ നേരുന്നു. രക്ഷിതാക്കൾ മക്കൾക്ക് തുടർച്ചയായ പിന്തുണ നൽകണം. ലക്ഷദ്വീപിന്റെ കായിക മികവ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: അതായത് ലക്ഷദ്വീപിലെ ഒരു കായിക വികസനത്തിനും ഗ്രാസ് റൂട്ട് ഫുട്ബോളിനും സുബ്രത കപ്പ് നൽകുന്ന സംഭാവനയെ കുറിച്ച് ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളുകളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഉണ്ടല്ലോ, അപ്പൊ ആ ടൈമിൽ കുട്ടികളെ ഈ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മൈനർ ഗെയിമിലൂടെ, ചെറിയ കുട്ടികളാ മൈനർ ഗെയിമിലൂടെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അപ്പൊ ഓരോ ഒരു വർഷം കഴിയുമോറും, ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഇന്റർ ജെ ബി എന്നുള്ള മത്സരങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കൂൾ തുടങ്ങുമ്പോൾ, സ്കൂളിലെ റീഓപ്പണിങ് കഴിഞ്ഞ് ഒരു 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും, ഒരു ഈ വർഷത്തേക്ക് എന്തൊക്കെ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അത്ലറ്റിക്സിലായാലും ഫുട്ബോളിലായാലും നമ്മളിങ്ങനെ ഓരോ ഗെയിം പ്ലാനിലൂടെ നമ്മളിങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അത് ആ ഒരു ഇന്റർ ജെ ബി മത്സരങ്ങൾ കഴിയുമ്പോഴാണ് ഇവർക്ക് അടുത്ത ലെവലിലേക്ക് വന്ന് അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ ആറാം ക്ലാസ്സിലേക്ക് ആകുമ്പോഴത്തേക്ക് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവർക്ക് ആ ഏജായി. അപ്പോൾ അവിടെ നിന്ന് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് നടത്തും, അവരുടെ വർക്കൗട്ട് നടത്തും, അങ്ങനെ കോമ്പറ്റീഷൻ കൊണ്ടുപോകും. ഓരോ വർഷം കഴിയുമോറും പുതിയ പുതിയ കായിക താരങ്ങൾ നമ്മൾ ഉയർത്തുന്നേൽക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതിന് നമ്മളെ ഈ ഒരു സംരംഭത്തിന് സഹായിക്കാനായി നമ്മുടെ ലക്ഷദ്വീപിലെ അത്ലറ്റിക് കോച്ച് ജവാസ് സാറ് കോച്ചിങ് നടത്തുന്നുണ്ട്. അതേപോലെ ഫുട്ബോള് റഹ്മത്ത് സാറും ഷിറാസ് സാറും ഉണ്ട്. അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ പിന്നെ ആന്ധ്രോത്തിനെ എടുത്തു കഴിഞ്ഞാൽ സായി സെൻ്റർ ഉണ്ട്. കടമത്തെ എടുത്തു കഴിഞ്ഞാൽ കേലോ ഇന്ത്യ സെൻറ്ററിൽ അത്ലറ്റിക് കോച്ച് ഉണ്ട്, അവിടെ അത്ലറ്റിക് സെൻറ്റർ ഉണ്ട്. ഇവിടെ വരത്തി എടുത്തു കഴിഞ്ഞാൽ കേലോ ഇന്ത്യ വോളിബോൾ സെൻറ്റർ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ നാട്ടിലും പോയി അവർ ട്രെയിനിങ് നടത്തി പുതിയ കുട്ടികളെ കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ നമ്മളെ നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലിലേക്കും കുട്ടികളെ ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
1: ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ കോച്ചസ് ആയാലും നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കായിക പ്രേമികളായാലും എല്ലാവരും ഇങ്ങനെ കൈകോർത്ത് പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് അന്തർദേശീയ നിലവാരത്തിലുള്ള കായിക താരങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ സാധിച്ചത്.
0: തീർച്ചയായിട്ടും.
1: അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ മത്സരിക്കുന്ന കുട്ടികൾക്കും പിന്നെ അവരെ പിന്തുണക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അവരോടൊക്കെ നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കായിക താരങ്ങൾ മുമ്പോട്ട് വരിക. നമ്മുടെ രക്ഷിതാക്കൾ നമ്മളുടെ കുട്ടികളിലുള്ള കായിക മികവുകൾ അറിഞ്ഞുകൊണ്ട് അവരെ ഈ സംരംഭത്തിലേക്ക് ഇറക്കി വിട്ടാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തെ കുട്ടികളെ എത്തിക്കാൻ പറ്റൂ. അപ്പൊ നാട്ടുകാരോടും കായിക താരങ്ങളോടും നമ്മുടെ സ്കൂളിലുള്ള അധ്യാപകരോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക, ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിടുക. എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഉണ്ടോ അത്രത്തോളം നല്ല ടീമിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ മാക്സിമം കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട്, അതിനുവേണ്ടി അവരെ പറഞ്ഞയക്കുക, എല്ലാവിധ സപ്പോർട്ടും നൽകുക എന്നാണ് രക്ഷിതാക്കളോടും കായിക താരങ്ങളോടും പറയാനുള്ളത്.
1: ആകാശവാണിയുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ഒരു തിരക്കിനിടയിലും ഇവിടെ വന്നതിനും വിവരങ്ങളൊക്കെ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
0: താങ്ക് യു വെരി മച്ച്.
2: ഇന്ത്യൻ എയർഫോഴ്സിലെ ആദ്യത്തെ എയർ മാർഷലായിരുന്ന സുബ്രതോ മുഖർജി. അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി വർഷം തോറും സംഘടിപ്പിക്കുന്ന സുബ്രതോ കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിനായി ലക്ഷദ്വീപ് ടീം സെലക്ഷൻ മത്സരത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും പി എം ശ്രീ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കവരത്തിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനുമായ ശ്രീ ആഷിഖ് എമ്മയുമായി മുഹമ്മദ് നിഷാം നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നന്ദി, നമസ്കാരം.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 31 മിനിറ്റും 5 സെക്കൻഡും.
4: ആകാശവാണി കവരത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത അലീൽ ഷെയ്ഖിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇനിയിപ്പോൾ എനിക്ക് കവരത്തിയെക്കുറിച്ച് നമുക്ക് വ്ളോഗിലൂടെ പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്?
5: കവരത്തി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കവരത്തിയിലെ വ്ളോഗ് ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യും. നമുക്കിപ്പോൾ ജോലി തിരക്കുകളുണ്ട്, അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ വ്ളോഗിൽ വരുന്നതായിരിക്കും. കവരത്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇവിടെ വന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കവരത്തിയല്ല കവരത്തിക്കാരെയാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അതെന്തെന്ന് വെച്ചാൽ ഞാൻ കാണുന്ന കവരത്തി, ഈ പറയപ്പെടുന്ന ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയിൽ ഇന്ന് കാണുന്ന തിരക്കുകളും ഇതിനെല്ലാം മുമ്പ് ഈ കവരത്തിയിലോട്ട് ഒരുപാട് ദ്വീപിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇന്നാട്ട് ഈ ഇപ്പോൾ കാണുന്ന ലോഡ്ജ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ നാട്ടിലോട്ട് വന്നപ്പോൾ ജെട്ടിയിൽ നിന്ന് ഇവിടുത്തെ കാക്ക കാരണവന്മാർ നേരെ അവരുടെ സ്വന്തം വീട് പോലെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കിടത്തി, അവർ വരെ കടപ്പുറത്ത് കിടന്നിട്ട് ഇവർക്ക് വീട്ടിൽ കിടക്കാനുള്ള സൗകര്യം ചെയ്തു, ഭക്ഷണം കൊടുത്തു. ഇവിടെയുള്ള ഇന്ന് ലക്ഷദ്വീപിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ പലരും ഈ കവരത്തിയിലെ പല വീടുകളിലും താമസിച്ച് അവിടുത്തെ ഉമ്മമാരുടെ പ്രാർത്ഥനയും ആ ഉമ്മമാരുടെ ഭക്ഷണവും കഴിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കവരത്തി എന്ന് പറയുന്ന കവരത്തിയിലുള്ള കവരത്തിക്കാരെക്കുറിച്ച് ഇൻഷാല്ലാ ഞാൻ എന്തായാലും അത് കൂടുതൽ പറയുന്നില്ല, നമുക്ക് എന്തായാലും വരുന്നേ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ദർത്തത്തിലുള്ള കവരത്തിയെക്കുറിച്ചാണ് ഞാൻ കൂടുതലെങ്കിലേ ഒരു നാടിൻ്റെ ഭംഗിയേക്കാൾ കൂടുതൽ അവിടുത്തെ മനുഷ്യന്മാരുടെ ഭംഗിയാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരം രീതിയിൽ ഇൻഷാല്ലാ കവരത്തിയിൽ തുടരും.
4: നമ്മുടെ പൂർവികർ പറഞ്ഞ് ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഇന്നിവിടെയുള്ള ഇവിടുന്ന് റിട്ടയർഡായി പോയ പലരും
6: നമ്മുടെ വീടുകളിലും വന്ന് ഭക്ഷണം കഴിച്ചു പോയ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നമുക്ക് കവർത്തിയും ഭിത്രയും പരിചയപ്പെടുത്തി.

0: അപ്പൊ കടമത്ത് ദ്വീപ് സ്വദേശിയായ താങ്കൾ താങ്കളുടെ കടമത്ത് ദ്വീപിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ആ തീർച്ചയായിട്ടും നാടിനെ കുറിച്ച് എന്താണ് ഞാൻ പറയേണ്ടത്, ഒരു കടമത്ത് ദ്വീപുകാരനാണ്, കടമത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ആ നാട്ടിൽ നിന്നാണ് ഞാൻ മുളച്ചത്. ഓക്കെ, അപ്പോൾ ഈ പറയപ്പെടുന്ന ചത്തിലാത്ത് ബിത്ര ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതിന് മുമ്പ് എന്നെ, അതായത് മറ്റാരും അംഗീകരിക്കാത്ത സമയത്ത് അംഗീകരിച്ചവരാണ് എൻ്റെ നാട്ടുകാർ. ആ ഒരു അംഗീകാരമാണ് ഇന്ന് ചെറിയ ചെറിയ അംഗീകാരങ്ങൾക്കുള്ള തുടക്കം.
0: തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു സപ്പോർട്ട് കൂടി.
1: അതെ, തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്.
0: ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ
1: ആ ഒരു രീതിയിലേക്ക് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ വലിയ തുടക്കമല്ല വേണ്ടത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് വലിയൊരു രീതിയിൽ അതിൻ്റെ സെറ്റപ്പിൽ എത്തിയിട്ട് തുടങ്ങുക എന്നുള്ളൊരു കാര്യമല്ല വേണ്ടത്, ഒരു ചെറിയ തുടക്കം മാത്രം മതി. കാരണം നമുക്കുള്ള കഴിവ് വിശ്വസിച്ച് ഓരോ ദിവസവും ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, എന്തായാലും നമ്മളത് ചെയ്യാം, പ്ലാൻ ചെയ്യാം, അത് അതിൻ്റെ ഇന്ന രീതിയിൽ എത്തിയിട്ട് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക, പിന്നീട് അതിൻ്റെ യഥാർത്ഥ നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടും.
0: അതുപോലെ താങ്കളുടെ വ്ളോഗിൽ കൂടുതലും കുട്ടികളുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതായിട്ട് തോന്നുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് അടുപ്പം കുട്ടികളോടാണ്. കുട്ടികളോട് കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരെ ഒരിക്കലും ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, അവരെ പഠിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ മാത്രമല്ല കുട്ടികൾ ഏറ്റവും വലിയ കാര്യം നമ്മുടെ സ്നേഹം അവർ പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ അവരെ ബഹുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ അവരെ നമ്മൾ തിരിച്ച് ബഹുമാനിക്കുമെന്ന് മുമ്പപ്പോ നമ്മൾ അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ചുറ്റിലും ഇപ്പോൾ നമ്മളെ കൂടുതൽ നമുക്കറിയാം കുട്ടികൾ നമ്മളിപ്പോൾ കുറേ കുട്ടികൾ വീഡിയോയിലൂടെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം കുട്ടികളിലുണ്ട്. പക്ഷേ നമ്മൾക്കതല്ല, ആ കൗതുകം അത്ര കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെ ആയിരുന്നാലും ഇപ്പോൾ ആരോട് സംസാരിക്കുന്ന സ്ഥലത്തായാലും ഒരു കുട്ടി അടുത്തുകൂടി വന്നിട്ട് അലു ഷെയ്ക്ക് എന്ന് പറഞ്ഞ് വിളിച്ചാലും ഞാൻ ആ എന്ത് സംസാരമാണെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കും, അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവർക്ക് കൊടുക്കുന്ന ആ ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ, അത് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടിട്ട് കൂടെയുള്ള കുട്ടികൾ അവരും അത് തുടരുന്നു. അങ്ങനെയാണ് ഈ ചുറ്റിലും കുട്ടികൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ അവരത് അത് ഞാനങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്.
0: അതൊരു നല്ല കാര്യമാണ്. അതുപോലെ ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് കണ്ടന്റ് ക്രിയേഷൻ, ടൂറിസം, സമൂഹ സേവനം എന്നിവയിൽ എന്തെല്ലാം അവസരങ്ങൾ കാണുന്നുണ്ട്?
1: നമ്മുടെ ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ കണ്ടന്റ് ക്രിയേഷനിലൂടെ ഒരുപാട് അവസരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് ഒരിക്കലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഒരു പാഷൻ തുടർന്ന് വന്നു, അതിൽ ആൾക്കാർ സപ്പോർട്ട് കിട്ടിയപ്പോൾ വീണ്ടും അത് തുടർന്ന് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതലും ആൾക്കാർക്ക് എന്തെങ്കിലും ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള സന്തോഷിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ യുവാക്കൾക്ക് കാണുന്ന ഏറ്റവും വലിയൊരു അവസരം, ഇപ്പോൾ ഞാൻ എനിക്കന്ന് ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട്, പല കേരളത്തിൽ നിന്നും നമ്മുടെ ദ്വീപിൽ നിന്നും ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രൊമോഷൻസ് പൈസ വാങ്ങിച്ചിട്ട് പ്രൊമോഷൻസ് ചെയ്യുന്ന ഒരാളല്ല, അത് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ചാരിറ്റിയിലോട്ട് മാറ്റാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒരാൾക്ക് ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരുപാട് നമ്മളിവിടെ ചാരിറ്റി നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് കുട്ടികളുടെ അസുഖങ്ങൾ, അതുപോലെ മദ്രസയിലുള്ളതും വേറെ പല പല കാര്യങ്ങളും. അപ്പോൾ അതിലോട്ട് അങ്ങനെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളെ യുവാക്കളോട് പറയാനുള്ളത്, എൻ്റെ ഏജിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തുടർന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊമോഷനൊക്കെ വരും. ഇരിക്കുന്ന സ്ഥലത്ത് 5,000, 10,000, 15,000 രൂപ കിട്ടാനുള്ള വകുപ്പ് സോഷ്യൽ മീഡിയയിലേ ഉണ്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക, കണ്ടിന്യൂസ് കാര്യങ്ങൾ ചെയ്യുക. ഒന്നും ഇവിടെ നിന്ന് പോകരുത്, നിങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക, ആലോചിക്കാൻ ഒന്നും നിൽക്കേണ്ട. ആദ്യം കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടാവും, ഞാൻ ഇപ്പോഴും പാളിച്ചകളുണ്ട് എനിക്ക് ഒരുപാട്.
0: ട്രൈ ചെയ്താൽ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും
1: എന്നിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തും. എത്തുമ്പോൾ ആൾക്കാർ നിങ്ങളെ മീറ്റ് ചെയ്ത് തുടങ്ങും, അവിടെ നിന്ന് നിങ്ങൾക്ക് അതൊരു ഏണിങ്സ് ആയിട്ട് മാറ്റാം അല്ലേ. കാരണം നമ്മളെ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഈ രീതിയിലോട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇൻഷാല്ലാ അങ്ങനെ പോവും. പക്ഷേ അത്തരം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ട്, നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക.
0: അതുപോലെ ലക്ഷദ്വീപിൻ്റെ പ്രകൃതിയും സംസ്കാരവും സംരക്ഷിക്കുന്നതിൽ സോഷ്യൽ മീഡിയ എന്ത് പങ്ക് വഹിക്കാനാകും?
1: തീർച്ചയായിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് നമ്മളും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലക്ഷദ്വീപിലത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു ബീച്ചിലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അവിടെ വളരെ ക്ലീനായിട്ടും വൃത്തിയായിട്ടുമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ

0: അവിടെ പ്ലാസ്റ്റിക് ഇടുന്നില്ല, ഇവിടെ നീറ്റാണ്, വെൽ ക്ലീനാണ് എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ, കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ അവർ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അവർ വരുമ്പോൾ അത് കണ്ടിന്യൂസ് ചെയ്യുക, അവിടെ മറ്റേ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ, ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ വരുന്നവർ അത് കണ്ടിട്ട് അത് ഫോളോ ചെയ്യും. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ലക്ഷ്യത്തിൻ്റെ എന്ത് കാര്യങ്ങളും നമ്മൾ യഥാർത്ഥ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുമാർക്ക് അവർ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഇല്ല, അവർ അറിയാണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളായി പോകും. ഇത്തരം കാര്യങ്ങളിലൂടെ ചിലത് അറിയാൻ പറ്റൂല അവർക്കും.
1: അത് നല്ല കാര്യമാണ്. ഏതായാലും താങ്കളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്?
0: സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ഈ സംസാരത്തിൻ്റെ ഇതിൽ ഞാൻ ഒരിക്കലും പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ആയിട്ടുമില്ല. കാരണം ഇതെൻ്റെ ഒരു തുടക്കം മാത്രമാണ്. എൻ്റെ സ്വപ്നം എന്തെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലൊരാഗ്രഹമുണ്ട്. അതായത് അത് നടക്കുമോ ഇല്ലെന്നുള്ള അറിയില്ല. ഇവിടെ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ നേഴ്സറി എങ്കിലും കുട്ടികൾക്കായിട്ട് അലിയൽ ഷെയ്ക്ക് വ്ളോഗ് എന്ന് പറയുന്ന ഇതിൽ എന്നെങ്കിലും, ഇന്നൊന്നല്ല, ഈ വർഷമോ അടുത്ത വർഷമൊന്നുമില്ല, 10-20 വർഷം കഴിഞ്ഞോട്ടെ, എപ്പോഴെങ്കിലും ഇൻഷാല്ലാ മരിക്കുന്നതിന് മുമ്പ് ആയസുണ്ടെങ്കിൽ കുട്ടികൾക്കായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തെങ്കിലും ഒരു നേഴ്സറിയോ എന്തെങ്കിലും ഒരു സംഭവം കുട്ടികൾക്കായിട്ടൊരു തുടങ്ങണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്.
1: വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഇതുപോലുള്ള ഒരു ആശയം പങ്കുവെക്കുന്നത് കേൾക്കുന്നത്. വളരെ നല്ല കാര്യമാണ്, കാരണം സമൂഹത്തിന് ഇത്രയും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്.
0: കുട്ടികൾ ഫ്രീ ആയിട്ട് പഠിക്കണം അവിടെ, അത് വ്യത്യസ്തമായ കാര്യങ്ങളോട്, അത് അവരുടെ അവരുടെ കയ്യിലുള്ള സ്കില്ല്, ആ സ്കില്ല് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഏരിയ അവർക്ക് കൊടുക്കണം. അവർ സ്കൂളുകൾ പഠിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ നമ്മുടെ അടുത്ത് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. ഇങ്ങനെ ഒരു സ്വപ്നങ്ങൾ ഞാൻ ഇങ്ങനെ എപ്പോഴും കാണും, ഇങ്ങനെ ഇമാജിൻ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഇൻഷാല്ലാ ഒരു ദിവസം സാധ്യമാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക.
1: തീർച്ചയായിട്ടും അത് നടക്കും, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളെ എത്തിച്ചേരും എന്നുള്ളതാണ് പറയുന്നത്.
0: അതെ.
1: അതുപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് കവരത്തി, ബിത്ര, അതുപോലെ ലക്ഷദ്വീപിലെ മൊത്തം ശ്രോതാക്കൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: മൊത്തം എല്ലാവർക്കും നൽകാനുള്ള സന്ദേശം എന്ന് വെച്ചാൽ, അത്ര വലിയൊരു സന്ദേശം നൽകാനുള്ള അത്രയും ഞാൻ വളർന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും മൊത്തം എല്ലാവർക്കും അല്ല, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പാരൻസ് ഉണ്ടാവുമല്ലോ, അവരോട് ഞാൻ സംസാരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളാണ് ആദ്യത്തെ അധ്യാപകർ, കുട്ടികളുടെ ആദ്യത്തെ അധ്യാപകർ പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയോ. കാരണം എല്ലാവരും ഡോക്ടറായാലും എല്ലാവരും എഞ്ചിനീയർമാരായാലും അങ്ങനെയല്ല, അവർക്കിഷ്ടമുള്ള ആൾക്കാരാക്കി മാറ്റൂ. അതിന് നിങ്ങൾ അവരുടെ സ്വപ്നം, അവരുടെ താല്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ അവർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. കാരണം നാളെ ഈ നാടിൻ്റെ അഭിമാനമാകുന്ന അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറയും, ചിലപ്പോൾ അത് എങ്ങനെയാണ് ആൾക്കാർ ഏത് ആംഗിൾ കൂടി കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥമായിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബാണ് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുക, സേവിക്കുക, വി സെർവ് ടു സേവ്, അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രൊഫഷണലി ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയാസമയങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇത് എനിക്കിങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ പാരൻസും എൻ്റെ കൂടെ അടുത്തുനിന്ന സുഹൃത്തുക്കളും എൻ്റെ അധ്യാപകരും പലരും കണ്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ശബ്ദങ്ങൾ ഇത്ര ആൾക്കാർ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കുക. കാരണം അത് തുടക്കത്തിൽ ചെയ്താൽ വളരെ മികവോടെ നല്ല സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എനിക്കിങ്ങനെ ഒരു സംഭവത്തിലേക്ക് എനിക്കിങ്ങനെ ഒരു സംതിങ് സ്കില്ലുണ്ടെന്ന് അറിയുന്നത് 10-24-25 വയസ്സിന് ശേഷമാണ്. അതുവരെ നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഈ ഒരു സംഭവത്തിലേക്ക് പോലും ഞാൻ എത്തില്ലായിരുന്നു, അതിനുശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ആ തുടക്കത്തിൽ തന്നെ അറിയാൻ ശ്രമിക്കുക, അതിലൂടെ അവരും നാടിൻ്റെ അഭിമാനങ്ങളൊക്കെ ആയി മാറട്ടെ. അതോടൊപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും എനിക്കും ഉണ്ടാവണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കൗൺസിലിംഗ്, കേരള സ്പീച്ച് ഫൗണ്ടേഷനിൽ കൗൺസിലിംഗ്, സൈക്കോളജി കൗൺസിലിംഗ് പഠിച്ചതാണ്. അപ്പോൾ അത് അറിയുന്ന കുറച്ച് ആൾക്കാർ അവരുടെ കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ല ഞാൻ ഒരിക്കലും ഒരു വലിയ സ്ഥലത്ത് എത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും എൻ്റെ മനസ്സിൽ ഒന്നുപോലും ഇല്ല കേട്ടോ, അങ്ങനത്തുള്ള ഒരു ചിന്ത പോലും ഇല്ല. അതോ അത് ഉണ്ടാക്കുക, അത് എന്നാണോ എൻ്റെ മനസ്സിൽ വരുന്നത്, അന്നോടുകൂടി അലിയൽ ഷെയ്ക്ക് എന്ന് പറഞ്ഞ ആ ഒരു നിങ്ങൾ ഈ പറയുന്ന കാര്യമില്ല, അതന്നോട് തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷെ ഞാൻ ആ ഒരു അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ഒരു അനിയനായിട്ട് കണ്ടാൽ മതി.
1: തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നിങ്ങളുടെ ഈ വാക്കുകളൊരു മോട്ടിവേഷനാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഒരു ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ അലിൽ ശേഖർ ഒരു വ്ളോഗറും മോട്ടിവേഷൻ സ്പീക്കറും മാത്രമല്ല ഒരു ഗായകനും കൂടിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണ്
0: പാട്ടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോർമലി എല്ലാവരും ഇങ്ങനെ പാടുന്ന പോലെ പാടും, പക്ഷെ ഞാൻ കൂടുതലും ഈ ഡോലിപ്പാട്ട് പോലുള്ള സംഗതികൾക്കാണ് കൂടുതലിഷ്ടം. വലിയ പാട്ടുകാരനൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് പാട്ടുകൾ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങനെ ഇടക്കൊക്കെ പാടി നടക്കും. പാട്ടുകാരനായിട്ട് തന്നെ ഞാൻ തുടർന്ന് പോയിട്ടില്ല.
1: നാടൻ പാട്ടുകളൊക്കെ പാടാറുണ്ട്.
0: ആ, നാടൻ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അത്തരം കാര്യങ്ങൾ
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ?
0: തീർച്ചയായിട്ടും.

0: വളരെ മനോഹരമായിരുന്നു, കേട്ടിരിക്കാൻ ഒരു സുഖമുണ്ട്. അതുപോലെ നാടൻ പാട്ടുകൾ പാടാറുണ്ടോ?
1: ആ നാടൻ പാട്ടുകൾ നമുക്കിങ്ങനെ കേട്ട് കേട്ടറിയുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഇടയ്ക്ക്
0: ഒരു പാട്ട് കൂടി പാടിയാലോ?
1: ആ തീർച്ചയായിട്ടും. ആ നമ്മുടെ നാട്ടിലെത്തി തന്നെ ഏറ്റവും മികച്ച ഒരു ആൽബമാണ് ബഹറിന്നാഥം. അതിൽ നമ്മുടെ കരിങ്കിൽ തന്നെയൊക്കെ എഴുതി അടിപൊളിയായിട്ട് പാട്ടുണ്ട്. എൻ്റെ രണ്ടൊരു പാടാം. ഭരിഷം പോയി മതി മതി ബിരിഷഞ്ഞാറടിപൊളി മൂസേ ബൽപ്പം പൂവാനീം പാല മൂസേ ബാല ചെഞ്ചിരേ നഗരേ കോളല്ല മൂസേ ബാല ചെഞ്ചിരേ നഗരേ കോളല്ല ഫുള്ളി ഫുള്ളിച്ചമ്മം ആയി വെള്ളൽ ഫുള്ളിച്ചം ഷമീനക്കടി ജോറല്ല കൊടും പരിശം പോയി. അതായത് നമ്മൾ കടലൊക്കെ പോകുമ്പോൾ, മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പാടുന്നൊരു സാധനമാണ് കടിച്ചാൽ കിണ്ടൽ അല്ലെങ്കിൽ തെണ്ടൽ നീറോ മാറിപ്പോയാലേ ലാഭം. ആ സാധനം അതെ, കടിച്ചാൽ കിണ്ടെങ്കിൽ അല്ലെങ്കിൽ തെണ്ടൽ.
0: അതുപോലെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം സപ്പോർട്ട് കിട്ടിയതിന്?
1: ഞാനൊരു ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പല സാറന്മാരും നമ്മുടെ ഇത്തരം കാര്യങ്ങൾക്ക് ഓക്കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കെടുത്തു പറയേണ്ട ഒരു സാറാണ് നമ്മുടെ ഇവിടെ ഹെഡ് ക്വാർട്ടറിലിരിക്കുന്ന സബ് ഓഫീസർ റൈഫ് സാർ. അപ്പോൾ സാറിനെ സംബന്ധിച്ച് സാറ് ഇവിടുത്തെ ഹെഡ് ക്വാർട്ടർ എസ് ഒ ആണ്. എന്നിട്ട് സാറിൻ്റെ ഇത്തരം പരിപാടികളൊക്കെ കാണുമ്പോൾ പേഴ്സണലി എനിക്ക് പലപ്പോഴും മെസ്സേജ് അയക്കും, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. അത്തരം അവസരങ്ങളൊന്നും മിസ് ചെയ്യരുത്, നീ അത് ചെയ്യണം. നിന്നെക്കൊണ്ട് ഇപ്പം ഞാൻ വിത്രലി സ്കൂൾ പഠിപ്പിച്ചു രണ്ട് മാസം, അവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സാറിനോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി അല്ലാത്ത ടൈമിലാണ് കുട്ടികളുമായിട്ട് പോകുന്നത്. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മളതായിട്ട് മാത്രം വെക്കാതെ മറ്റുള്ളവർക്കും അത് പകർന്നു നൽകുക. അപ്പോൾ അത് വലിയൊരു വാക്കാണ് ഞാൻ കണ്ടത്. സാറിൻ്റെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് കുട്ടികൾക്കായിട്ടൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, കവറത്തീരും ചെയ്ത് വിത്ര അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ആ വാക്കിൽ നിന്നാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള സാറന്മാർ ഓഫീസിലുണ്ട്, അതുപോലെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരുപാട് ഓഫീസർമാരുണ്ട്. എസ് എമാരായിട്ടും സി എമാരായിട്ടും ഉള്ളവർ നമ്മുടെ പേഴ്സണലി ഇതാവും. പിന്നെ അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ഓഫീസ് ഫംഗ്ഷൻ വരുമ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ മാക്സിമം എത്ര കളറാക്കാൻ പറ്റും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പോലീസ് റൈസിംഗ് ഡേ പ്രോഗ്രാമൊക്കെ നടന്നപ്പോൾ നമ്മളെ സി അക്ബർ സാർ എന്നെ കവറത്തിയിലോട്ട്

0: കമ്മിറ്റ്മെന്റും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് നമ്മളെ വളരാൻ വേണ്ടി സഹായിക്കും. അത്
1: തീർച്ചയായിട്ടും.
0: അവസാനമായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: അവസാനമായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് പറയാന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചു, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് എൻ്റെ ചുറ്റിലും നിന്ന ആൾക്കാർ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാനുള്ള ഈ സീറ്റ് വരെ എത്തിയത്. അപ്പോൾ അത്തരം രീതിയിലേക്ക് നമ്മുടെ ചുറ്റിലുമുള്ളവർ, ഞാനടക്കമുള്ള നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ ആൾക്കാരുടെ കഴിവുകൾ അനുസരിച്ചുകൊണ്ട് നമ്മളവരെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ വളരും, അവർ ഈ പറയപ്പെടുന്ന ഓരോ മേഖലകളിലും അവരും എത്തിച്ചേരും. അതിന് സാധ്യമാക്കുന്ന ഒരാളാവാൻ ഞാനും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നമ്മളെല്ലാവരും ശ്രമിക്കുക എന്നുള്ള ഒറ്റ കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. കാരണം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ അയാൾ തളർത്താതെ തെറ്റുകൾ പറ്റാം, ആ തെറ്റുകളൊക്കെ തിരുത്തി അയാൾ മുന്നോട്ട് കൊണ്ടുപോയി അയാളെ നാളെ ഈ നാടിൻ്റെ അഭിമാനമാക്കാൻ വേണ്ടി ഞാനും നമ്മളെല്ലാവരും ശ്രമിക്കാൻ തയ്യാറാക്കുക. നമ്മുടെ മനസ്സിലൊരിക്കലും ഒരു അഹങ്കാരമോ ഒരു അസൂയോ ഒന്നും വെക്കാൻ പാടില്ല. ഞാനത് പലതും മാറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു ഞാൻ. ഇതൊക്കെ ചിന്തകളൊക്കെ മാറിപ്പോയത് ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്കാണ്. കാരണം എൻ്റെ മനസ്സിലും ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരാളുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഇതൊക്കെ 3 വർഷത്തിലാണ് ഞാൻ മാറിപ്പോയത്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും മനസ്സിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വരുമല്ലോ, മനുഷ്യന്മാരല്ലേ. പക്ഷേ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചുറ്റിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് കണ്ടാൽ അയാളെ പ്രോത്സാഹിപ്പിക്കുക, അയാൾക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക, അവസരങ്ങളിൽ അയാളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക, ഞാനും നമ്മളെല്ലാവരും ശ്രമിക്കാൻ തയ്യാറാകുക. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സ്വന്തം നാടിനെ ആദ്യം സ്നേഹിക്കൂ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നാടിനെക്കുറിച്ച് പഠിക്കൂ. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം, നമ്മുടെ നാടിനെ സ്നേഹിക്കുക മാത്രമല്ല നമ്മുടെ നാടിൻ്റെ കഥ നമ്മൾ തന്നെ പറയണം, അതിനുവേണ്ടി ശ്രമിക്കണം. കാരണം നമ്മൾ പറയുന്നത്ര ആധികാരികതയിൽ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. പുറത്തു നിന്ന് വന്ന ആരെന്തൊക്കെ ചരിത്രം പറഞ്ഞു പഠിച്ചാലും അത് പൂർണ്ണമാകില്ല. അതുകൊണ്ട് നമ്മളിൽ നിന്ന് കഥ പറയുന്ന ഒരാളാവും. അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം. അപ്പോൾ അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇത്ര എനിക്ക് സ്നേഹം നൽകി, കവരത്തി എനിക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ബ്ലോഗിലായാലും എല്ലായിടത്തും നമ്മുടെ നാടിൻ്റെ സ്നേഹവും സംസ്കാരവും പങ്കുവെച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി തുടർന്ന് ആയുസുണ്ടെങ്കിലും മുന്നോട്ട് പോകാനാണ് തീരുമാനം. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്തെ സ്നേഹിക്കാൻ അവിടെ ജനിക്കണമെന്നില്ല, അവിടെയുള്ള മനുഷ്യരുടെ സ്നേഹം മാത്രം മതി. ഇത്ര എനിക്കതാണ് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇനി ആ സ്നേഹത്തിൻ്റെ കഥ കവരത്തിലൂടെയും ലക്ഷദ്വീപിലുടനീളവും ലോകത്തോട് പറയാനാണ് എൻ്റെ യാത്ര.
0: ഓക്കെ, വളരെ നന്ദി. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ലക്ഷദ്വീപ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ബ്ലോഗറും മോട്ടിവേഷൻ സ്പീക്കറുമായ അലിയുൽ ഷെയ്ഖ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന അലിയുൽ അക്ബർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി. Less premium, more bonus, most suitable for your loved ones. RPLI, nothing better than this. Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in. Less premium, more bonus, most suitable for your loved ones. RPLI, nothing better than this. Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5:52:34.
0: ഫാട്ടുഫെട്ടി.
3: ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് നേവൽ ബേസിന്റെ അടുത്താണ്. ഇവിടെ ഒരു സുഹൃത്തുണ്ട്, ആളൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
4: എന്റെ പേര് മുഹമ്മദ് സാദിഖ്.
3: മുഹമ്മദ് സാദിഖ് എന്താ ചെയ്യുന്ന ഇപ്പോ?
4: ഞാനിപ്പോ ചെറിയ ബിസിനസ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവാണ്.
3: ബിസിനസ് ആണല്ലേ. സാദിഖ് എവിടെയാ സ്ഥലം?
4: കവരത്തി തന്നെയാണ്.
3: പ്രോപ്പർ ആയിട്ട് ഇവിടെ ജനിച്ചു വളർന്നതാണോ?
4: ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന്.
3: സാദിഖ് പഠിച്ചിട്ടില്ലേ?
4: പഠിച്ചിട്ടുണ്ട്, ജോലി പല മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ട്. പല രീതിയിലും പല സ്ഥലങ്ങളായിട്ട് ഓരോ വർഷങ്ങൾ ഓരോ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പരിധി

0: നമ്മൾ എന്താ ചെയ്യാ, ഒരു ജോലി നമ്മൾ പല ജോലിയും നമ്മൾ ട്രൈ ചെയ്യുക, നമുക്ക് പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്.
1: അപ്പൊ അതാണ് സാധിക്കേണ്ട ഒരു പോളിസി അല്ലേ?
0: അതെ.
1: അപ്പൊ ബിസിനസ്സിൽ
0: ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ
1: എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശം?
0: അത് ഇൻഷാല്ലാ പറയാം. ഇപ്പൊ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളിലാണ്,
1: തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൊ സക്സസ് ആയി വരികയാണെങ്കിൽ
0: കുറച്ച്
1: നമുക്ക്
0: സീക്രട്ട്
1: പറയാം.
0: കിടക്കട്ടെ.
1: അതായത് സീക്രട്ട് ആയിട്ട് തന്നെ കിടക്കട്ടെ അല്ലേ? സാധിക്കിന്റെ വീട്ടിലാരൊക്കെയുണ്ട്?
0: ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയൻ.
1: അപ്പോ സാധിക്ക് ഈ ആകാശവാണിയിലത്തെ പരിപാടികളൊക്കെ കേൾക്കുന്ന ആളാണോ അതോ?
0: സ്ഥിരം ശ്രോതാവെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്.
1: അതെ, സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആകാശവാണി കവരത്തിയിലെ ഈ പാട്ട് പെട്ടിയെന്ന പരിപാടി
0: കേൾക്കാറുണ്ട്. ഇങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നതും അവര് അവരുടെ ഇഷ്ടഗാനങ്ങളൊക്കെ പറയുന്നതും കേൾക്കാറുണ്ട്.
1: ഇപ്പോൾ നമ്മള് പണ്ടൊക്കെ ആണെങ്കിൽ പണ്ട് നമ്മുടെ ഫോണിൻ പരിപാടിയായിരുന്നു. ഇപ്പോ നമ്മള്
0: അറിയാം,
1: ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ
0: അതെ അതെ
1: പുതിയൊരു രീതിയാണ്.
0: അതെ. നിങ്ങളുടെ പരിപാടി നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇടയ്ക്ക് കേൾക്കാറുണ്ട്, കുഴപ്പമില്ല, നല്ല അവതരണങ്ങളാണ്. ഇപ്പൊ പുതിയൊരു രീതി കൊണ്ടുവന്നതിൽ വളരെ നല്ലൊരു തീരുമാനമാണ്. ഫോണിൻ പരിപാടി മാറ്റിയിട്ട് ആൾക്കാരെ കണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവണതയാണ്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്.
1: അപ്പോ സാധിക്കിപ്പോ ഈ പാട്ട് പെട്ടിയിൽ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
0: ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എന്നാലും എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് വെച്ചാല് പാടാം വനമാലി എന്ന് പറയുന്ന കാക്കക്കുയിലെ നമ്മുടെ മോഹൻലാലും മുകേഷൊക്കെ അഭിനയിച്ച
1: നല്ല
0: ചിത്രയും എം ജി ശ്രീകുമാറൊക്കെ പാടിയ നല്ലൊരു പാട്ടാണ്. അത് വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു.
1: പാട്ടൊക്കെ പാടിയോ?
0: അങ്ങനൊന്നും പാടാറൊന്നും ഇല്ല,
1: പാട്ട് കേൾക്കുന്ന ആളാണ്.
0: കേൾക്കുന്ന ആസ്വാദകനാണ്.
1: സാധിക്കിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് മലയാളത്തില്?
0: മലയാളം യേശുദാസ്, എം ജി ശ്രീകുമാർ, പിന്നെ അങ്ങനെയുള്ള
1: എല്ലാവരെയും
0: എല്ലാവരും ഇഷ്ടമാണ്. പാട്ടിനനുസരിച്ചാണ് നമുക്ക് ഓരോ ആൾക്കാരുടെ ഓരോ
1: ഗായികമാരല്ലോ. ചിത്ര,
0: സുജാത
1: അവരൊക്കെ. അപ്പോൾ പാടാം വനമാലി എന്ന് പറയുന്ന ഈ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
0: പാട്ട് പറ്റിയുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഡെഡിക്കേറ്റ് ചെയ്യും.
1: പാട്ട് പറ്റി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: പാട്ട്
1: ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും സാധിക്ക് ആവശ്യപ്പെട്ടതുപോലെ ഈ പാട്ട് വെച്ചുതരാം.
0: താങ്ക് യു.
1: നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. അപ്പൊ ഏതായാലും നമുക്ക് വീണ്ടും ഒരു ദിവസം കാണാം.
0: ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള സായന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കയർ ഉദ്യമി യോജന. കയർ വ്യവസായത്തിന്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. കേരളത്തിന്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഇഴ ചേർന്നതാണ് കയർ വ്യവസായം. ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും കനമുള്ളതും ഏറെക്കാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്തമായ നാരുകൾ വാസ്തവത്തിൽ ഈ ചകിരിയാണ്. പ്രകൃതിയുള്ള തിളക്കം, ദൃഢത, ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് തുടങ്ങിയവ കയറിനെ പ്രിയപ്പെട്ടതാക്കുന്ന സവിശേഷതകളാണ്. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പ്രധാനമായും ഉൾപ്പെടുന്ന കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറും കയർ ഉൽപ്പന്നങ്ങളും അവയുടെ ഉത്പാദന സംസ്കരണ ഘട്ടങ്ങളിൽ ആധുനികവൽക്കരിക്കുന്നതുൾപ്പെടെ ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിന്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നിവയാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായാണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിന്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ കോ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ബാധകമാണിത്. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരിനൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിന്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM Part 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി കയർമാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. വിലാസം ഒരിക്കൽ കൂടി പറയാം. കയർമാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011. ഫോൺ നമ്പർ 0477225435. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477225435. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇതുവരെ കേട്ടത്. എഴുതി തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകനായ രാജു ശ്രീധർ.
0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi today said that as India moves towards becoming a Viksit Bharat, the nation's youth must be physically fit, mentally strong and full of self-confidence. Speaking at the launch of Nasha Mukt Yuva for Viksit Bharat Sankalp Abhiyan virtually in New Delhi today, Mr. Modi said young people should always stay away from drugs and embrace a healthy lifestyle.
4: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है, समाज के लिए भी है और सबसे बड़ी बात है ये राष्ट्र के लिए है. आज जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
3: He added that the launch marks the beginning of a 100-week nationwide Jan Bhagidari campaign against substance abuse. Mr. Modi said that drug addiction diverts people from their goals and distances them from achieving their dreams.
4: Nasha keval sharir ko nuksan nahi pahunchata. Nasha ek maa ki muskaan chhin leta hai. Nasha ek pita ke sapno ko चूर चूर कर देता है और जब परिवार में समाज में ऐसा होता है और कहीं न कहीं राष्ट्र की शक्ति भी कमजोर पड़ जाती है और इसलिए हमें हर एक युवा को नशे के चुंगल में फंसने से बचाना है.
3: More than 1 crore youth from 28,000 locations across the country participated in the event. The participants included My Bharat and National Service Scheme volunteers, as well as participants from schools, colleges, universities, youth clubs, NGOs and spiritual organizations. India's economy is likely to grow around 7% in the first quarter of current fiscal, higher than earlier expectations, supported by stronger economic indicators, improved industrial activity, and a recovery in exports. According to an SBI Research Pre-Monetary Policy Committee MPC report released yesterday, the growth estimate marks an improvement from the Reserve Bank of India's earlier projections, which were lowered because of geopolitical uncertainties. The report attributed the improved outlook to a broad-based pickup in high-frequency indicators during the April-June quarter. SBI Research also noted that the global environment remains uncertain amid the West Asia crisis, but India's domestic economy has shown resilience. India's coal production has witnessed a growth of 7.51% in July 2026 compared to the same period last year. Overall coal production in the country during July this year has reached 69.75 million tons as per provisional data. Coal dispatch during the last month showed a growth of 17.34% year on year in July. In the United States, Washington Governor Bob Ferguson has declared a statewide emergency, imposed a burn ban as fast-spreading wildfires driven by strong winds scorched nearly 3,000 acres and forced thousands of people to evacuate. The National Weather Service issued Washington's first ever particularly dangerous situation, red flag warning for parts of central and eastern Washington, citing extreme winds and low humidity. The rapidly spreading Old Trail fire in Spokane County has threatened around 4,000 buildings. Premier pacer Jasprit Bumrah is said to miss India's two-test tour of Sri Lanka after failing to recover fully from a knee injury. The Sri Lanka series begins from 15th of this month in Galle. The swelling in cricketer's knee seems to be more serious than it initially looked, and the sports science team at Bengaluru's Centre for Excellence doesn't want to rush the seasoned pacer to the grind of international cricket, keeping in mind the packed calendar ahead. And that is the end of this news bulletin.

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: കണ്ണൂർ ജില്ലയിൽ കാലവർഷം കനത്തതോടെ ദുരിതത്തിന്റെ തീവ്രത കൂടി. വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ജില്ലയിലുണ്ടായത്. 2 പേർ ഒഴുക്കിൽപ്പെട്ടു. ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അയ്യൻകുന്ന് ആറളം മേഖലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകി. പയ്യാവൂർ ചന്ദനക്കാമ്പാറ ആനയടി പാലം മഴവെള്ളപ്പാച്ചിലിൽ തകർന്നു. കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി. നാശനഷ്ടത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി വരികയാണ്. പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് സംഭരണിയുടെ ഷട്ടറുകൾ പരമാവധി തുറന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ 1-ാം ഘട്ടം പൂർത്തിയായി. ആകെയുള്ള 4,823 വീട് പട്ടിക ബ്ലോക്കുകളിലെ മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയെ 4,823 ബ്ലോക്കുകളാക്കി തിരിച്ചായിരുന്നു വിവരശേഖരണം. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ബ്ലോക്കും. ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3,991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിരുന്നത്. നേരത്തെ സെൽഫ് ന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62,733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തിയിരുന്നു. കൊട്ടിയൂരിൽ അടുത്ത വർഷം വൈശാഖ മഹോത്സവം ആവുമ്പോഴേക്കും തീർത്ഥാടകർക്കായി 150 ശുചിമുറികൾ കൂടി നിർമ്മിക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ അറിയിച്ചു. കണ്ണൂർ കലക്ട്രേറ്റിൽ ചേർന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രതിമാസ അവലോകന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനു പുറമെ അടുത്ത വർഷം കുടിവെള്ളത്തിനായി 3 കുഴൽക്കിണർ കൂടി കുഴിക്കും. മാലിന്യ സംസ്കരണം, ഗതാഗതം, പാർക്കിംഗ് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ വലിയ പരാതികൾ ഉണ്ടായില്ലെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന തീർത്ഥാടകർ പുഴയിൽ തുണി ഉപേക്ഷിച്ച് പ്രവണത കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ തടയാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് പരിസരത്ത് അമൃതം കർക്കിടകം ആരോഗ്യമേള ആരംഭിച്ചു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കലക്ടർ എസ് സ്വാതി, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ എം വി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യപരമായ കർക്കിടക വിഭവങ്ങളും നാട്ടിൻപുറങ്ങളിലെ പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഇവിടെ നടക്കുന്നത്. കർക്കിടക മാസത്തിന്റെ ആരോഗ്യ പ്രാധാന്യം മുൻനിർത്തി വിവിധ കുടുംബശ്രീ സംരംഭക യൂണിറ്റുകൾ തയ്യാറാക്കുന്ന കഞ്ഞി, ഔഷധ ചമ്മന്തികൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, നാട്ടുവൈദ്യ വിഭവങ്ങൾ എന്നിവ മേളയുടെ ആകർഷണമാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അടുത്ത വർഷം മുതൽ ഗവേഷണ പഠന വിഭാഗം തുടങ്ങുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സാക്ഷരതാ മിഷൻ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന വിദ്യാഭ്യാസത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന തുടർ പഠന ബിരുദ പഠന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു വൈസ് ചാൻസലർ. പഠിതാക്കളുടെ താൽപര്യത്തിനനുസരിച്ച് പാഠ്യപദ്ധതികളും കോഴ്സുകളും തീരുമാനിക്കുന്നതും ഉയർന്ന നിലവാരത്തിൽ പഠന സൌകര്യങ്ങൾ ഒരുക്കുന്നതും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രത്യേകതയാണ്. റെഗുലർ കോളേജുകളിൽ ഇതുപോലുള്ള പഠന സൌകര്യങ്ങളും ഇവിടെ ഉറപ്പാക്കുന്നുണ്ടെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഉൽപ്പാദിപ്പിക്കുന്ന ഷർട്ടിന്റെയും മുണ്ടിന്റെയും കോംബോ ഖാദി ഡിയോ എന്ന പേരിൽ വിപണിയിലിറക്കി. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ സ്വന്തം തറികളിൽ നെയ്തെടുത്ത കോംബോ സെറ്റ് 30% വിലക്കിഴിവിൽ കണ്ണൂർ ഖാദി ഗ്രാമസൌഭാഗ്യയിലെ ഓണം മേളയിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ്, കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഡയറക്ടർ സുഭാഷ് പി, പ്രൊജക്ട് ഓഫീസർ ജിഷ കെ തുടങ്ങിയവർ സംസാരിച്ചു. മേള 25 ഓഗസ്റ്റ് സമാപിക്കും. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യത്തിന്റെയും അനധികൃത മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്തും വിപണനവും സംഭരണവും തടയുന്നതിന് എക്സൈസ് വകുപ്പിന്റെ തീവ്രയജ്ഞ പരിശോധന ഈ മാസം 31 വരെ തുടരും. മദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഒരു എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂം എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതികളിൽ അതത് സമയം തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈഭാരത് കേന്ദ്രയുടെ ജില്ലാ ഉപദേശക സമിതി യോഗം കലക്ടറേറ്റിൽ ചേർന്നു. ഡെപ്യൂട്ടി കലക്ടർ കെ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മൈഭാരത്തിന് കീഴിൽ കണ്ണൂരിൽ 47,000 യുവജനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി മൈഭാരത് കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ സച്ചിൻ ഹരീന്ദ്രൻ പറഞ്ഞു. ജില്ലയിൽ 206 യൂത്ത് ക്ലബ്ബുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ യുവജനങ്ങളെ ശാക്തീകരിച്ച് വികസിത ഇന്ത്യയുടെ ചാലകശക്തികളായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് മൈഭാരതിന്റെ ലക്ഷ്യം.
0: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. അടിമകൾ എന്ന ചിത്രത്തിനായി വയലാർ രാമവർമ്മ രചിച്ച്, ദേവരാജന്റെ സംഗീതത്തിൽ പി. സുശീല പാടിയത്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂരൽ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: ഇപ്പൊ വിശക്കുന്ന ഒരു ജീവി ഗാർഡ് ചെയ്യുമ്പോ അതിന്റെ അഗ്രഷൻ കൂടുന്ന ആലോചിച്ച് നോക്കൂ അല്ലെ. ഒരാൾ ഒരു കാവൽക്കാരനാണ്, അയാൾ ഭയങ്കര എക്സ്ട്രീംലി അഗ്രസീവ് ആവുമ്പോ അയാൾ എന്തും ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:00.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശസ്യ യൂനഃ ശാരീരികരൂപേണ സ്വസ്ഥാഃ മാനസികരൂപേണ ച സുദൃഢാഃ ഭവന്തിതി പ്രാർത്ഥയത്. വികസിതഭാരതസ്യ ലക്ഷ്യം സാധയിതും വികസിതഭാരത സങ്കല്പാഭിയാനായ നശാ മുക്തി യുവ ഇതി കാര്യക്രമമപി ഉദ്ഘാടിതവാൻ. കേരളരാജ്യ പ്രചണ്ഡ വൃഷ്ടിഃ നിരന്തരം വിനാശം ജനയതി. അഷ്ടജനാഃ മൃതാഃ ഇത്യുച്യതേ. സഹസ്രശഃ ജനാഃ സഹായ ശിബിരാൻ പ്രതി സ്ഥാനാന്തരിതാശ്ച. അസംരാജ്യ സപ്തവിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ ജനഗണനാർത്ഥം സ്വഗണനാ സമാരബ്ധാ. ഗൃഹസൂചീകരണ പ്രക്രിയായാഃ പ്രാക് അഗസ്ത മാസസ്യ ഷോഡശ ദിനാങ്ക പര്യന്തം അന്തർജാല സുവിധ ഉദ്ഘാടിതാസ്തി. ഇന്തോനേഷ്യ ദേശേ മദുരാ ദ്വീപേ നൌകായാനസ്യ അഗ്നിപ്രകോപാത് പഞ്ച ജനാഃ മൃതാഃ ഏകചത്വാരിംശത് ജനാശ്ച ലുപ്താഃ സന്തി. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം തന്വി ശർമ്മ ഇത്യേഷാ തായ്പേ ഓപ്പൺ ഇതി ക്രീഡായാം പ്രഥമവാരം ബി ഡബ്ല്യു എഫ് വേൾഡ് ടൂർ ഇതി ഉപാധിം പ്രാപ്തവതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് ഭാരതം യാവത് വികസിത ഭാരതം ഭവിതും പ്രാവർത്തതെ തദാ രാഷ്ട്രസ്യ യുവകാഃ ശാരീരികരൂപേണ സ്വസ്ഥാഃ മാനസികരൂപേണ സുദൃഢാഃ ആത്മവിശ്വാസയുക്താശ്ച ഭവേയുഃ. അദ്യ നവദില്ല്യാം ആഭാസീയ മാധ്യമേന നശാ മുക്ത യുവ വികസിത ഭാരത സങ്കല്പാഭിയാനസ്യ ഉദ്ഘാടനെ ഭാഷണം കുർവൻ ശ്രീമോദി അവദത് യത് യുവജനാഃ സർവദാ മാദകദ്രവ്യേഭ്യഃ ദൂരീഭൂയ സ്വസ്ഥ ജീവനശൈലീം സ്വീകർത്തും ശക്നുവന്ത്വീതി.
2: नशा केवल शरीर को नुकसान नहीं पहुंचाता, नशा एक माँ की मुस्कान छीन लेता है, नशा एक पिता के सपनों को चूर चूर कर देता है. और जब परिवार में समाज में ऐसा होता है और कहीं न कहीं राष्ट्र की शक्ति भी कमजोर पड़ जाती है. और इसलिए हमें हर एक युवा को नशे के चुंगल में फंसने से बचाना है.
1: ശ്രീമോദി ഇത്യയം അവദത് യത് അയമുപക്രമഃ മാദകദ്രവ്യാണാം ദുരുപയോഗം വിരുദ്ധ്യ ശതസപ്താഹസ്യ രാഷ്ട്രവ്യാപി ജനസഹഭാഗ അഭിയാനസ്യ ആരംഭം കരിഷ്യതീതി. ശ്രീമോദി അവദത് യത് മാദകദ്രവ്യാണാം വ്യസനം ജനാൻ സ്വലക്ഷ്യാത് വിചലിതം കരോതി സ്വപ്നാഃ സാധയിതും ച ദൂരം കരോതി. സഹ അവദത് യത് വ്യസനം ന കേവലം പരിവാരാൻ വിനാശയതി അപിതു രാഷ്ട്രസ്യ ശക്തിം അപി ദുർബലം കരോതി. പ്രധാനമന്ത്രിണ കുടുംബേഭ്യഃ സാമാജിക കലങ്കഭൂതാനാം മാദകദ്രവ്യാണാം ദുരുപയോഗസ്യ പ്രകരണാനി ന നിഗൂഢയന്ത്വിതി ആഗ്രഹഃ കൃതഃ. സഹ അവദത് യത്തേ സമയോചിതം സാഹായ്യം യാചന്തു മുക്തരൂപേണ സംവാദം കുർവന്തു വിശേഷജ്ഞൈഃ സഹ പരാമർശം സ്വീകുർവന്തു അഥ പ്രഭാവിത പരിവാരസ്യ സദസ്യാനാം സ്വസ്ഥതായൈ ചികിത്സാ സാഹായ്യം ഉപയുഞ്ജന്തു. പഞ്ചാബരാജ്യ രാജ്യസ്യ സപ്ത ശൈക്ഷണിക സംസ്ഥാനാം സഹസ്രശഃ ഛാത്രാഃ അദ്യ വികസിത ഭാരത സങ്കല്പ അഭിയാനായ നശാ മുക്ത യുവ ഇത്യസ്മിൻ ഭാഗം അഗ്രഹണൻ. യസ്യാഭാസീയ ശുഭാരംഭഃ പ്രധാനമന്ത്രിണാ ശ്രീനരേന്ദ്രമോദിനാ അഭിസംബോധയതാ കൃതാ. പഞ്ചാബ് ആധാരിത വിശ്വവിദ്യാലയാനാം അധികാംശാഃ ഛാത്രാഃ യേഷു ബഹവഃ എൻഎസ്എസ് സ്വയം സേവകാഃ അപി ആസന്. തേഷാം മതം ആസീത് യത് മാദകദ്രവ്യമുക്തസ്യ ദേശസ്യ കൃതെ ഏതാദൃശാനാം അഭിയാനാനാം പ്രോത്സാഹനം സമാജസ്യ സാമൂഹികം ദായിത്വം അസ്തീതി. അദ്യ പ്രാതഃ രാഷ്ട്രപതി ഭവനസ്യ അഗ്രഭാഗേ ആയോജിതെ സമാരോഹേ രാഷ്ട്രപതിഃ ദ്രൌപദി മുർമുഃ ഇത്യേഷാ പിബിജി സോൽജരേഥാൻ ഇതി സ്പർധായാഃ ധ്വജ പൂർവകം ആരംഭം കൃതവതി. മിജോറം രാജ്യസ്യ രാജ്യപാലഃ ജനറൽ ബി കെ സിംഹഃ യഃ ഉപക്രമസ്യ സംരക്ഷകഃ അസ്തി സോപി അസ്മിൻ അവസരേ ഉപസ്ഥിതഃ ആസീത്. सामाजिक प्रसार माध्यमे राष्ट्रपतिः अवदत् यत् सैनिकानां कृते धावनं सैनिकैः सह धावनम् इति दृष्ट्या मार्गदर्शितं सोल्जराथन् इति धावनस्पर्धा नागरिकाणां सशस्त्रबलानां च मध्ये सम्बन्धं सुदृढं कर्तुम् अद्वितीयमञ्चरूपेण कार्यं करोतीति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। केरलम् राज्ये प्रचण्ड वृष्ट्या निरन्तरं पीडनं प्रचलतीति कारणात् भारतस्य ऋतुविभागेन अद्य राज्यस्य द्वादश मण्डलानां कृते काषायी संचेतना प्रदत्तास्ति। प्रायः पादोन षट् सहस्र जनाः प्रभावितक्षेत्रेषु उद्घाटित साहाय्य शिविरेषु स्थानान्तरिताः सन्ति। राज्यसर्वकारः अवदत् यत् वृष्टिसम्बद्धासु घटनासु सप्तविंशतीनि गृहाणि पूर्णतया नष्टानि, द्विशत प्रायश्च गृहाणि आंशिकरूपेण क्षतिग्रस्तानि अभवन्निति। ओडिशाराज्ये जलप्लावनस्य स्थितिः पुनः सामान्य जायमानास्ति, यतोहि महानदी क्षीणा जायमानास्ति, परञ्च जलप्लावनेन विस्तृतः विनाशः अभवत्। विशेषतः सम्पूर्णे उत्तर ओडिशा प्रदेशे यत्र सस्यानां महती क्षतिः जीविकायाश्च महती क्षतिः अभवत्, राज्यसर्वकारेण पुनः स्थापनाय प्रयत्नाः तीव्रीकृताः सन्ति। गुजरातराज्ये अद्य कच्छ, बावथराड, बनासकांठा, पाटण, मेहसाणा, मोर्वी, सुरेन्द्रनगर, साबरकांता इत्येतेषु क्षेत्रेषु प्रचण्ड वृष्टिः भविष्यतीति ऋतुविभागेन पूर्वानुमानं कृतमस्ति। अत्रान्तरे एनडीआरएफ इत्यस्य प्रशासनस्य च उद्धारकार्याणि प्रचलन्ति। मत्स्यपालकाः अद्य समुद्रे न गच्छन्तु इति अपि सूचितमस्ति। तेहरानदेशे पश्चिमेशियायाः अनेकेभ्यः देशैः च सम्भाव्य समन्वयस्य प्रारूपं प्रदत्तम् इति वदन् विरामस्य याचनां कृत्वा अमेरिकादेशः ईरानदेशस्य उपरि नियोजितं सैन्याक्रमणं स्थगयितुं सहमतः अभवत्। सामाजिक प्रसार माध्यमे अमेरिकादेशस्य राष्ट्रपतिः डोनाल्ड ट्रम्पः अवदत् यत् अमेरिकादेशः सैन्यक्रियायाः कृते पूर्णतया सज्जः आसीत्, परन्तु कूटनीतिम् अग्रे गन्तुं योजिता प्रहारं स्थगयितुं निर्णयम् अकरोदिति। सः अवदत् यत् ईरानदेशः तथा पश्चिमेशियादेशस्य अन्ये देशाः वाशिङ्ग्टन् देशं सैन्यक्रियाक्रमणं विलम्बयितुम् आग्रहं कृतवन्तः, तदर्थं व्यवहारस्य परिधिः अंगीकृतः अस्ति इति। अमेरिकादेशे भारतीय राजदूतः विनय मोहन क्वात्रा इत्येषः अवदत् यत् यदि पाकिस्तानदेशः द्वैपाक्षिक विषयेषु भारतस्य सहकारम् इच्छति तर्हि प्रथमं सः स्वनिर्मितम् आतंकवादस्य मूलसौकर्यम् अवश्यं विच्छिन्नं कारयेदिति। इण्डोनेशिया देशे अद्य मदुरा द्वीपं निकषा समुद्रे यात्री चालक दलैः सह 170,000 यावज्जनाः नौकायाम् अग्निप्रकोपेन पीडिताः, तेषु 5 जनाः मृताः, 41 जनाः अधुनापि लुप्ताः सन्तीति उच्यते। देशस्य अन्वेषण उद्धार विभागेन उक्तं यत् एतावत्पर्यन्तं 25,000 यावज्जनाः रक्षिताः सन्ति, लुप्तान् यात्रिकान् अन्वेष्टुं दलानि कार्यं कुर्वन्तः च सन्ति। बैडमिंटन क्रीडायां भारतस्य तन्वी शर्मा इत्येषा प्रथमवारं BWF वर्ल्ड टूर इति उपाधिं प्राप्तवती। सा वियतनाम देशस्य गुयेन थुई लिन् इत्यमुम् 21-16 इत्यंकैः पराजित्य अद्य ताइपे ओपन सुपर वुमन सिंगल्स इति उपाधिं प्राप्तवती। सा 2000 वर्षे साइना नेहवाल इत्यस्याः अनन्तरम् उपाधिं प्राप्तवती प्रथमा भारतीया महिला अपि अस्ति। अन्ते मुख्यवार्ताः पुनः एकवारम्। प्रधानमन्त्री नरेन्द्रमोदी देशस्य यूनः शक्तिरूपेण स्वस्थाः मानसिकरूपेण च सुदृढाः भवन्त्विति प्रार्थयत्। केरलम् राज्ये प्रचण्डवृष्टिः निरन्तरं विनाशं जनयति, 8 मृताः इत्युच्यते। असमराज्ये 27,000+ जनगणनार्थं स्वगणना समारब्धा इति वार्ता।
0: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
5: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
6: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
5: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
4: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
5: ചേടാ,
4: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തരഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കഴിഞ്ഞ രണ്ടു ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് എസ് പി സി പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
1: സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിറവേറ്റണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വി മുരളീധരൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന 10 കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 40. സന്ധ്യാഗീതം. ആദ്യം അവിടത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

പങ്കെടുക്കാനായി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9496551 അല്ലെങ്കിൽ 9496595631. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനെ എതിർക്കാൻ കുറേ ആളുകൾ ഉണ്ടായേക്കാം. നാം തീർത്തും ഒറ്റപ്പെട്ടു പോയേക്കാം. പല അഭിപ്രായങ്ങളും ഉയരാം, നമ്മെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരെ ഭയക്കേണ്ട കാര്യമില്ല. ധീരമായ ചില തീരുമാനങ്ങളാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്നത് ചരിത്ര സത്യമാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രാധാന്യം എന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം. എന്നാൽ അതിനു മുമ്പ് നമുക്ക് എന്നത്തെയും പോലെ ഒരു ചോദ്യത്തിന് ശേഷം പരിപാടിയിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വത്തവകാശം എന്താണെന്ന് നമുക്കറിയാം. പാരമ്പര്യമായുള്ള വീടും വസ്തുക്കളും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ്. എന്നാൽ ബൌദ്ധിക സ്വത്തവകാശം എന്നാൽ എന്താണ്? പാരമ്പര്യമായി പല നെല്ലിനങ്ങളും വിത്തായി സൂക്ഷിക്കുന്ന കർഷകരുണ്ടാവും. അതുപോലെ മറ്റ് കാർഷിക വിളകളുടെയും വിത്തുകൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭൌമസൂചിക പദവി കിട്ടിയ അനേകം കാർഷിക വിളകളുണ്ട്. ഇതെല്ലാം കൈമോശം വരാതെ വരും തലമുറയ്ക്ക് കൈമാറാം. അത് നിയമമാക്കിയിട്ടുണ്ട്. ഇത് പലർക്കും അപരിചിതമായ കാര്യമാണ്. കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ലൌലി ബി ആണ്. ഡോക്ടർ ലൌലിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മേഡം, ഈ IPR ഇംഗ്ലീഷിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും, ബൌദ്ധിക സ്വത്തവകാശം, ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കാർഷിക മേഖലയിൽ ഇത് എന്തുവാണ്, അല്ലെങ്കിൽ IPR എന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാം.
2: നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് ബൌദ്ധിക സ്വത്തവകാശം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്ത്, നമ്മളുടെ സ്വത്ത്, അതൊരു പക്ഷെ നമ്മുടെ വീടാകാം, കാറാകാം, ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ സ്വത്തുക്കളാണ്. ഇതിന്റെ അവകാശം നമുക്കുണ്ട്. ഇത് മെറ്റീരിയലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ വസ്തുവകൾ. ഇതുകൂടാതെ ബൗദ്ധികപരമായ, അതായത് നമ്മൾ മനസ്സുകൊണ്ടല്ലേ ബുദ്ധിപരമായി ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾക്ക് നമുക്കെന്ത് അവകാശം, അത് ഒരു നിയമം വഴി നമുക്കതിനൊരു അവകാശം തരുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം. അപ്പൊ ഈ ബൗദ്ധിക സ്വത്തവകാശം കിട്ടുക, എന്തിനെങ്കിലും ആയിക്കോട്ടെ, ഒരു ഉൽപ്പന്നത്തിനാകാം, പല പല കാര്യങ്ങളും,
1: ഒരു
2: പ്രോസസ്സിനാകാം, ഇതെന്ത് തന്നെ ആയാലും ഇത് നമുക്ക് തൊടാൻ പറ്റുന്ന സാധനം ആയിക്കൊള്ളണമെന്നില്ല, ഒരു ഐഡിയ ആകാം, ഇതിനൊക്കെയാണ് ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമാണ്. കാരണം വ്യക്തികൾ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും നമ്മൾ ചിന്തി

0: സൃഷ്ടിക്കുന്നത്, നമ്മുടെ കലാപരമായ സൃഷ്ടികളായിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് കോപ്പിറൈറ്റ്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എഴുതുന്ന ഒരു കഥയോ നോവലോ എന്തെങ്കിലും ആകാം, കൂടാതെ പാട്ട്, ഇതെല്ലാം കോപ്പിറൈറ്റ് ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് മേലില് അയാൾക്ക് കിട്ടുന്ന അവകാശം, അത് നമ്മൾ വെറുതെ വാഗുണ്ട് പറയുകയല്ല, നിയമപരമായി അത് ആ വ്യക്തിക്ക്, ഒരു പക്ഷെ ഒരു വ്യക്തിയാകാം, ഒരു സംഘടനയാകാം, ഒരു ഗ്രൂപ്പ് ഓഫ് എങ്ങനെ വേണമെങ്കിലും നമുക്കത് വരാം, അതിന് കൊടുക്കുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം.
1: അപ്പൊ ഇത് കാർഷിക മേഖലയിൽ ഇതിന്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഇതൊരു ഉദാഹരണം വെച്ച് വേണമെന്ന്.
0: കാർഷിക മേഖലയിൽ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ ബൗദ്ധിക സ്വത്തവകാശവുമായിട്ടുണ്ട്. അത് നമ്മളുടെ നാട്ടിൽ പൊതുവെ ആൾക്കാര് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇത് പണ്ട് തൊട്ടേ നമുക്കുള്ള പല കാര്യങ്ങളും അത് നിയമപരമായി നമ്മുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ നമുക്ക് നിയമപരമായിട്ട് എഴുതി ഒരു റൂളായിട്ട് അത് നമ്മുടെ തന്നെ അവകാശം എന്ന് വരുമ്പോഴാണ് അതിന് പ്രസക്തമാവുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം, എന്റേത് തന്നെ ആണെന്ന് എനിക്കറിയാം, മറ്റൊരാൾക്കറിയാം. പക്ഷെ വേറൊരാള് ഇതെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനാണ് ഈ ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. കാർഷികപരമായിട്ട് വരുമ്പോൾ ബൗദ്ധിക സ്വത്തവകാശത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പൊ പറഞ്ഞല്ലോ കോപ്പിറൈറ്റ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം പേറ്റന്റിങ്, മറ്റൊന്നാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെ GI ടാഗ്. ഇതിടയ്ക്കെങ്കിലും പത്രങ്ങളിലൊക്കെ വന്നെങ്കിലും ആൾക്കാർ കണ്ടു ഭൗമസൂചകാ പദവി. ഭൗമസൂചകാ പദവി എന്നുള്ള മലയാളം വാക്ക് പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. GI ടാഗ് എന്ന് തന്നെയാണ് പല പത്രങ്ങളിലും മാസികകളിലും എല്ലാം നമ്മൾ കേൾക്കാറുള്ളത്. ഇതെല്ലാം തന്നെ കാർഷികപരമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഭൗമസൂചകാ പദവി എന്ന് പറയുമ്പം കാർഷിക ഉൽപ്പന്നങ്ങളാകാം, അത് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രീതികളാകാം, ഇതിനെല്ലാം തന്നെ ഭൗമസൂചക പദവി ലഭിക്കാം.
1: കൃഷിരീതികളും വേണമെങ്കിൽ ആവാം,
0: കൃഷിരീതികളും ആകാം. പക്ഷെ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളുണ്ട്,
1: അത് സ്ഥിരീകരിക്കണം.
0: അതെ, സ്ഥിരീകരിക്കണം. അതെ, നമ്മളത് തെളിയിക്കണം. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ആക്ടാണ്. ആക്ട് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആയാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് തെളിയിക്കാൻ പറ്റണം. ഇത് യഥാർത്ഥത്തിൽ
1: എന്റെ
0: തന്നെയാണ്, അതെ, എന്റെ കണ്ടുപിടുത്തം. അതൊരു കോടതിയിൽ നമ്മൾ പോയി നമ്മുടെ അവകാശവാദം ഉന്നയിക്കുന്നതിന് തുല്യമാണ്. ഇത് ഭൗമസൂചക പദവി ഒന്ന്. മറ്റൊന്നാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്. അതായത് ജനിതക ശേഖരം ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം, കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും.
1: ഏതെങ്കിലും വിളവിന് വേണ്ടിയുള്ളത്,
0: ഒരു വിളവ് തന്നെ ആകണമെന്നില്ല, പല വിളവുകളാകാം. അതിന്റെ ഒരു അമൂല്യമായ ശേഖരം സൂക്ഷിക്കുന്ന കർഷകർ അല്ലെങ്കിൽ ഒരു കർഷക കൂട്ടായ്മ, അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. കാരണം ഇത് ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്നോണം അവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്.
1: അത് അവരുടെയാണ്, ആ സ്വത്ത് അവരുടേതാണ്. ആ ഇനം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജീനോം അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസ് അവരുടേതാണ്,
0: അവരുടേതാണ്. അവരതിനെ സൂക്ഷിക്കുന്നു, കരുതുന്നു, നശിച്ചു പോകാതെ വീണ്ടും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം വളരെ അമൂല്യമായ പരമ്പരാഗത ഇനങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഏത് വിളവെടുത്താലും അറിയാം, ഇപ്പൊ നെല്ലിൽ തന്നെ പല പരമ്പരാഗത ഇനങ്ങളുണ്ട്. ഇതില് പകുതി കൂടുതലും നമുക്കിന്ന് കാണാൻ കിട്ടത്തില്ല. അതിന്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ പുതിയ ഇനങ്ങൾ വരുമ്പോൾ പുതിയ ഇനങ്ങൾക്ക് വിളവ് കൂടുതലാണ്. അപ്പൊ കർഷകർ എന്താണ് ചെയ്യുക, പുതിയ വിളവിലേക്ക് മാറും, പുതിയ ഇനങ്ങളിലേക്ക് മാറും. അപ്പൊ പഴയ ഇനങ്ങൾ ഇവർക്ക് അത്രയും വിളവ് കിട്ടാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുന്നത് കൊണ്ട് ഇവർ അത് കൃഷി ചെയ്യുന്നത് നിർത്തും. പുതിയ ഇനങ്ങൾ വരുമ്പോഴത്തേക്ക് പരമ്പരാഗതമായ ഇനങ്ങൾ പലതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് സംരക്ഷിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഉദ്ദേശമാണ്, പഴയതിനെ സംരക്ഷിക്കാം. അത് വെറുതെ ഒരാളെ സംരക്ഷിക്കണമെന്നില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ മാറ്റിവെക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുള്ളൂ.
1: മനുഷ്യ സ്വഭാവമാണ്,
0: സ്വഭാവമാണ്. നമുക്ക് ആരെയും കുറ്റം പറയുകയോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് പല ശാസ്ത്രജ്ഞന്മാരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ നല്ല ജനിതക ശേഖരം സൂക്ഷിക്കേണ്ടതാണെന്നും അതിന്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം കൊണ്ടുവരുന്നത്.
1: അപ്പൊ മേഡം, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ് അല്ലെങ്കിൽ ജനിതക ശേഖരം സൂക്ഷിക്കുന്ന കർഷകര്, ഇതാണ് നമ്മുടെ കർഷകര് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബൗദ്ധിക സ്വത്തവകാശത്തില് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ? അപ്പം ഇതെന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കും.

0: ഒരു കർഷകർ ഇതിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകന് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും ഇനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ഇതെല്ലാം അപൂർവ ഇനങ്ങളാണ്, അപ്പൊ ആ കർഷകൻ എങ്ങനെ ഈ ഒരു അവാർഡിന് അർഹതാവുന്നത്, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ സാധിക്കും?
1: ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഇത് ആരാണ് ഈ പ്ലാന്റ് ജീനോം സേവർ അവാർഡ് കൊടുക്കുന്നത്, നമ്മൾ ആർക്കാണ് അപേക്ഷിക്കേണ്ടത്? ഇത് ആദ്യമായിട്ട് ശരിക്കും ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു ട്രീറ്റി ആദ്യമേ വന്നിരുന്നു, ഉപ്പോ ട്രീറ്റി എന്നൊക്കെ പറയും. അതിനുശേഷമാണ് PPVFRA, അതായത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട്, ഇങ്ങനൊരു ആക്ട് നിലവിൽ വരുന്നത് 2001.
0: ഇനങ്ങളെ സംരക്ഷിക്കുക,
1: കർഷകരുടെയും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കുക. ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ ആക്ട് മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. അവിടെയൊന്നും ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും മറ്റുമില്ല. അവിടെയൊക്കെ ശാസ്ത്രജ്ഞരുടെ കാര്യങ്ങൾ, പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവരുടെ വെച്ച് നിൽക്കുവാണ്. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്.
0: ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇനങ്ങൾ ശാസ്ത്രജ്ഞര് പുറത്തെടുക്കണമെങ്കിൽ ഈ പഴയ ഇനങ്ങൾ വേണം.
1: തീർച്ചയായിട്ടും ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സസ്യ ഇനങ്ങൾ സംരക്ഷിക്കുക, കൂടാതെ തന്നെ ഈ ഇനങ്ങൾ പുതിയ ഒരു വിത്തിനം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വേണ്ടി കർഷകര് ഇത് ഷെയർ ചെയ്യണം, മറ്റ് ശാസ്ത്രജ്ഞർക്ക് ഇത് കൊടുക്കണം. അവരുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഇരിക്കുമെന്നേ ഉള്ളൂ. അതിൽ നിന്നും എന്താണ് സമൂഹത്തിന് നേട്ടം? കർഷകൻ സ്വന്തം താല്പര്യത്തിന് കയ്യിൽ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അത് വരികയും ചെയ്യുമ്പോഴാണ് ഒരു വലിയൊരു നന്മയിലേക്ക് അത് എത്തുക. അത് പ്രോത്സാഹിപ്പിക്കുന്നു ഈ PPVFRA. അപ്പൊ നമ്മള് ഇതിനു വേണ്ടിയിട്ട് കർഷകർക്ക്, ശാസ്ത്രജ്ഞർക്ക്, എല്ലാവർക്കും തന്നെ നമ്മൾ ഉള്ള ഒരു ഇനം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന് ഈ PPVFRA തന്നെ രജിസ്ട്രാറുണ്ട്, അവിടേക്കാണ് നമ്മൾ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകന്റെ കയ്യിലുള്ള ഒരു ഇനം, അല്ലെ സയന്റിസ്റ്റിന്റെ കയ്യിലാകാം, ഈ ഇനം ഒരു പുതിയ ഇതൊന്നായിരിക്കണം, പണ്ടുണ്ടായിരുന്നത് പോലത്തതായിരിക്കരുത്, പ്രത്യേകതകൾ എന്തെങ്കിലും അതിനുണ്ടായിരിക്കണം. മാത്രവുമല്ല, നമ്മളിപ്പോ ഒരു കിലോ വിത്ത് കൊടുത്താൽ ഇതെടുത്തിടുമ്പം ഈ ഒരു കിലോ വിത്തിൽ നിന്നും വളർന്നു വരുന്ന ചെടികൾ ഒരേപോലെ ആയിരിക്കണം, യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മൾ ഈ വിത്ത് വീണ്ടും അതിൽ നിന്നെടുത്ത് ഒരു 2-3 തലമുറ നമ്മൾ വീണ്ടും നടുമ്പോൾ അതേ ഗുണങ്ങൾ തന്നെ ഇതിലുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഇത് കർഷകർക്ക് ചെയ്യാം, ഇത് അവര് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ആ ഇനം ഈ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇനി പ്ലാൻ ജീനോം സേവിയർ അവാർഡ് അല്ലെ, ഒരു കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ജനിതക ശേഖരം, അത് ഏതെങ്കിലും ഒരു വിളയിലായിരിക്കാം, പലതരം വിളകളിലായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ, അത് എത്രയുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ അല്ലെ ബയോഡൈവേഴ്സിറ്റി ബോർഡ്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, നമ്മുടെ ഇവിടെയുണ്ട്, കേരളത്തിലുള്ളതാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഇവർക്കെല്ലാം തന്നെ ഇത് കണ്ട് പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഈ അപേക്ഷ അവർ പരിഗണിക്കുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ അവരുടെ അപേക്ഷയിൽ നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങളിൽ ഒന്നാണ് ഈ കർഷകന്റെ കയ്യിലുള്ള ഇനങ്ങളിൽ ഏതെങ്കിലും പുതിയ ഒരു ഇനം ഉരുത്തിരിച്ചെടുക്കുന്നതിന് സഹായകമായിട്ടുണ്ടോ. അപ്പൊ കർഷകൻ തന്റെ കയ്യിൽ ഒരു ജനിതക ശേഖരം സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് ഒരു ശാസ്ത്രജ്ഞനോ അതിനു വേണ്ടി കൊടുക്കാം, ഇല്ലെങ്കിൽ കർഷകന് തന്നെ മറ്റൊരു ഇനം ഉരുത്തിരിച്ചെടുക്കുകയും ആകാം.
0: കർഷകർ അങ്ങനെ
1: ചെയ്യുന്നുണ്ട്, ധാരാളം ചെയ്യുന്നുണ്ട്. അതിന് അവരുപയോഗിച്ച പ്രക്രിയ എന്താണെന്നും എല്ലാം വിശദമായിട്ട് ഇതില് നമ്മൾ കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി ആയിട്ടുമുണ്ട്. അത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ പല ട്രൈബ്സ്,
0: ഗോത്രവർഗക്കാർ,
1: അവരുടെ ഒരു ജീവിത രീതിയാണ്, യഥാർത്ഥത്തിൽ ഒരു ജീവിത രീതിയാണ് അവരുടെ കയ്യിലുള്ള ജനിതക ശേഖരം സൂക്ഷിക്കുക എന്നുള്ളത്. അത് അവരാരും പറഞ്ഞു പഠിപ്പിച്ചിട്ടോ ഈ PPVFRA ആക്ട് വായിച്ചിട്ടോ ഈ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടോ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു വലിയ മാർഗമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ അട്ടപ്പാടിയിലും മറ്റുമുള്ള ചെറിയ ഗോത്രവർഗക്കാര് അവര് തന്നെ ചെറുധാന്യങ്ങൾ ഉണ്ടല്ലോ, പലതരത്തിലുള്ള ചെറുധാന്യങ്ങൾ നമ്മളൊന്നും കണ്ടിട്ട് പോലും കാണത്തില്ല, ചെറുധാന്യങ്ങളുണ്ട്, അതുപോലെ പൾസസ്, പയർവർഗ്ഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളത് അവര് സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കണ്ടിട്ടില്ലാത്ത തരം ഇനങ്ങൾ പോലും അവരുടെ കയ്യിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി അവാർഡ്. ഈ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാനെന്നും പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട് ഒരു കർഷകന്റെ വീട്ടിൽ. അപ്പൊ നമുക്കറിയാം ഇയാളുടെ കയ്യിൽ നിന്നും ധാരാളം സാധനങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്. ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കാം ചില ഇനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവുക.
0: പക്ഷെ
1: രേഖകളൊന്നുമില്ല. ഇത് ആൾക്കാർ അറിയണം.
0: ബോധവൽക്കരണം ഇത് ഒരു പക്ഷമാണ്. ഇതിന്റെ മേഡം പറഞ്ഞത് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്, ഇനങ്ങൾ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നത്, ജനിതക ശേഖരം നമ്മൾ എങ്ങനെ കൺസേർവ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം മേഡം സൂചിപ്പിച്ചത് ഭൗമസൂചിക പദവിയാണ്, ജിയോ ടാഗിംഗ്. ഇതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം.
1: ഭൗമസൂചക പദവി എന്ന് പറഞ്ഞാല് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നമ്മൾ പറയുന്നു, അല്ലെ GI ടാഗിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു ഉൽപ്പന്നത്തിനോ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്കോ, അതും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭ്യമാവുക. ഭൗമസൂചക പദവിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ രജിസ്ട്രാറുണ്ട്. ചെന്നൈയിലാണ് ഇതിന്റെ ഓഫീസ് ഇരിക്കുന്നത്. നമ്മൾ അവിടേക്കാണ് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് അപേക്ഷിക്കുമ്പോൾ കർഷകർക്ക് മാത്രമല്ല ഭൗമസൂചക പദവി എന്ന് പറയുന്നത്, ഏതൊരു ഉൽപ്പന്നത്തിനുമാകാം, പക്ഷെ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കണം. തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന ഒന്നാണ് ബാലരാമപുരം കൈത്തറി, അതിന് ഭൗമസൂചക പദവി ഉള്ളതാണ്. മറ്റൊന്ന് ആറന്മുള കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ ഭൗമസൂചക പദവി ലഭ്യമായിരിക്കുന്നത് ആറന്മുള കണ്ണാടിക്കാണ്. അതൊന്നും കാർഷിക ഉൽപ്പന്നങ്ങളല്ല. ഇന്നിപ്പോ നമ്മൾ കേരളത്തിന്റെ കണക്കെടുത്ത് നോക്കിയാല് 39 ഭൗമസൂചക പദവി ഉണ്ട്. അതിൽ പക്ഷെ 24 കാർഷിക ഉൽപ്പന്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ഭൗമസൂചക പദവി എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ, ആ പ്രദേശത്തിലെ കൾച്ചർ, അവരുടെ ഒരു സാമൂഹിക വ്യവസ്ഥയുമായിട്ട് ഇണപിരിഞ്ഞ് കിടക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും മിക്കവാറും തന്നെ. എങ്കിൽ മാത്രമേ ഈ ഭൗമസൂചക പദവിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രദേശത്ത് നമ്മൾ പെട്ടെന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമുക്ക് അതിന് കിട്ടില്ല. അത് അവരുടെ കൾച്ചറുമായിട്ട് സാമൂഹ്യ പല കാര്യങ്ങളും, ഒരുപക്ഷെ വിവാഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അമ്പലങ്ങളിലുള്ള ട്രഡീഷൻസ് ആയിരിക്കും, ഇതെല്ലാമായിട്ടും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ പ്രദേശവുമായിട്ട് ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ വരുമ്പോഴാണ് ഇതിനുവേണ്ടി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക.
0: മേഡം സൂചിപ്പിച്ച മാതിരി കേരളത്തിന് കിട്ടിയ GI ടാഗിംഗില് ഭൂരിഭാഗവും കാർഷിക ഉൽപ്പന്നങ്ങളാണ്. കർഷകരും അല്ലെങ്കിൽ ആ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിലൊരു വലിയ പങ്കുണ്ട്.
1: തീർച്ചയായിട്ടും. ഇതിന്റെ പ്രയോജനം എന്തെന്ന് പറഞ്ഞാല്, നമുക്ക് മറയൂർ ശർക്കരയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. മറയൂർ ശർക്കര GI ടാഗിംഗിൽ ഭൗമസൂചക പദവി ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ പ്രത്യേകതകളാണ് മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചക പദവി ലഭ്യമാക്കിയത്. സാധാരണ ശർക്കരയ്ക്ക് മാർക്കറ്റിൽ ഒരു ഏകദേശം 60-80 രൂപ അത്ര വരെ കിട്ടുള്ളൂ. പക്ഷെ മറയൂർ ശർക്കര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ വില വളരെ വളരെ കൂടുതലാണ് ഇതിനെക്കാളും. അതാണ് അതിന്റെ പ്രത്യേകത. ബാലരാമപുരം കൈത്തറി സാരി എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാല്, കൈത്തറിയാണെങ്കിലും പവർലൂമിൽ നിന്ന് എടുക്കുന്നത് തമ്മിൽ വില വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ഒരു ഭൗമസൂചക പദവി ലഭ്യമാകുന്നതിനോടൊപ്പം ആ ഉൽപ്പന്നത്തിന് ലഭിക്കുന്നത്. ഇതുകൊണ്ട് 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഭൗമസൂചക പദവി ഒരു ഉൽപ്പന്നത്തിന് കിട്ടണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, എങ്കിലേ അത് കിട്ടുള്ളൂ. വ്യത്യസ്തമായിട്ട് മറ്റതിനേക്കാളും കൂടുതൽ നല്ലതാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ തെളിയിക്കണ്ട. പക്ഷെ ഇതിന് ഇന്ന ഇന്ന പ്രത്യേകതകളുണ്ട്, ഇതാണ് നമ്മൾ അവിടെ തെളിയിക്കേണ്ട കാര്യം. ചില പ്രത്യേകതകൾ ഈ ഉൽപ്പന്നത്തിനുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭിക്കുക. അപ്പോൾ ഈ ടാഗ്, അതായത് മറയൂർ ശർക്കര എന്ന പേരിൽ ഞാനൊരു ഉൽപ്പന്നം വിൽക്കുകയാണെങ്കിൽ, അതിന്റെ അർത്ഥം വാങ്ങുന്ന ആൾക്ക് ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉള്ള ഒരു സാധനമാണ് കിട്ടുന്നത്. ഈ ഒരു പേര് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ലീഗലി തെറ്റാണ്. ഇവർക്ക് കേസ് കൊടുക്കാം. ഈ മറയൂർ ശർക്കര എന്ന് പറയുന്ന ഉൽപ്പന്നം, അത് GI പദവി ലഭ്യമായിരിക്കുന്നത് ഒരു സൊസൈറ്റിക്കാണ്. അവർക്ക് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ഈ പേരിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ.
0: ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞപ്പോ, ഇതൊരു കർഷകൻ ഇൻഡിവിജ്വൽ ആയിട്ട് ജിയോ ടാഗിംഗിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുമോ? അതൊരു കൂട്ടായിട്ട് തന്നെ
1: അത് ഈ ഒരു ഈ പലതരം ഭൗതിക സ്വത്തവകാശ ങ്ങളുള്ളതിൽ വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഞാൻ പറഞ്ഞ GI ടാഗിംഗ്, അല്ലെ ഈ ഭൗമസൂചക പദവി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IPR ഇതാണ്. ഇത് ഒരാൾക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പേറ്റന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാന്റിനോസ്, കോപ്പിറൈറ്റ്, ഇതെല്ലാം ഒരാൾക്ക് അപേക്ഷിക്കാം. മാത്രമല്ല ഈ പേറ്റന്റ് കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് കിട്ടുന്നത്, എനിക്കത് വേറൊരാൾക്ക് മറ്റു കൈമാറ്റ അവകാശം നമുക്ക് കൊടുക്കാം. പക്ഷെ ഭൗമസൂചക പദവി ഒരു സമൂഹമാണ് അപ്ലൈ ചെയ്യുക, അത് പ്രത്യേകിച്ചും ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരിക്കണം. അവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഇത് കൊടുക്കുന്നത് ആദ്യം 10 വർഷത്തേക്കാണ്. 10 വർഷം കഴിഞ്ഞാൽ നമുക്കിത് പുതുക്കാം. പിന്നെ ഈ സൊസൈറ്റിയിൽ തുടക്കത്തിൽ ഒരു വ്യക്തി അംഗമല്ല എങ്കിലും പിന്നീട് ഇപ്പൊ അവിടെ വന്നു, ഇപ്പൊ അതേ പ്രദേശത്ത് നിന്ന് തന്നെ ഇതേ ഉൽപ്പന്നം ഇതേ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അംഗത്വം എടുക്കാം. അംഗത്വം എടുക്കുവാനും അതിനുള്ള അംഗീകാരമുണ്ട്. അതിന് ആദ്യമേ ഇത് ലഭ്യമായിരിക്കുന്ന സൊസൈറ്റിയുടെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഈ വന്നയാള് ഇതേ സാധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇതിന്റെ പേര് ദോഷമാണ്. ഒരു മോശമായ ഒരു ഉൽപ്പന്നമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഈ പേരിലുള്ള സാധനമല്ലോ പിന്നീട് കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ അതനുസരിച്ചേ അത് ചെയ്യുള്ളൂ. ഇതാണ് ഭൗമസൂചക പദവിയുടെ വലിയൊരു കാര്യം. പിന്നെ ഇതുവഴി കർഷകന് വില നിശ്ചയിക്കാം. ഇത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ്, അപ്പൊ എനിക്ക് ഈ വിലക്ക് കിട്ടിയാലേ ഞാൻ വിൽക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് വേറൊരാൾ വാങ്ങോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഈ ക്വാളിറ്റി സാധനം കിട്ടണമെങ്കിൽ ഈ വില കൊടുക്കണം.
0: വിപണി എന്തായാലും
1: അതെ അതെ എക്സ്പോർട്ടിനൊക്കെ വളരെയധികം ഇത് സഹായകമാകും.
0: മേഡം, നമ്മുടെ ഈ ചർച്ചയിൽ പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ കർഷകർക്ക് പ്ലാന്റ് ജീനോം സേവിയർ അല്ലെങ്കിൽ ഇനങ്ങൾ സംരക്ഷിക്കാം, ജനിതക ശേഖരം കയ്യിൽ വെക്കാം, അത് പാറ്റന്റ് ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, പിന്നെ ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് അത് കിട്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭൗതിക സ്വത്താവകാശത്തില് കർഷകർക്കും പങ്കെടുക്കാം, ഇതിൽ നിന്ന് ലാഭം കൊയ്യാം, സൊസൈറ്റിക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടി എവിടാണ് ഇവര് കോൺടാക്ട് ചെയ്യേണ്ടത്? ഒരു ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ
1: കേരള കാർഷിക സർവകലാശാലയിൽ ഒരു IPR സെല്ല് തന്നെയുണ്ട്. ഇപ്പോഴതൊരു സെന്റർ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെല്ലല്ല, അത് കുറച്ചും കൂടി ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ബൗദ്ധിക സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പൊ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡുകൾക്കാവട്ടെ, കമ്മ്യൂണിറ്റി അവാർഡുകളാവട്ടെ, GI ടാഗുകൾ ആവട്ടെ, ഇതിനെല്ലാം തന്നെ കർഷകർക്ക് വേണ്ടി ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ സഹായം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ഞാനൊരു 24 കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്നും കിട്ടിയത്. അതില് 17 കേരള കാർഷിക സർവകലാശാലയാണ് അതിന്റെ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അപേക്ഷ നമ്മുടെ പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞു ആ സൊസൈറ്റിയുടെ പേരിലാണ് കൊടുക്കുക. അതിന്റെ ടെക്നിക്കൽ ഹെൽപ്പാണ് നമ്മൾ ചെയ്യുക. ഈ അപേക്ഷ തയ്യാറാക്കുന്നതിന് കുറെ അധികം കടമ്പകളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അത് തയ്യാറാക്കി കൊടുക്കുന്നത് ആ സഹായം കേരള കാർഷിക സർവകലാശാല ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ KCST നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ വരുന്ന ഇതാണ് KCST, അവരും പേറ്റന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു കേരള കാർഷിക സർവകലാശാല തന്നെയാണ് ഈ ഭൗതിക സ്വത്തവകാശവുമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇതില് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ധാരാളം ശാസ്ത്രജ്ഞരുണ്ട്. ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു അവബോധമുള്ള ആൾക്കാരുമുണ്ട്, നന്നായിട്ട് സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ഒരുപാട് കർഷകർക്ക് അതിന്റെ
0: ലാഭം കിട്ടുന്നുണ്ട്. ഡോക്ടർ ലൗലി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഈ ഒരു വിഷയം അധികം പുതിയതല്ലെങ്കിലും കർഷകർ അധികം സുപരിചിതം അല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നല്ല മാതിരി വിശദീകരിച്ചു തന്ന് ബൗദ്ധിക സ്വത്തവകാശം എന്തുവാണ്, കർഷകർ എങ്ങനെ ഇതിൽ നിന്ന് ലാഭം എടുക്കുന്നതെന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: നന്ദി.
2: ബൗദ്ധിക സ്വത്തവകാശം എന്താണ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, കാർഷിക മേഖലയിൽ അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് ഡോക്ടർ ലൗലി ബി ആണ്. ഡോക്ടർ ലൗലിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ഉത്തരം, ഒരു പശുവിന് ഏകദേശം 65 മുതൽ 70 ചതുരശ്ര അടി സ്ഥലം തൊഴുത്തിൽ ആവശ്യമാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. പൂക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി സംരംഭകത്വത്തിനും അധിക വരുമാനത്തിനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം 10-11 തീയതികളിൽ തിരുവനന്തപുരം വെള്ളായണിയിലെ കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന KAGTech ലോഞ്ച് പാഡിൽ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പുതിയ പൂക്കൾ ഉപയോഗിച്ചുള്ള ഫ്ലോറൽ ഡിസൈൻ, ഫ്ളവർ അറേഞ്ച്മെന്റുകൾ, ബൊക്കെ നിർമ്മാണം, പൊതിയൽ സാങ്കേതിക വിദ്യകൾ, ഉണങ്ങിയ പൂക്കൾ തയ്യാറാക്കുന്ന വിവിധ രീതികൾ, ഡ്രൈ ഫ്ളവർ ഉപയോഗിച്ചുള്ള കരകൌശല വസ്തുക്കളുടെ നിർമ്മാണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളും ഉപയോഗങ്ങളും എന്നിവയിൽ പരിശീലനം നൽകും. താൽപര്യമുള്ള യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും സംരംഭകർക്കും പരിശീലനം പ്രയോജനപ്പെടുത്താം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാം. 9995624888 നമ്പർ ഒരിക്കൽ കൂടി 9995624888. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഈ മാസം 17 ആരംഭിക്കുന്ന പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടെ SSLCയോ തത്തുല്യ വിദ്യാഭ്യാസവുമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, CELKAU.IN. സംശയങ്ങൾക്ക് CELKAU@gmail.com എന്ന ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാം. 0487-243-8567 അല്ലെങ്കിൽ 8547-8372-56. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്നു. കുരുമുളക്, കൊക്കോ, മാവ്, ജാതി, കശുമാവ് മുതലായ വിളകളുടെ കൃഷിത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം, അതിന് ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതും രോഗബാധിതവുമായ വള്ളികൾ ശാഖകൾ വെട്ടിമാറ്റി പകരം അത്യുൽപാദന ശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ച് ശാസ്ത്രീയമായ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന് ധനസഹായമുണ്ട്. ഹെക്ടറിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 24,000 രൂപ ധനസഹായമായി നൽകും. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്ത് ധനസഹായം ലഭിക്കും. ജൈവകൃഷി 30x8x2.5 വിസ്തീർണമുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനാണ് മൊത്തം പദ്ധതി ചെലവിന്റെ 50% ആയ 50,000 രൂപ ധനസഹായം നൽകുന്നത്. ഇതിനായി അപേക്ഷകർ അതത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന വിഷയത്തിൽ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ഓഗസ്റ്റ് 10 ആരംഭിക്കുന്നു. കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ CELKAU.IN/elearning/reg.phd എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇടവ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് മികച്ച കർഷകരെ ആദരിക്കുന്നു. ഈ മാസം 7 വരെ കൃഷിഭവനിൽ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9383470191 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി 2026 ജൂലൈ 31 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയതാണ് ഇത്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങപ്പിണ്ണാക്ക്, ഏലം, കാപ്പിക്കുരു, റബ്ബർ, പുൽത്തൈലം, നേന്ത്രക്കായ, വാട്ടുകപ്പ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. കുരുമുളക്, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ കുറവാണ് ഉണ്ടായത്. നാളികേരം, തൊണ്ടിട്ടില്ലാത്തത്, ചുക്ക്, അടയ്ക്ക എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. കയർ, കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. കാപ്പിക്കുരു കിൻഡലിന് 500 രൂപ വർദ്ധിച്ച് കോട്ടയം 39,000 രൂപയ്ക്ക് വിപണനം നടത്തുമ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില വർധനവ് ഉണ്ടായിട്ടില്ല. വെളിച്ചെണ്ണ അവലോകന വാരത്തിൽ ക്വിന്റലിന് 600 രൂപ വർദ്ധിച്ച് കോട്ടയം 27,600, കൊച്ചി 24,800, 700 രൂപ വർദ്ധിച്ച് എറണാകുളം 25,700, 800 രൂപ വർദ്ധിച്ച് പാല 26,700, 900 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂർ 26,000 രൂപയും ആലപ്പുഴ 25,300, 1,000 രൂപ വർദ്ധിച്ച് കൊല്ലം 25,600 വിപണനം നടക്കുന്നു. മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ല. ഈ ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: സാമാജിക പ്രതിഷ്ഠാ കി ആഡ് മേ ഛിപായേ നഹീ, ജിസ്കി ജറൂറത് ഹോ ഉസ്കാ സഹയോഗ് മാംഗേ, മൻ ഖോൽ കർകേ ഉസ്സേ ബാത് കരേ, ജോ എക്സ്പേർട്ട് ഹൈ ഉൻകാ സഹയോഗ് ലേ, മെഡിക്കൽ ഹെൽപ് സേ അപ്നേ ബച്ചേ കോ നശേ സേ മുക്ത് കരാനേ കാ പ്രയാസ് കരേ.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരൻ മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സമയം ഓട്ടോ വെള്ളത്തിൽ വീണെങ്കിലും ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. ജില്ലയിൽ 26 ക്യാമ്പുകളായി 563 പേരാണ് കഴിയുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പ്രതികൂല കാലാവസ്ഥ കാരണം റദ്ദാക്കി. കക്കയം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാലും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറഞ്ഞു.
1: കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേരാണ്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 33 അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം മഹാനദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഡീഷയിലെ പ്രളയ സാഹചര്യത്തിൽ നേരിയ ശമനം. 8 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBI പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സൈനിക നടപടികൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ട് ബോധപൂർവമായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ പതാകയുടെ ശില്പിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. ഉത്തമ ഗാന്ധിയനായ പിംഗളി വെങ്കയ്യ ത്രിവർണ പതാകയിലൂടെ ഓരോ ഭാരതീയനിലും അഭിമാനം ഉണർത്തുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യസേവനത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ പിംഗളി വെങ്കയ്യയുടെ പരിശ്രമങ്ങൾ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മേധാവിമാരുടെ യോഗം നാളെ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ആരംഭിക്കും. രണ്ട് ദിവസമാണ് യോഗം ചേരുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തലാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കാനിരിക്കെ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവുമടക്കം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവച്ചത്. വിശദാംശങ്ങളിലേക്ക്.
5: പാര പവർ ലിഫ്റ്റിംഗിൽ ഛാണ്ടു കുമാറാണ് വെങ്കലത്തിലൂടെ ഇക്കുറി ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഒന്നാമതെത്തി മീരാബായ് ചാനു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തുടക്കം കുറിച്ചു. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷാർമില ധങ്കർ പാര അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഓട്ടത്തിൽ ദിലീപ് ഗാവിത്, ജുഡോയിൽ അസ്മിത ഡേ, ഹർഷ സിംഗ്, പാര ഷോട്ട്പുട്ടിൽ സോമൻ റാണ എന്നിവർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ബോക്സിംഗിൽ പ്രീതി പവാർ, ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി ചൌധരി, പ്രിയ ഖങ്കാസ്, അരുൺധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കാൽ എന്നിവരും സ്വർണമണിഞ്ഞു. മെഡൽ പട്ടികയിൽ 68 സ്വർണവുമായി ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 26 സ്വർണവുമായി ഇംഗ്ലണ്ട് രണ്ടാം സ്ഥാനത്തും 18 സ്വർണവുമായി കാനഡ മൂന്നാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. ഈ മാസം 15 ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ഏകദിന മത്സരത്തിനിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അസമിൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമായി. SC.census.gov.in എന്ന പോർട്ടൽ വഴി പൌരന്മാർക്ക് ഈ മാസം 16 വരെ വിവരങ്ങൾ ഓൺലൈനായി നൽകാം. 17 സെൻസസിന്റെ ആദ്യഘട്ടമായ ഭവന വിവര പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കും. ഇന്ത്യയുടെ ഭൌമസൂചിക ടാഗുള്ള കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ബുധനാഴ്ച ന്യൂഡൽഹിയിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടി സംഘടിപ്പിക്കും. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 3 ഗവേഷണ സ്ഥാപനങ്ങൾക്കും 33 ജൈവ വൈവിധ്യ ബോർഡുകൾക്കും ജൈവ വൈവിധ്യ കൌൺസിലുകൾക്കുമായി 8.22 കോടി രൂപ അനുവദിച്ചു. ജൈവ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ തുല്യമായി പങ്കിടാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി തുക വിതരണം ചെയ്തതെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ കൽക്കരി ഉൽപ്പാദനത്തിൽ ജൂലൈ മാസം 7.51% വളർച്ച രേഖപ്പെടുത്തിയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ മാസം ആകെ കൽക്കരി ഉൽപ്പാദനം 69.75 ദശലക്ഷം ടണ്ണിലെത്തി. 2026 ജൂലൈയിൽ വിതരണം ചെയ്ത കൽക്കരിയുടെ അളവിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 17.34% വർധന രേഖപ്പെടുത്തി. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച വരെ 3605 കേസുകളും 1587 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി സമയം 7:35. യുവവാണി.

0: യുവ സാഹിത്യം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം.
1: യുവസാഹിതിയിൽ ഇന്നാദ്യം കാശിനാഥൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: മഴച്ചാറ്.

ആർന്ന ഹൃദയത്തിൻ നീരുറവറ്റി ചൂഴ്ന്നെടുത്തു നിൻ പ്രണയത്തിൻ കണ്ണുകൾ വീർപ്പിൻ രസക്കൂട്ടിൽ നഗ്നനായിട്ട് മഴ ചാറിൽ മുക്കി മരണം ഉറപ്പാക്കി മഴച്ചാറിൽ മുക്കി മരണം ഉറപ്പാക്കി കൂനൻ വലിച്ചൂറ്റി കുടിച്ച നിൻ ചോര കൊണ്ടെഴുതിയ യൗവനം നീറും മുറിപ്പാടുണങ്ങാതൊരു പെണ്ണ് നീളും നിനവു കുടിച്ചുവറ്റിച്ച് കനൽപ്പൂക്കൾ വാരി മുഷ്ടി ചുരുട്ടി വിട പറയുന്ന ചുണ്ടിനെ ചുംബിച്ച് വിതുമ്പും വിനിദ്ര ദിനാന്തങ്ങൾ വിട പറയുന്ന ചുണ്ടിനെ ചുംബിച്ച് വിതുമ്പും വിനിദ്ര ദിനാന്തങ്ങൾ ശിഥിലം.

വീഥിയിൽ ചേതമറ്റു കിടപ്പതാ വീഥിയിൽ മുക്തപുഷ്പത്തെ വാരിയെടുക്കാനായി ദുഃഖസ്മരണകൾ കൈകടത്തിയിടുന്നു മൂർച്ചമുറ്റിയ

0: സന്ധ്യകൾ കുതിരുന്നു ചെറു കവിത പോലെ, വീർപ്പിറ്റു വീഴുന്നു വിണ്ട സന്ധ്യകൾ കുതിരുന്നു ചെറു കവിത പോലെ.
1: കാശിനാഥൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: അടുത്തതായി പുസ്തക നിരൂപണം. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഹരിഷ്മ എസ് നായർ അവതരിപ്പിക്കുന്നത്.
3: ജീവിത സാഹചര്യങ്ങൾക്കനുസൃതമായി മാറുന്ന സംസ്കാരവും പൈതൃകവും ഇന്നത്തെ സമൂഹത്തിന്റെ അടിവേരുകളാണിവ. സ്വാർത്ഥതയും ഉന്നതിയും മാനവികതയുടെ ഭാഗമായപ്പോൾ മനുഷ്യത്വത്തിന്റെയും ബന്ധങ്ങളുടെയും അടിവേരുകൾ മുരടിക്കാൻ തുടങ്ങി. ഇത്തരം പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഏതാനും ജീവിതങ്ങളെയും അതിലൂടെ മനുഷ്യജീവിതം മുഴുവനും വരച്ചുകാട്ടുന്ന നോവലാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ. സ്വാഭാവികതയും ദൈനംദിന സാഹചര്യങ്ങളുടെ വിവരണവും മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങളുമെല്ലാം തന്നെ ഈ കൃതിയെ അതിന്റെ വിജയപഥത്തിലെത്തിക്കുന്നു. ഇന്നത്തെ ചുറ്റുപാടിൽ സമ്പത്തിനു പിറകെ കുതിക്കുമ്പോൾ സ്വന്തങ്ങളും ബന്ധങ്ങളുമൊക്കെ വെറും പേരും പദവുമാകുന്ന സാഹചര്യത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കടമയുടെയുമെല്ലാം വില എന്താണെന്നത് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് രഘു, വേരുകൾ എന്ന നോവലിനെ നയിക്കുന്ന പ്രധാന വ്യക്തി. രഘു കേവലം ഒരു കഥാപാത്രം മാത്രമല്ല, പകരം ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിന്റെ പ്രതീകം കൂടിയാണ്. രഘുവിലൂടെയാണ് വായനക്കാർ മറ്റു കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്നത്, ജീവിതത്തിലെ പിരിമുറുക്കങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത്, ബന്ധങ്ങളുടെ പിറന്ന നാടിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. നാട്ടിൻപുറത്തിന്റെ ശാലീനതയോ ശാന്തമായ ഗ്രാമീണ ഭംഗിയോ ഇല്ലാത്ത നഗരത്തിന്റെ ഒരു ഭാഗത്താണ് ഈ കഥ തുടങ്ങുന്നത്. തിരക്കേറിയ ജീവിതം നയിക്കുന്ന രഘു വീട്ടിൽ വൈകി എത്തിയിട്ടും ആവലാതികളും ആശങ്കകളും കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന, സാഹചര്യങ്ങൾ കൊണ്ട് നാഗരിക സംസ്കാരം ഏറ്റുവാങ്ങിയ ഹതഭാഗ്യൻ. വിദ്യാഭ്യാസവും സാമ്പത്തികവും അതിനോട് മാത്രം ആസക്തിയുമുള്ള ഭാര്യയും രഘുവിന്റെ ജീവിതത്തിൽ വന്നതോടെ അവൻ നാട്ടിൻപുറത്തുകാരൻ എന്ന വിശേഷണത്തിന് വിരാമമിട്ടുകൊണ്ട് നാഗരികതയുടെ ലോകത്തിൽ എത്തിപ്പെടുകയായിരുന്നു. കഥയുടെ ആദ്യ ഭാഗത്തു തന്നെ രഘുവിന്റെ ഗാർഹിക ചുറ്റുപാടിനെക്കുറിച്ച് ഒരേ

0: ഏകദേശ ധാരണ രചയിതാവ് എത്തിച്ചു കൊടുക്കുന്നു. സമ്പന്നതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം. രഘുവിന്റെ ഭാര്യ ഗീത നാഗരിക യുവതിയുടെയും പരിഷ്കാര ജീവിത ശൈലികളുടെയെല്ലാം പ്രതീകമാണ്. അവൾ നഗരത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. കുട്ടിക്കാലവും യൗവനവുമെല്ലാം സമ്പത്തിന്റെയും ആർഭാടത്തിന്റെയും ദിനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ തെല്ലും ഗ്രാമീണ ഭാവനകൾ അവളിൽ മുളപൊട്ടിയിരുന്നില്ല. പണത്തിനോടുള്ള ആർത്തിയും ആർഭാട ജീവിതത്തോടുള്ള അടങ്ങാത്ത ആസക്തിയും അവളിൽ അമ്മ എന്ന സ്നേഹത്തിന്റെയും ഭാര്യ എന്ന കടമയുടെയും വില അറിയാത്ത കേവലം സൊസൈറ്റി ലേഡി എന്ന പദത്തിന് അർഹയാക്കിയിരുന്നു. നാഗരികതയ്ക്ക് ഒത്ത നടുവിലാണെങ്കിലും ദൈവാരാധികയും വാത്സല്യനിധിയുമായ രഘുവിന്റെ അമ്മയെ ഈ കഥയുടെ ആദ്യ ഭാഗത്ത് വായനക്കാർക്ക് കാണാൻ സാധിക്കും. കഥ അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നത് രഘുവിന്റെ ഭാര്യ ഗീത പുതിയ ആഡംബരപൂർണമായ വീടിനുവേണ്ടി ശാഠ്യം പിടിക്കുന്നതു മുതൽക്കാണ്. പുതിയ വീടിനുവേണ്ടി രഘുവിന്റെ കുടുംബ വീട് വിൽക്കുവാൻ ഗീത നിർബന്ധിക്കുകയും ഭാര്യയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് മനസ്സില്ലാ മനസ്സോടെ തന്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് കടക്കുന്നിടത്തു നിന്നാണ് കഥ ആരംഭിക്കുന്നത്. പുതിയ ജീവിത തിരക്കുകൾക്കിടയിൽ താൻ ജനിച്ചു വളർന്ന ആ കുഗ്രാമത്തെ രഘു മറന്നുപോയിരുന്നു. എന്നാൽ ആ നാട്ടിൽ കാലുകുത്തുന്ന അന്നു മുതൽ അവൻ തന്റെ ബാല്യത്തിലേക്ക് മടങ്ങുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന്, ഭാര്യയുടെ അത്യാഗ്രഹങ്ങളിൽ നിന്ന്, ഉത്തരവാദിത്വങ്ങളിൽ നിന്നെല്ലാം മാറി രഘു നിഷ്കളങ്കമായ തന്റെ ബാല്യകാലത്തിലേക്ക് തിരിച്ചുപോകാൻ ഒരുങ്ങുന്നു. ഗ്രാമത്തിലെത്തുന്ന രഘുവിന്റെ സഹോദരിമാരായ ലക്ഷ്മിയും അമലുവും അവരുടെ ഭർത്താക്കന്മാരായ മണിയൻ അത്തിൻബാരും അമ്മാഞ്ചിയും പിന്നെ അവരുടെ മക്കളും തിരികെ ഒരു സ്വർഗത്തിലെത്തിപ്പെട്ടതുപോലെ രഘുവിന് തോന്നി. ഒരു കുട്ടിയെപ്പോലെ അവൻ തന്റെ ഗ്രാമത്തിന്റെ മടിത്തട്ടിൽ സഹോദരങ്ങളുടെയും അവരുടെ കുടുംബത്തിന്റെയും സ്നേഹപരിചരണങ്ങളും കുളവും തെങ്ങിൻ തോപ്പും തണുത്ത പുലരികളും എല്ലാം തന്നെ വെറും ചുരുങ്ങിയ ദിവസം കൊണ്ടുതന്നെ നഗരമെന്ന നരകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്ന് അവനെ അടർത്തി മാറ്റിയിരുന്നു. തന്റെ ജന്മനാട്ടിൽ നിൽക്കും തോറും രഘു തന്റെ കുടുംബത്തിന്റെ വേരുകൾ ആ മണ്ണിന്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുകയാണെന്ന സത്യം പതിയെ അറിയുകയായിരുന്നു. ആ ഗ്രാമത്തിൽ ഇന്നും പരിഷ്കാരത്തിന്റെ പടികൾ കയറാത്ത ഇരുണ്ട മുറികൾ ഉണ്ടെന്ന സത്യം രഘു മനസ്സിലാക്കുന്നു. തന്റെയും ഭാര്യയുടെയും സ്വാർത്ഥതയ്ക്കും അത്യാർത്ഥിക്കുമിടയിൽ ഞെരുങ്ങി അമരുന്നത് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് അന്നത്തിനായി കഷ്ടപ്പെടുന്ന ജീവനുകളാണെന്ന തിരിച്ചറിവ് രഘുവിനെ ഒരു പുനർവിചാരത്തിലേക്ക് നയിക്കുന്നു. തന്റെ നാട് എന്നും തനിക്ക് സമാധാനവും ശാന്തിയും പകരുന്നതാണെന്ന സത്യം രഘുവിൽ കുറ്റബോധം ജനിപ്പിക്കുന്നു. ഏതു ദുഃഖത്തിലും തിരക്കേറിയ ജീവിതത്തിലും കുട്ടിക്കാലത്തെ ഓർമ്മകളും അവ ഉറങ്ങുന്ന മണ്ണും അതിലിന്നും ആശ്രിതരായുള്ള മനുഷ്യരും എല്ലാം തന്നെ മനസ്സിന് കുളിർമയേകുന്നവയാണെന്ന് രഘു മനസ്സിലാക്കുകയാണ്. അവധി കഴിഞ്ഞ് മനസ്സിൽ ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി രഘു തന്റെ ഗ്രാമത്തിൽ നിന്ന് യാത്ര പറയാനൊരുങ്ങുന്നു. ഒരു വശത്ത് തിരിച്ചെത്തുന്ന തന്നോട് വസ്തുകാര്യം അന്വേഷിക്കാൻ നിൽക്കുന്ന ഭാര്യയും മറുവശത്ത് തന്റെ മനസ്സു മാറിയെന്ന് ആശ്വസിച്ച് മണ്ണ് നഷ്ടപ്പെടില്ല എന്ന വിശ്വാസത്തോടെ കഴിയുന്ന സഹോദരങ്ങളും. കാറിൽ ചാരിയിരുന്ന് ഗ്രാമത്തിനടുത്തുള്ള ടൌണിന് മുമ്പെത്തുമ്പോൾ രഘു ഒരു തീരുമാനത്തിലെത്തുന്നു. തന്റെ കുടുംബത്തിന്റെ മാത്രം സുഖത്തിനുവേണ്ടി തന്റെ സ്നേഹത്തിന്റെ വേരുകൾ, ബന്ധങ്ങൾ, ഓർമ്മകൾ ഇവയൊന്നും പൊട്ടിച്ചെറിയുവാൻ താൻ തയ്യാറല്ല എന്ന ഉറച്ച തീരുമാനം. വായനക്കാർക്ക് രഘു ഇത്തരമൊരു തീരുമാനത്തിലൂടെ കഥയ്ക്ക് സന്തോഷകരമായ തിരശീലയിടുന്നു. ബന്ധങ്ങൾ, അവ നൽകുന്ന സ്നേഹം, സമാധാനം, കരുതൽ, സംരക്ഷണം ഇവയെല്ലാം തന്നെ അനശ്വരമാണെന്ന സത്യം മലയാറ്റൂർ രാമകൃഷ്ണൻ തന്റെ വേരുകൾ എന്ന കൃതിയിലൂടെ തെളിയിക്കുകയാണ്. തികച്ചും ഹൃദയസ്പർശിയായി.
1: ഹരിഷ്മ എസ് നായർ അവതരിപ്പിച്ച പുസ്തക നിരൂപണമാണ് ഇതുവരെ കേട്ടത്.
2: ഇനി പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിക്കുന്ന ഗദ്യ കവിതകൾ.
3: മോഹിനി. കാട്ടുമുല്ല കോർക്കുകയാണ്. വെൺപാലപ്പൂക്കൾ വിളർന്ന് കാൽക്കൽ വീണു. കിഴക്കുദിക്കുന്ന ചന്ദ്രന് ചുവപ്പ് രാശി. പ്രണയത്തിന്റെ സിന്ദൂരമാണ് ചിരിയിൽ. ത്യാഗത്തിന്റെ വിഷാദമാണ് കണ്ണിൽ. ഒന്നിച്ച് നാഗത്തറയിൽ കൊളുത്തിയ ദീപങ്ങളെല്ലാം കരിന്തിരി കെട്ടടങ്ങി. ഒന്നിച്ച് പിന്നിട്ട വഴികളിലെല്ലാം കരിനിഴൽ മൂടി. ഒന്നിച്ച് പങ്കിട്ട സ്വപ്നങ്ങളെല്ലാം ഓർമ്മകളായി. ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഭൂതകാലത്തിന്റേതായ ഒന്നും

0: കാറ്റിലണഞ്ഞാലും തൊടുന്നതെങ്ങനെ? കാറ്റായിപ്പോലും സ്പർശിക്കാൻ കഴിയില്ലല്ലോ. നേരു പറയാനോ ഉള്ളു കാട്ടാനോ കണ്ണീരൊഴുക്കാനോ കഴിയില്ല. ഇതാണ് സ്വതന്ത്രമായ ബന്ധനം. ആർക്കും ഇന്ദ്രിയവേദ്യമാകാതെ പഴയ വഴികളിൽ അലയാം, പ്രിയപ്പെട്ടവരെ കാണാം, പഴയ ഓർമ്മകളിൽ അലിയാം, പല രൂപങ്ങളിൽ മാറാം. എങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഓർക്കാൻ പോലും ഭയമാണ്. ജീവിതത്തിലെല്ലാമായിരുന്നവളെ മരണശേഷം ഭയത്തോടെ മാത്രം ഓർക്കുന്നു. കൈകോർത്ത് നടന്ന വഴികളിലൂടെ നടക്കാൻ ഭയക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിച്ച നാഗത്തറയെ അനാഥമാക്കുന്നു. ഇപ്പോൾ കാലത്തിന്റെ തിരശീലയ്ക്ക് ഇരുപുറവുമാണ് നാം. ഇതാണ് വിരോധാഭാസം. ഇനി ഇവൾ കയ്യിൽ വാൽക്കണ്ണാടിയുമായി പൊട്ടുകുത്തുന്ന മോഹിനിയക്ഷിയാണ്, സങ്കല്പങ്ങളിലെ വശ്യതയാർന്ന മോഹിനിയക്ഷി. ഉന്മാദം. എന്റെ വഴി കരിയില മൂടിയതായിരുന്നു. നൂറ്റാണ്ടുകളുടെ ദീർഘനിദ്രയിൽ എന്റെ പാദമൂടിയത് ഞാൻ അറിഞ്ഞില്ല. നിന്റെ പദനിസ്വനമാണ് എന്നെ ഉണർത്തിയത്. അന്തിമങ്ങിയ ചുവപ്പിൽ നിന്റെ കയ്യിലെ മൺചരാത് ഏറെ പ്രകാശിച്ചു. നിനക്ക് ചെമ്പകത്തിന്റെ വർണ്ണം, നിനക്ക് താഴമ്പൂവിന്റെ ഗന്ധം. മുന്നിൽ കൊളുത്തിയ നെയ്ത്തിരിനാളത്തിൽ നിന്റെ മുഖം വ്യക്തമാണ്. ദീർഘമായ നിദ്രയിലും ഞാൻ സ്വപ്നം കണ്ടത് നിന്നെയായിരുന്നു. കാലടികൾ പതിയാത്ത മൺവഴിയിലൂടെ ഒടുവിൽ നീ എന്നെ തേടി വന്നിരിക്കുന്നു. ഇത് തപസിന്റെ സാഫല്യം. ചിത്രകൂടക്കല്ലിൽ തട്ടി നിന്റെ വിരൽ മുറിഞ്ഞു. അന്തിമങ്ങുകയാണ് ഈ സന്ധ്യകൾ, ഇനി ആവർത്തനങ്ങൾ. ഇവിടെ കുടിയിരുന്നത് നിനക്ക് വേണ്ടി. രാത്രിയുടെ അന്ത്യാമത്തിലെങ്കിലും നിന്റെ മുറിപ്പാടിൽ ചുംബിക്കണം. ഇഴഞ്ഞെത്തുന്ന തണുത്ത സ്പർശമായി ഒരു മാത്രം ഒന്ന് ചുംബിക്കണം. ഇളകിയ ചിത്രകൂടക്കല്ലിൽ പൊന്നിറമാർന്ന ധൂളി ചിതറിക്കിടന്നു. നീ മടങ്ങുകയാണ്. നിന്റെ പിന്നഴകിൽ ഇഴഞ്ഞാടുന്നത് ആയിരം കരിനാഗങ്ങൾ. നീ മറയുകയാണ്. തപസ്സുടുക്കി പുതുമണ്ണിന്റെ ഗന്ധമറിഞ്ഞ് നിന്റെ വഴി തേടണം. നിനക്കായി ഞാൻ കാത്തതാണ് എന്റെ നെഞ്ചിലുറഞ്ഞ മാണിക്യം. ഇതാണെന്റെ സുഹൃതം, ഇതാണെന്റെ സാഫല്യം. ഇനി നിന്നിലേക്കുള്ള പ്രയാണമാണ്. നിന്നിലേക്കുള്ള വഴി ഞാൻ തേടട്ടെ. ഇതുന്മാദമാണ്, വിഷനീലിമ ഉടലാകെ വ്യാപിക്കുന്ന ഉന്മാദം.
1: പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിച്ച ഗദ്യ കവിതകളാണ് ഇപ്പോൾ കേട്ടത്.
2: ഇനി ശ്രീതി സുജയ് രചിച്ച കവിത കേൾക്കാം.
3: അമ്മ മനം ആടിപ്പെയ്ത്തിൻ കരിയിലയനക്കങ്ങളിൽ കാതോർത്താ സന്ധ്യയിൽ പേറും ശാന്ത

ഇരുട്ടിനെ അറിവു തേടി തിരികെ പുരയിലെത്തുവോളം എത്ര ഞെട്ടിച്ചിട്ടുണ്ടെന്നോ പുരുഷൻ ലജ്ജയില്ലാതെ പുരുഷത്വം കാട്ടി ഈ പാവം പെണ്ണിനെ ആകർഷിക്കാൻ ശ്രമിക്കവേ തൊട്ടടുത്തുള്ളൊരക്കൂരയിലേതോ ഒരമ്മ നൽകിയ തനിവെള്ളത്തിൽ എൻ അങ്കലാപ്പു തീർത്ത പതറും ഗദ്ഗദത്തിൽ മിഴിനീരു തൂകിയിട്ടുണ്ടെന്റെ സമൂഹമേ നിന്റെ വന്യമാം നിർലജ്ജതയോർത്തിവൾ ഇന്നു ഞാൻ എൻ കാതുകൂർപ്പിക്കുന്നു കണ്ണുമലർക്കെ തുറന്നു പിടിക്കുന്നു പൊൻ പെൺമക്കളെ നിനക്ക് ചുറ്റിനും എത്ര കഴുകന്മാർക്കൊത്താൻ ലാക്കു നോക്കി പതിയിരിക്കുന്നു ഈ അമ്മയ്ക്കുറങ്ങാനാകുമോ രാവിലും ഇന്നു ഞാൻ എൻ കാതുകൂർപ്പിക്കുന്നു കണ്ണുമലർക്കെ തുറന്നു പിടിക്കുന്നു പൊൻ പെൺമക്കളെ നിനക്കു ചുറ്റിനും

0: ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയയ്ക്കുക youth.AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
4: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
5: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം. ഇതിൽ ഇമ്മിണി ബല്യ ഒന്നിന്റെ ഇമ്മിണി ബല്യലോകം, എൻ ജെ ജോഷിലാൽ രചന നിർവഹിച്ച ചിത്രീകരണം. ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭത്തിൽ.

0: ആകാശവാണി സമയം 8 മണി.
1: നാട്ടുചിന്ത്. നാട്ടുചിന്തയിൽ ഇന്ന് കമ്പടിക്കളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് എം സുരേന്ദ്രനും സംഘവും.
2: ഓം താളത്തോടൊത്ത കമ്പം സദൃശമതിരട്ടിച്ച കാൽ കുത്തുകാൽ ചായക്കൊത്തകാലും ചതുവിനതുപോൽ ചെയ്വ നിന്നായി എള്ളിലെണ്ണ കലരുന്നതുപോലുലകത്തിലും ചുറ്റിലും തള്ളും വന്തിര തന്നിലും പ്രത്യുരുകത്തിങ്കലും എന്ന പോലെന്നുള്ളിലും മാതാവും പിതാവും ശിവനും വിഷ്ണുവും അശലേത് കുശലേത് ലോകമത് മൻപിനോട് നാരദാദിമുനുമുഖ്യന്മാർ അഷ്ടവാലകരട്ടുപേരും ആദിയെങ്കിൽ എന്റെ ഹൃദയത്തിലിരിട്ടുപോകാൻ ജ്യോതിസ്സുപോലോതിത്തന്ന ഗുരുഭൂതവരന്മാരെയും ഈ സമയതിങ്കൽ കേട്ടിരിക്കും മാന്യവകാജനങ്ങളെയും ഉമയോട് ഗണപതിയും കഠിനമന്യേ ഉപദേശം ശിവപാദം.

എം സുരേന്ദ്രനും സംഘവും അവതരിപ്പിച്ച കമ്പടിക്കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ മധുകുമാരൻ നായർ, അനൂപ് എം എസ്, കിഷോർ എ ജെ, അഭിഷേക് എസ് നായർ, വിഷ്ണു, അനിൽ കുമാരൻ നായർ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41, 42 എന്നിവയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അഥവാ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 സംസ്ഥാന സർക്കാരുകളോട് അവരുടെ സാമ്പത്തിക ശേഷിയുടെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നിവയിലൂടെ കടന്നുപോകുന്ന പൌരന്മാർക്ക് പൊതുസഹായം നൽകാൻ നിർദ്ദേശിക്കുന്നു. 2017 പുറത്തുവന്ന പഠനമനുസരിച്ച് 2050 32.4 ദശലക്ഷം ഇന്ത്യക്കാർ, അതായത് ജനസംഖ്യയുടെ 20%, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ 35% മുതിർന്ന പൌരന്മാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2050 20 ദശലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായമായ ജനസംഖ്യയുടെ 61.7% പേർക്ക് വരുമാന സുരക്ഷ ഇല്ലാതെയാകും. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വഴി സാധിക്കും. എന്നിരിക്കലും ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രായമായവർ, വിധവകൾ, വികലാംഗർ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ മരണം മൂലം ദാരിദ്ര്യത്തിലായ കുടുംബങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതിനുള്ള ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1995 ഈ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര സഹായത്തിനു പുറമെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ അവരുടെ വിഹിതമായി തുല്യമായ തുക ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, അന്നപൂർണ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 60 വയസ്സുള്ളവരാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളവർ. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ 200 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രതിമാസം പെൻഷൻ 500 രൂപയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ ഭാഗമാവാനുള്ള പ്രായം 40 വയസ്സാണ്. പെൻഷൻ പ്രതിമാസം 300 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ സ്കീം. 18 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള, അംഗപരിമിതി 80% മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. പ്രതിമാസം 300 രൂപയാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള പെൻഷൻ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം. കുടുംബനാഥൻ അഥവാ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് 20,000 രൂപ സഹായമായി നൽകും. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും സഹായം നൽകും. അന്നപൂർണ പദ്ധതി. ഈ പദ്ധതി വഴി ഒരു ഗുണഭോക്താവിന് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉറപ്പുവരുത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന എന്നാൽ അർഹരായ പ്രായമായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് ഭക്ഷ്യസുരക്ഷ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. കോഴിക്കോട് കക്കയം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ കുറ്റിയാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. അണക്കെട്ടിന്റെ പരമാവധി ജലസംഭരണ ശേഷി പിന്നിട്ടതായി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് തോട്ടുമുക്കത്ത് കനത്ത മഴയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. തോട്ടുമുക്കം തരിയോട് സ്വദേശി സാജുവിന്റെ കിണറാണ് ശക്തമായ മഴയിൽ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ 79th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി നാഷണൽ കേഡറ്റ് കോർപ്സ് ന്യൂഡൽഹിയിൽ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 188,000 ബാരലായി വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഗ്ലാസ്ഗോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ നടക്കുന്ന വർണ്ണാഭമായ സമാപന ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തിരശീല വീഴും. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ചടങ്ങ്. 2030 നടക്കാനിരിക്കുന്ന ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് ഗെയിംസ് പതാകയും ഹോസ്റ്റ് ബാറ്റണും ഔദ്യോഗികമായി അഹമ്മദാബാദിന് കൈമാറും. 42nd അന്താരാഷ്ട്ര സുബ്രതോ കപ്പ് ഫുട്ബോൾ ലക്ഷദ്വീപ് സെലക്ഷൻ ടൂർണമെന്റിന് കവരത്തി ദ്വീപിൽ തുടക്കമായി. 9 ദ്വീപുകളിൽ നിന്ന് 17 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 18 ടീമുകളാണ് 11 ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. പ്രൊഫസർ എം കെ സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ സാനു സമ്മാനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഡോക്ടർ എം ലീലാവതിക്ക് സമ്മാനിച്ചു. 1,00,000 രൂപയും ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത ശില്പവും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ കേളകം ബോയ്സ് ടൌൺ മാനന്തവാടി റോഡിൽ ഗതാഗതം നിരോധിച്ചു. പാതയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ റോഡ് താൽക്കാലികമായി അടച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂർ ഇരിട്ടിയിൽ നാളെ നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോട്ടയം പൂഞ്ഞാറിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച റെജീന ജോണിക്കും മകൻ ജോസഫിൻ ജോണിക്കും നാടിന്റെ അന്ത്യാഞ്ജലി. ഇരുവരുടെയും ഭൌതിക ശരീരം പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൺസ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പാലക്കാട് കിഴക്കഞ്ചേരി പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂർ സ്വദേശി ഭാനുപ്രിയയാണ് മരിച്ചത്. ഇന്തോനേഷ്യയിലെ മധുര ദ്വീപിന് സമീപം കടലിൽ യാത്രാബോട്ടിന് തീപിടിച്ച് 5 പേർ മരിച്ചു. 41 പേരെ കാണാതായി. കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിൽ കാട്ടുതീ പടർന്നതോടെ ഏകദേശം 3000 ഏക്കർ കത്തിനശിക്കുകയും ആയിരക്കണക്കിന് പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന് തുടങ്ങുന്നതാണ്. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനുവേണ്ടി ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ബി ദക്ഷിണാമൂർത്തി, പാടിയത് യേശുദാസും പി ലീലയും.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: while over 5,700 people have been shifted to relief camps. People living in hilly and riverside areas have been advised to remain vigilant. Fishermen have also been advised not to venture into the sea along the Keralam, Karnataka and Lakshadweep coast till tomorrow. In Madhya Pradesh, the first Shravan procession of Lord Mahakaleshwar will be taken out in Ujjain tomorrow, marking the first Monday of the holy Savan month. Lord Mahakal, in the Chandramoleshwar form, will be taken out in a traditional palanquin procession, offering devotees an opportunity for darshan. A special puja will be performed at the Mahakaleshwar temple before the procession begins at 4 p.m. The United Kashmir People's National Party, UKPNP, has urged the United Nations and the international community to take immediate steps over the deterioration of the human rights situation in Pakistan-occupied Jammu and Kashmir. A UKPNP delegation, led by its chairman Sardar Shaukat Ali Kashmiri, held a series of meetings at the UN headquarters in New York. The delegation demanded the release of those detained unlawfully, restoration of internet and telecommunication services in the occupied territory, lifting of curfews and unrestricted access for international media and human rights organizations to assess the situation. In Indonesia, 5 persons lost their lives and 41 are still missing after a ferry carrying 271 passengers and crew caught fire while at sea off Madura Island today. Country search and rescue agency said of those on board, 225 have been rescued so far. A search and rescue operation is underway as teams work to locate the missing passengers. The 2026 Commonwealth Games will come to a close with a spectacular closing ceremony at the iconic Hydro Arena in Glasgow tonight. The ceremony will begin at 1:30 a.m. Indian Standard Time and will celebrate 11 days of sporting excellence, friendship and cultural diversity. On the occasion, Ahmedabad will receive the Commonwealth Games flag and the host baton in a ceremonial handover during the closing ceremony, marking India as a host for the centenary 2030 edition. India's impressive campaign at the Games, highlighted by a record-breaking performance in boxing, historic success in judo, milestone achievements in parasports, and multiple medals in athletics, propelled the country to fourth place in the overall medal standings with 13 gold, 17 silver, and 9 bronze medals. More from our sports desk.
1: The closing ceremony at Glasgow's famous Hydro Arena that holds up to 13,000 fans will bring 11 days of athletic competition to a finale. The event, which is primarily a celebration of athlete performances, also acts as a thank you to the numerous volunteers and presents the host for the last time with performances by cultural organizations and community groups. The official transfer to the 24th Commonwealth Games in Ahmedabad in 2030 will also take place during the event. The ceremony will be headlined by Scottish rock band Simple Minds. Moreover, Bems, Kami Barnes and Sandy Tom will also perform, while Australian singer Delta Goodrum will be making her third appearance at a Commonwealth Games ceremony. From India, Rashmika Mandana and Shankar Mahadevan will headline India's cultural showcase in Glasgow. Doordarshan will broadcast the ceremony live for the fans. Chirag Jha from Sports Desk.
0: And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches 100 Freak nationwide anti-drug campaign, asserts drugs-free youth crucial for developed India. SBI Research raises India's GDP growth estimate to 7% in first quarter of current fiscal. Delhi government announces 7.5 lakh rupees compensation for families of prisoners dying unnaturally in jail. Flood situation in Odisha improves as Mahanadi River recedes. Rainfall intensity decreases in Kerala, bringing relief to people. In Indonesia, 5 persons killed and 41 missing after ferry catches fire off Madura Island. Curtains to come down on Commonwealth Games 2026 tonight. Ahmedabad to receive baton at closing ceremony, marking India's formal transition as host of the centenary 2030 edition. That's all in the news at 9. Good night.
2: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: പണ്ട് പണ്ട് പണ്ട്
4: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
5: കൂട്ടുകാരെ, ഒഡീസിയൂസും കൂട്ടുകാരും സ്വന്തം ദേശമായ ഇഥാക്കയിലേക്ക് പോകുന്ന വഴി അവർ നേരിടുന്ന പ്രതിസന്ധികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പ്രേതലോകത്തെത്തി, ഓരോ ആത്മാക്കളെയായി കണ്ടുമുട്ടുകയാണ്. ഇനി തുടർന്ന് കേൾക്കാം. അക്കിലസും പെട്രോക്ലോസും അവിടെ പ്രത്യക്ഷരായി. അവർ ഒഡീസിയൂസിനോട് വളരെ നേരം സംസാരിച്ചു. അവസാനം ഒഡീസിയൂസ് പറഞ്ഞു, അക്കിലസ് പ്രഭോ, അങ്ങ് മറ്റാരെയെങ്കാൾ അനുഗ്രഹീതനത്രേ. ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങേ ഒരു ദേവനെ പോലെ ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രേതലോകത്തിലും ഒരു രാജാവായി അങ്ങ് മാനിക്കപ്പെടുന്നുണ്ടല്ലോ. അക്കിലസ് പറഞ്ഞു, ഒഡീസിയോസ്, അങ്ങനെ എന്നെ സ്തുതിക്കുകയെന്നും വേണ്ട. പരേതാത്മാക്കളുടെ ഈ അധോലോകത്തിൽ രാജാധിരാജനായി വാഴുന്നതിനേക്കാൾ ഒരു ചെറിയ കൃഷിഭൂമിയിലെ സാധു കർഷകന്റെ കാളപൂട്ടുകാരനായിരിക്കാണ് എനിക്കിഷ്ടം. മറ്റു പ്രേതാത്മാക്കളും ക്രമമനുസരിച്ച് വന്നു. അയോസ് രാജാവും പർവ്വത ശരീരനായ ഓരിയനും ഗയായുടെ പുത്രൻ ടിറ്റിയോസും പ്രത്യക്ഷരായി. കൊടും ദുഃഖം അനുഭവിക്കുന്ന ടാൻഡലസ് രാജാവിനെ കണ്ടു. ഒരു തടാകത്തിൽ അദ്ദേഹം കഴിയുന്നു. ദാഹിച്ചു വലഞ്ഞ അദ്ദേഹം വെള്ളം കുടിക്കുവാൻ കുനിയുമ്പോൾ വെള്ളം താഴേക്ക് താഴ്ന്ന് അപ്രത്യക്ഷമാകും. കൈകൾക്ക് എത്താൻ കഴിയാത്ത അകലത്തിൽ മുന്തിരിപ്പഴങ്ങളും ആപ്പിൾ പഴങ്ങളും നിൽക്കുന്നു. അവയൊന്നും പറിച്ചെടുക്കുവാൻ ആ നിർഭാഗ്യവാന് കഴിയുന്നില്ല. കൈയുയർത്തുമ്പോൾ പഴങ്ങൾ അകലേക്ക് തെന്നിപ്പോകും. സിസിഫസ് ഒരു ഭ്രാന്തന്റെ മട്ടിൽ കഴിയുന്നു. ബ്രഹ്മാണ്ട വലിപ്പമുള്ള ഒരു കല്ല് അദ്ദേഹം സർവ്വശക്തിയും ഉപയോഗിച്ച് കുന്നിന്റെ മുകളിലേക്ക് ഉയർത്തുന്നു. കുന്നിന്റെ ഉച്ചിയിലെത്തുമ്പോൾ കല്ല് വഴുതി താഴെ വീഴുന്നു. വീണ്ടും പഴയപടി കല്ലുരുട്ടി കുന്നിന്റെ മുകളിലേക്ക് കയറ്റുന്നു. അപ്പോഴും ഫലം പഴയതു തന്നെ. അതുല്യ ബലവാനായ ഹെർക്കുലീസ് യൗവനം എന്ന ഭാര്യയോടുകൂടി കഴിയുന്നു. ഈ പ്രേതാത്മാവിന് ചുറ്റും ഒരു പറ്റം പക്ഷികളെപ്പോലെ മറ്റു പ്രേതാത്മാക്കൾ ചുറ്റിത്തിരിയുന്നു. കരിങ്കല്ലുപോലെ കറുത്ത മേനിയാണ് അദ്ദേഹത്തിന്. ഹെർക്കുലീസ് ബില്ല് കുലച്ചുകൊണ്ട് ആരെയോ കൊല്ലുവാനെന്ന പോലെ നാലുപാടും തന്റെ രൌദ്രദൃഷ്ടികൾ പായിക്കുന്നു. എണ്ണമറ്റ പരേതാത്മാക്കൾ പാതാള ലോകത്തുനിന്ന് അലറുകയും മുറയിടുകയും ചെയ്യുന്നത് കണ്ട് ഭയം കൊണ്ട് ഒഡീസിയൂസ് വിളറി വെളുത്തു. ഇനിയും താമസിക്കാൻ പാടില്ല. ഒഡീസിയൂസ് മന്ദം മന്ദം ചുവടുകൾ വെച്ച് കപ്പലിലേക്ക് മടങ്ങി. കൂട്ടുകാരൻ കപ്പലിൽ പ്രവേശിച്ചു. കപ്പൽ പായകൾ ശരിയാക്കി യാത്ര തുടങ്ങി. അപ്പോൾ ഉഗ്രമായ ഒരു കാറ്റ് ആഞ്ഞടിച്ചു. വായുവേഗത്തിൽ കപ്പൽ പിന്നോക്കം പാഞ്ഞു. ഒഡീസിയൂസും കൂട്ടുകാരും ഓഷ്യാന സമുദ്രം കടന്ന് പ്രഭാത ദേവതയുടെ താമസ സ്ഥലമായ ഏയ ദ്വീപിലെത്തി. സഴ്സി അവരെ കാത്തിരിക്കുകയായിരുന്നു. തടികൾ വെട്ടി തീകൂട്ടി എൽപിനോറിന്റെ മൃതദേഹം സംസ്കരിക്കുകയാണ് അവരാദ്യം ചെയ്ത പ്രവൃത്തി. വീഞ്ഞുകുടിച്ച് മതോന്മത്തനായി മാളികപ്പുറത്തുനിന്ന് വീണ കൂട്ടുകാരനായിരുന്നല്ലോ എൽപിനോർ. തന്റെ മൃതശരീരം സംസ്കരിക്കണമെന്ന് ആ സ്നേഹിതന്റെ പ്രേതാത്മാവ് നടത്തിയ അപേക്ഷ ഒഡീസിയൂസ് നിറവേറ്റി. സഴ്സിയുടെ തോഴിമാർ അവർക്ക് കുടകൾ നിറയെ ചൂടപ്പവും ചുവന്ന വീഞ്ഞും മാംസക്കറികളും നൽകി. സഴ്സി അവരോട് പറഞ്ഞു, ധീരസാഹസികരെ, നിങ്ങൾ പ്രേതഭൂമിയെ ജീവനോടെ സന്ദർശിച്ച് മടങ്ങി വന്നിരിക്കുന്നുവല്ലോ. മറ്റുള്ളവർ ഒരു തവണ മരിക്കുമ്പോൾ ധീരന്മാരായ നിങ്ങൾ രണ്ട് തവണ മരിക്കുന്നു. വരിക, യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. സമയമുണ്ട്. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നിങ്ങൾക്ക് യാത്ര തുടരാം. സഴ്സിയുടെ നിർദ്ദേശമനുസരിച്ച് പകൽ മുഴുവൻ അവർ തിന്നും കുടിച്ചും മതിച്ചും കഴിഞ്ഞു. സൂര്യൻ സമുദ്രത്തിൽ മറഞ്ഞപ്പോൾ അവർ ഉറങ്ങാനായി കപ്പലിലേക്ക് പോയി. സഴ്സി ഒഡീസിയൂസിനെ മാത്രം വിളിച്ചുകൊണ്ട് ഒരൊഴിഞ്ഞ കോണിലേക്ക് പോയി. പ്രേതലോകത്ത് നടന്ന കാര്യങ്ങൾ വിസ്തരിച്ചു പറയാൻ അയാളോട് ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം സഴ്സിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനിയും പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ആ മായാമോഹിനി ഒഡീസിയൂസിന് നിർദ്ദേശങ്ങൾ നൽകി. സഴ്സി പറഞ്ഞു, നിങ്ങൾ ആദ്യം കടന്നു പോകാനുള്ളത് സൈറനികൾ വസിക്കുന്ന ദ്വീപാണ്. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഗാനം ആലപിക്കുവാൻ ആ ഗന്ധർവ കന്യകമാർക്ക് കഴിയും. അവർ മാടി വിളിക്കുന്നത് കേട്ട് അവിടെ പ്രവേശിച്ചാൽ യാതൊരാൾക്കും സ്വദേശം കാണുവാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. വിശ്വമോഹനമായ ഗാനങ്ങൾ കേട്ട് അവിടെ പ്രവേശിച്ച നിരവധി ആളുകളുടെ അസ്ഥികളും പുഴുത്തുനാറിയ ശവങ്ങളും അവിടെ കാണാം. അല്പം പോലും താൽപര്യം അവരുടെ

0: ആരും കേൾക്കാൻ നിങ്ങൾക്കുണ്ടാകരുത്. സൈറനുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗവും സഴ്സി അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. പ്രഭാതമായി സഴ്സി യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഒഡീസിയസ് അനുചരന്മാരെയെല്ലാം വിളിച്ച് കപ്പലിലേക്ക് മടങ്ങി. നങ്കൂരമഴിക്കുകയും പായകൾ കെട്ടി ശരിപ്പെടുത്തുകയും ചെയ്ത് ആ നാവികർ യാത്രയ്ക്ക് ആരംഭം കുറിച്ചു. ഒഡീസിയസ് അനുചരന്മാരോട് പറഞ്ഞു, സഴ്സി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. നാം ഒരു മാന്ത്രിക ദ്വീപ് കടന്നുപോകേണ്ടതുണ്ട്. അത്ഭുതകരമായ ഗാനാലാപം നടത്തുന്ന സൈറനുകളാണ് അവിടെയുള്ളത്. ആ ഗാനഗന്ധർവകളുടെ മധുര സംഗീതത്തിൽ ഏതൊരു ജീവിയും ആകൃഷ്ടനാകും. പക്ഷേ ഗാനം ശ്രവിച്ച് അവിടെ പോയവരാരും മടങ്ങിവന്നിട്ടില്ല. നിങ്ങൾ ഗാനം ശ്രവിക്കാതിരിക്കാൻ ഞാനൊരു ഉപായം ചെയ്യാം. നിങ്ങൾ എന്നെ കപ്പലിൽ പായ്മരത്തോട് ചേർത്ത് ബലമായി ബന്ധിക്കണം. ഞാൻ എന്തു പറഞ്ഞാലും എന്നെ അഴിച്ചുവിടരുത്. നാവികർ ശ്രദ്ധിച്ചു കേട്ടു. പെട്ടെന്ന് കാറ്റ് നിലച്ചു. തിരമാലകൾ നിശ്ചലമായി. ഭയാനകമായ അന്തരീക്ഷം. ഒഡീസിയസ് കുറേ മെഴുകെടുത്ത് ഉരുളകളാക്കി ഉരുട്ടി അവ നാവികരുടെ ചെവികളിന്മേൽ ചേർത്ത് ഭദ്രമായി അടച്ചു. അവർ തൽക്ഷണം ബധിരന്മാരെ പോലെയായി. ഒരു ശബ്ദവും കാതിലേക്കിനിയെത്തില്ല. ഒഡീസിയസിന്റെ നിർദ്ദേശമനുസരിച്ച് കൂട്ടുകാർ അദ്ദേഹത്തെ കപ്പൽ പായ്മരത്തോട് ചേർത്ത് ബലമേറിയ ചണച്ചരടുകളാൽ ബന്ധിച്ചു. കപ്പൽ മന്ദം മന്ദം നീങ്ങി. മനോഹരമായ ഒരു ദ്വീപ് പ്രത്യക്ഷമായി. സൌന്ദര്യധാമങ്ങളായ അനേകം കന്യകമാർ നിരന്നു നിൽക്കുന്നു. ശ്രുതിമധുരമായ ഗാനാലാപം അവരിൽ നിന്ന് ഉയരുന്നു. ഗന്ധർവകന്യകമാരുടെ മാന്ത്രിക ഗാനം ഒഡീസിയസിന്റെ ഹൃദയത്തെ ആകർഷിച്ചു. ഒഡീസിയസിനെ കണ്ടപ്പോൾ സൈറനുകൾ ദ്വീപിന്റെ തീരത്തേക്ക് വന്നു. അവർ കൈമാടി വിളിച്ചു. വരൂ വരൂ ഒഡീസിയസ്, ലോകപ്രസിദ്ധനായ രാജാവേ, ഒരു നിമിഷം നിൽക്കൂ. വിശ്വം മയക്കുന്ന ഞങ്ങളുടെ ഗാനധാര ശ്രദ്ധിച്ചാലും തേൻ പോലെ മധുരമായ ഈ ഗാനം ശ്രവിച്ചാനന്ദിച്ചിട്ടല്ലാതെ ആരും ഈ പ്രദേശം വിട്ടുപോയിട്ടില്ല. ഞങ്ങളുടെ ഗാനം കേട്ടാൽ അവൻ വിജ്ഞാനിയാകും, ബുദ്ധിമാനാകും. വീരന്മാരെ, ട്രോയിൽ വച്ച് നിങ്ങൾക്കുണ്ടായ വിജയം ഞങ്ങളറിയുന്നു. ലോകചരിത്രവും പ്രപഞ്ചരഹസ്യവും ഞങ്ങളറിയുന്നു. വരൂ വരൂ ഒഡീസിയസ്, ഇതുവഴി വരൂ. മനമലിയുന്ന ഗാനവും അഭ്യർത്ഥനയും അനുമോദനങ്ങളും പ്രശംസകളും ഒക്കെ കേട്ട് ഒഡീസിയസ് തരളചിത്തനായി. ചിറകുണ്ടായിരുന്നെങ്കിൽ സൈറനുകളുടെ സമീപത്തേക്ക് പറന്നെത്താമായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ താൻ ബന്ധിതനാണ്, കൈകാലുകൾ അനക്കുവാൻ പോലും സാധ്യമല്ല. ഒഡീസിയസ് കൂട്ടുകാരെ നോക്കി വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട മിത്രങ്ങളെ, എന്റെ ബന്ധനങ്ങൾ അഴിക്കുവിൻ. ഞാൻ ആ മാന്ത്രിക ദ്വീപിലേക്ക് പറന്നെത്തട്ടെ. എത്ര മനോഹരമായ ഗാനം, വശ്യമായ സംഗീതധാര! ഒഡീസിയസിന്റെ അഭ്യർത്ഥന വാനരോദനമായി ഭവിച്ചു. കൂട്ടുകാരുടെ എല്ലാം ചെവികളിൽ മെഴുകു നിറച്ചു വച്ചിരിക്കുകയാണല്ലോ. യാതൊന്നും കേൾക്കുവാൻ അവർക്ക് വയ്യ. അവർ പൂർവാധികം ശക്തിയോടെ വഞ്ചി തുഴയുക മാത്രം ചെയ്തു. ഒഡീസിയസ് ബദ്ധപ്പെട്ട് കെട്ടുകൾ പൊട്ടിച്ച് മുന്നോട്ടു വരാൻ തുനിഞ്ഞു. പെരിമിഡസും യൂറിലോക്കസും പെട്ടെന്ന് എഴുന്നേറ്റ് പൂർവാധികം ബലമായി അയാളെ വരിഞ്ഞു കെട്ടി. അവരോട് ഒഡീസിയസിന് വെറുപ്പും കോപവും ഉണ്ടായി. പക്ഷേ ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിലാണ് അവരുടെ പെരുമാറ്റം. കപ്പൽ ദ്വീപിൽ നിന്നും അകന്നകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. ഒഡീസിയസും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കപ്പൽ സൈറനുകളുടെ ദ്വീപിൽ നിന്നും അങ്ങ് അകന്നു. മാന്ത്രിക ഗാനം അവരുടെ ശ്രവണമണ്ഡലങ്ങളിൽ നിന്നും അകലെയായെന്ന് ബോധ്യമായി. ഉടനെ നാവികർ ഒഡീസിയസിന്റെ കെട്ടുകൾ അഴിച്ചുമാറ്റി തങ്ങളുടെ ചെവികളിൽ അടച്ചു വെച്ചിരുന്ന എല്ലാം അവർ എടുത്തു കളഞ്ഞു. സൈറനുകളുടെ ദ്വീപ് വിട്ടകന്നതിൽ ആ നാവികർക്ക് സന്തോഷം തോന്നി. കപ്പൽ സാവധാനം നീങ്ങി. പെട്ടെന്ന് ആകാശമൊട്ടുമാറുള്ള ഒരു പുകപടലവും അതോടൊന്നിച്ച് പർവ്വതത്തിന്റെ വലിപ്പമുള്ള ഒരു തിരയും രൂപം കൊണ്ടു. എട്ടു ദിക്കും നടുങ്ങുമാറുള്ള ഒരു ഭയങ്കര ശബ്ദം കേട്ട് നാവികർ ഭയം കൊണ്ട് വിറച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒഡീസിയസ് ഭയപ്പെട്ടു നിന്നു. നാവികരുടെ കൈകളിൽ നിന്നും തുഴകൾ വേർപെട്ട് അവയെ ബന്ധിച്ചിരുന്ന ചണനൂലുകളിൽ തൂങ്ങിക്കിടന്നു. കപ്പൽ നിശ്ചലമായി. ഒഡീസിയസ് ധൈര്യം സംഭരിച്ച് കപ്പലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന് കൂട്ടുകാർക്ക് ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് സഴ്സി പറഞ്ഞിരുന്നതിനാൽ ഒഡീസിയസ് അതെല്ലാം മനസ്സിലാക്കിയിരുന്നു. ഇനി പോകുവാനുള്ള രണ്ട് വഴികൾ ഏറ്റവും ദുർഘടമാണ്. ചലിക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് ഒരു വഴി. പർവ്വതാകാരമായ രണ്ട് പാറക്കൂട്ടങ്ങൾ നിൽക്കുന്ന ഇടുങ്ങിയ മാർഗത്തിലൂടെ ഒരു ജീവിക്കും സ്യൂസ് ദേവന് ദേവാമൃതം കൊണ്ടുപോകുന്ന പ്രാവുകൾക്ക് പോലും കടക്കുക സാധ്യമല്ല. അത്യുന്നതമായ തിരമാലകളിലൂടെ നീങ്ങുന്ന കപ്പലുകൾ ചലിക്കുന്ന പാറകൾക്കടുത്തെത്തുമ്പോൾ അപകടം തീർച്ച. ആ പാറകൾ ഇരുഭാഗത്തു നിന്നും അടുത്തുവന്ന് പരസ്പരം കൂട്ടിമുട്ടും. കപ്പൽ ഞെരിഞ്ഞമരും. വീണ്ടും പാറകൾ പുറകോട്ടുമാറി അടുത്ത ശത്രുസംഹാരത്തിനായി ഒരുങ്ങി നിൽക്കും. ഉരുളൻ തടികളും മൃതശരീരങ്ങളും ആർത്തിരമ്പുന്ന തിരമാലകളും കൊടുങ്കാറ്റും അതിനോടടുത്ത് ആളിപ്പടരുന്ന അഗ്നിയും ആ മാർഗത്തിലൂടെ പോകുന്നവന്റെ അന്ത്യം കുറിക്കും. രണ്ടാമത്തെ മാർഗവും അപകടപൂർണമാണ്. അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വഴിയാണ്. 12 മാസവും കാർമേഘ പടലങ്ങളാൽ ആ പ്രദേശം മൂടി നിൽക്കുന്നു. ഇടതുവശത്തെ പർവ്വത ശിഖരത്തിന്റെ ഒരു ഭാഗത്ത് സദാ ഇരുൾ മൂടിയ ഒരു ഗുഹയുണ്ട്. അവിടെ ഭീകരരൂപിണിയായ സില്ല താമസിക്കുന്നു. അവൾ സദാ ഗർജിച്ചുകൊണ്ടേയിരിക്കും. ബീഭത്സ രൂപിണിയായ അവൾക്ക് 6 നെടുങ്കൻ കഴുത്തുകളും 12 ദീർഘങ്ങളായ പാദങ്ങളും ഉണ്ട്. ഓരോ കഴുത്തിന്റെയും അഗ്രത്തിൽ സർപ്പത്തിന്റേതുപോലെ വായകളും ഉണ്ട്. ഓരോ വായിലും ശക്തങ്ങളായ 3 വരിപ്പല്ലുകൾ കാണുന്നു. ശരീരഭാഗങ്ങൾ ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് നീണ്ട കഴുത്തുകൊണ്ട് കടലിലൂടെ പോകുന്ന യാത്രക്കാരെയും ഡോൾഫിൻ തുടങ്ങിയ മത്സ്യങ്ങളെയും പിടിച്ചു ഭക്ഷിക്കുകയാണ് സില്ലയുടെ ജോലി. ചൂണ്ടയിട്ട് ഇരകളെ പിടിക്കുന്നതുപോലെ നിരന്തരം പ്രവർത്തിക്കുന്ന ഈ രക്തരക്ഷസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ജീവിയും ആ വഴി പോയിട്ടില്ല. ഒരു വശത്തെ പർവ്വതത്തിലുള്ള ഗുഹയിലാണല്ലോ സില്ല, മറുവശത്തുള്ള പർവ്വതത്തിലും ഒരു രക്തരക്ഷസുണ്ട്. കരിബ്ഡിസ് എന്നാണ് അതിന്റെ പേര്. നിറയെ ഇലകളുള്ള ഒരു അത്തിമരം ആ പർവ്വതത്തിൽ നിൽക്കുന്നു. അതിന്റെ കീഴിലാണ് കരിബ്ഡിസ് എന്ന ഭീഭത്സ രൂപിണി താമസിക്കുന്നത്. കരിബ്ഡിസ് സമുദ്രജലം ദിവസത്തിൽ 3 പ്രാവശ്യം കുടിച്ചു വറ്റിക്കും. സമുദ്രത്തിന്റെ അടിയിലെ കരിമണ്ണ് കാണുന്നത് വരെ സമുദ്രപാനം തുടരും. ജലത്തിലുള്ള ജീവികളെയെല്ലാം കരിബ്ഡിസിന്റെ വയറ്റിനുള്ളിലാക്കും. പിന്നീട് മൂർച്ചയേറിയ പല്ലുകൾക്കിടയിലൂടെ വെള്ളം ഒരു പീച്ചാങ്കുഴലിലൂടെ എന്ന വണ്ണം ശക്തിയായി പുറത്തേക്ക് തുപ്പും. ശക്തിയേറിയ ഒരു ജലധാരാ യന്ത്രം പോലെയായിരിക്കും അപ്പോൾ ആ രക്തരക്ഷസിന്റെ വാ. ഇരുവശത്തുമുള്ള പർവ്വതങ്ങളെ മുഴുവൻ കഴുകി നനച്ചുകൊണ്ട് വെള്ളം ശക്തിയായി ഒഴുകും. പക്ഷേ കരിബ്ഡിസിന്റെ വായിലകപ്പെട്ട ജീവികൾക്കൊന്നും മോചനമില്ല. അവയെല്ലാം അതിന് ഭക്ഷണമായി തീരും. കരിബ്ഡിസിന്റെ വശത്തുകൂടി പോയാൽ മരണം നിശ്ചയം. മറുവശത്ത് സില്ലയാണല്ലോ, അത് അതിനേക്കാൾ അപകടം. നാവികരെല്ലാം കിടുകിടേ വിറച്ചുകൊണ്ട് തുഴഞ്ഞു. അതിവേഗം പോകുവാൻ ഒഡീസിയസ് ആജ്ഞ കൊടുത്തു. അതാ വെള്ളം ഒരു ഭാഗത്തേക്ക് അതിശക്തിയായി ഒഴുകുന്നു. കരിബ്ഡിസ് വാ പിളർത്തി സമുദ്രജലം ഉള്ളിലാക്കുകയാണ്. അവളുടെ ഭീകര രൂപം കണ്ട് പേടിച്ച് നാവികർ തരിച്ചു നിന്നപ്പോൾ അവർക്ക് ധൈര്യം പകർന്ന് കപ്പൽ മുന്നോട്ട് പായിക്കുവാൻ ഒഡീസിയസ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. സില്ലയെ കാണാൻ ഒഡീസിയസ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ചുറ്റുപാടും മൂടൽ മഞ്ഞായിരുന്നതിനാൽ അതിനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. നാവികർ ഭയന്ന് കരിബ്ഡിസിനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായ ചൂണ്ടകൾ പോലെ സില്ലയുടെ നീളൻ കഴുത്തുകൾ 6 എണ്ണവും കപ്പലിൽ വന്ന് വീണു. 6 പേരെ കഴുത്തിൽ പിടിച്ച് ചുഴറ്റി മേൽപോട്ടെറിഞ്ഞു. ഒഡീസിയസും ശേഷിച്ചവരും ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ആത്മസ്നേഹിതർ അന്തരീക്ഷത്തിൽ കിടന്ന് പിടയുന്നതും പ്രാണവേദനയോടെ ഒഡീസിയസിനെ വിളിച്ച് കരയുന്നതുമാണ് കണ്ടത്. ചൂണ്ടയിൽ വീണ മത്സ്യങ്ങളെപ്പോലെ പിടച്ച അവരെ സില്ല ഗുഹയ്ക്കരികിലുള്ള പാറയിൽ അടിച്ചു. അതിനുശേഷം അവരെ ഇരുൾ തിങ്ങി നിൽക്കുന്ന ഗുഹയിലേക്ക് അവൾ കൊണ്ടുപോയി. ഏറ്റവും ഭീകരമായ ദൃശ്യമായിരുന്നു അത്. അതേസമയം തന്നെ കരിബ്ഡിസ് സമുദ്രജലം അതിവേഗം കുടിച്ചു വറ്റിക്കുകയുമായിരുന്നു. ശക്തമായ പ്രവാഹത്തിൽപ്പെട്ട് കപ്പൽ ആ ഭീകരരൂപിണിയുടെ വായ്ക്കകത്തേക്ക് അടുക്കുന്നത് കണ്ട് നാവികരെല്ലാവരും സർവ്വശക്തിയും ഉപയോഗിച്ച് അകലേക്ക് തുഴഞ്ഞു. അത്യാധ്വാനപൂർവം തുഴഞ്ഞതുകൊണ്ട് അതിന് ഫലം കിട്ടി. കരിബ്ഡിസിന്റെ ആക്രമണത്തിൽ നിന്ന് കപ്പൽ മുക്തമായി. തുഴഞ്ഞു തുഴഞ്ഞ് അവരുടെ കരങ്ങൾ കുഴഞ്ഞു. മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കപ്പൽ സാവധാനം ലവണസമുദ്രത്തിലൂടെ നീങ്ങി.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

ആകാശവാണി കവരത്തി. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. മീഡിയം വീവിൽ 260.4 മീറ്ററിൽ, അതായത് 1152 കിലോ ഹെഡ്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:15 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.